പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 2-ലൂടെയാണ്. 1858 ഓഗസ്റ്റ് 2, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വഴിയൊരുക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കമ്പനിയുടെ പരിപൂർണ നിയന്ത്രണം രാജാധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. 1923 ആഗസ്റ്റ് 2, അമേരിക്കയുടെ 29-ാമത് പ്രസിഡന്റായ വാറൻ ഹാർഡിംഗ് 58-ാം വയസ്സിൽ ആകസ്മികമായി അന്തരിച്ചിരിക്കുന്നു. 1939 ആഗസ്റ്റ് 2, അമേരിക്കൻ ഐക്യനാടുകളെ ലോകത്തിലെ 1-ാമത്തെ ആണവ ശക്തിയാക്കി മാറ്റാനിടയായ ലോകപ്രശസ്തമായ കത്ത് വിശ്വശാസ്ത്ര പ്രതിഭയായ ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് എഴുതിയിരിക്കുന്നു. 1990 ആഗസ്റ്റ് 2, ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളിലെ ബ്ലാക്ക് ഹോൾ പ്രതിഭാസത്തെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ളവർ ഗവേഷണങ്ങൾ നടത്തി. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു അവ. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു. ദൃശ്യപ്രപഞ്ചത്തെക്കാൾ എത്രയോ വലുതാണ് ഈശ്വര നിർമ്മിതമായ പ്രപഞ്ചം എന്ന വിശ്വാസം അതോടെ തകരുവാൻ തുടങ്ങി. പ്രപഞ്ചത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാലങ്ങളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒന്നായിരുന്നു പ്രപഞ്ചമെന്നത് ഈശ്വര നിർമ്മിതമാണ് എന്നത്. അത്ഭുത പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആകാശങ്ങളിലിരിക്കും ദൈവമാണെന്നത് വെറും വിശ്വാസമാണെന്നും അതിൽ യുക്തിചിന്ത ലെവലേഷൻ പോലുമില്ലെന്നും ഇത്തരം ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞു. സൂര്യചന്ദ്രാദികൾ ഉൾപ്പെട്ട സൌരയൂഥങ്ങൾ പോലെ അനേകം സൌരയൂഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന കണ്ടുപിടുത്തങ്ങളും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവയായിരുന്നു. ശാസ്ത്രബോധം മനുഷ്യന് പകർന്നു നൽകിയത് പുതിയൊരു അവബോധമായിരുന്നു. സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ പലതും ഉടഞ്ഞു വീണേ തീരൂ എന്നായി. പ്രപഞ്ചമെന്നത് ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതും അതിവിടെയുള്ളതാണെന്നും യുവതലമുറ മനസ്സിലാക്കുന്നു. തലച്ചോറിലെ രാസഘടനകൾ, സന്തോഷത്തിന്റെ ഇരിപ്പിടം, സങ്കടമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്നു തുടങ്ങി ഒരു കാലത്ത് ഒരു ധാരണയുമില്ലാതിരുന്ന പലതിനും ഇന്ന് വ്യക്തമായ ഉത്തരമുണ്ട്, ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അവയൊന്നും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്നവയാണ്. എന്നാൽ ശാസ്ത്രീയമായ ചുവടുവയ്പ്പുകളിൽ എത്തിച്ചേരുന്നതിന് ശാസ്ത്രജ്ഞന്മാർ ഭാവനകളെ ആശ്രയിക്കാറുമുണ്ട്. ആശയങ്ങളുടെ വിഭാവനയാണല്ലോ പലപ്പോഴും പ്രായോഗികതയിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രീയമായ വസ്തുതകളുടെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് ചെന്നുചേരാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ ചന്ദ്രനിൽ എത്തിച്ചതെന്ന് മറന്നുപോവരുത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുകയും വേറെന്തോ ശക്തിയാണ് നയിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഭാവനയുടെ ചിറകിലേറി ശാസ്ത്രത്തിന്റെ തട്ടകത്തിൽ എത്താനാവില്ല. പരമ്പരാഗതമായ ആരാധനകളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ മതിൽക്കെട്ടുകളിൽ നിന്നും പുറത്തുവരാതെ ഇതൊന്നും സാധ്യമാവുകയുമില്ല. നമ്മൾ സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ നമ്മൾ തന്നെ മറികടന്നേ തീരൂ. അല്ലാതെ ഇനിയും പഴയ ഓലക്കെട്ടുകളാണ് ജീവിതമെന്ന് കരുതുന്ന പക്ഷം നാട് കൂടുതൽ അവികസിതമായിക്കൊണ്ടേയിരിക്കും. മറന്നുപോകരുത്.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടായിരുന്നു എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നു വരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാണ്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ഭൂതകാലത്തിലെ പ്രതാപങ്ങൾക്ക് ഭാവികാലങ്ങളെ സമ്പന്നമാക്കാനാവില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന മൊഴി പഴയതല്ല, പുതിയതാണ്. വർത്തമാനമാണ് സമ്പത്ത് കാലം, അതായത് ഇന്ന്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെയെ കായ്ഫലമുള്ളതാക്കുന്നത്. ഇന്നലെയെക്കുറിച്ചുള്ള ചിന്തകളിൽ മതിമറന്നിരിക്കുകയോ ഊറ്റം കൊള്ളുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടവ ബാക്കി നിൽക്കില്ലേ? അങ്ങനെയായാൽ അത് നാളെ എങ്ങനെയാണ് കായ്ഫലമാകുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നിൽ ജീവിക്കാൻ, വർത്തമാനത്തിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ. ശാസ്ത്ര സാങ്കേതികത്വങ്ങളുടെ അതിനൂതനത്വത്തിൽ വിരാജിക്കണമെങ്കിൽ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിൽ നിന്ന് മുക്തമായേ തീരൂ. ശാസ്ത്രത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൈതൃകങ്ങളുടെ പെരുമയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ആലസ്യതയുടെ കായൽപ്പരപ്പുകളിലേക്ക് വീഴാതെ നോക്കേണ്ടതുണ്ട്. സ്വയം ശക്തരാകേണ്ടതുണ്ട്. ശക്തർ ശക്തരെ ആദരിക്കുന്നു എന്ന വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരുടെയും അടിമയാകാതിരിക്കുക. എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം. ചിലരുണ്ട് തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും. എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്നു ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോകും, അതിൽ കിടന്നു ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തുനോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൗര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറിഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മൂലഭദ്ര ഭാഷയെക്കുറിച്ച് കേൾക്കാം. അപ്പു ഇച്ചിസാചുരൽ, ഓസപ്പു മെമ്പും കാൾട്ടസൻ, ടെമ്പ് ഗോഹിം മദറ്റേ ഫിച്ചിൻ, പാനല്ലി ഉ ഓസപ് കഥ ആചാന, അമ്പമ്പോ ഇതെന്ത് ഭാഷ, ഇതെങ്ങനെ വായിക്കും, കേട്ടിട്ടില്ലാത്ത ഏതോ പ്രാകൃത നാട്ടിലെ ലിപി പോലുമില്ലാത്ത വെറും സംസാര ഭാഷയായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അന്തം വിടാൻ വരട്ടെ. ഇത് മലയാളമാണ്, വെറും മലയാളം, സാങ്കേതിക മലയാളം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന് നശിച്ചുപോയ മലയാളമല്ല, ഇന്നോ പണ്ടോ പ്രചുരപ്രചാരമുണ്ടായിരുന്നതുമല്ല. മലയാളത്തിന്റെ ഒരു വകഭേദം. സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിൽ 5-ാമത്തെ അധ്യായത്തിൽ ബ്രാഹ്മണനും പരമേശ്വരൻ പിള്ളയും തമ്മിലുള്ള സംഭാഷണം ഇപ്രകാരമാണ്. ബ്രാഹ്മണൻ: ടപ്യോ ഊനോ. പരമേശ്വരൻ പിള്ള: ലൂളി ആം. ബ്രാഹ്മണൻ: തസ്ന റാധ തുഷപ് കിപ്രദിശിപ്പൻ കാശ ഷടപ് കെമ്പിമ. കൂടെ നിന്നവർക്കൊന്നും ഒരു പിടിയും കിട്ടിയില്ല. ഗൂഢമായി ഉപയോഗിക്കാൻ പര്യാപ്തമായ വിധത്തിൽ പഴയകാലത്തെ ഭാഷാപണ്ഡിതർ സമർത്ഥവും ശാസ്ത്രീയവുമായ വിധത്തിൽ അക്ഷരങ്ങളെ പകരം വെച്ചുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഒരു സാങ്കേതിക രീതി. ഒന്നിനു പകരം മറ്റൊന്ന്, സ്വരങ്ങൾക്കെല്ലാം ചേർന്ന് ഒരു വ്യഞ്ജനം, മറ്റു വ്യഞ്ജനങ്ങൾ പകരത്തിന് പകരം. ആ എന്നെഴുതേണ്ടിടത്ത് കാ എന്നതിന് പകരം ആ, ഈക്ക് കി, ഊവിന് കു, എ കെ. സ്വരങ്ങൾ എല്ലാം കകാരത്തോട് പകരം വയ്ക്കും. വ്യഞ്ജനത്തിൽ വരുമ്പോൾ ഖായ്ക്ക് പകരം ഗ, ഖായ്ക്ക് ങ, ത, പ, മ, ന, ഞ, ന, ഇങ്ങനെ പോകുന്നു ക്രമം. കൂട്ടക്ഷരങ്ങൾക്ക് ഇങ്ക ഇഞ്ച, ഇങ്ങ ഇന്ത, ഇമ്പ ഇന്ന, അങ്ങനെ ക്രമങ്ങൾ. 25 ജോഡി അക്ഷരങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത ഈ സാങ്കേതികത്വം ഒരു പദ്യരൂപത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാം. അകോ ഖഖോ ങ ചൈവ ചടോ ഞണ തപോ മന ജൻസോ ഠഠോ ദൈവ ബഭോ ധഫ ഛടേ തിജ യശോ രഹോ ലസ ചൈവ വഹക്ഷണ ഴറ ക്രമാൽ ഖഞ്ച നന്ദം ഭന്ന ഇൻഡൻഡ ഇൽ ഇൻ ഇറൽ. ഈ രീതിയിൽ തുടക്കത്തിൽ നാം വായിച്ച എഴുത്ത് ഒന്നുകൂടി വായിക്കൂ, വളരെ എളുപ്പം. ഈ കത്ത് കിട്ടിയാലുടൻ കൊല്ലത്ത് നിന്നും ആർച്ചലിൽ ചെന്ന് ഗോവിന്ദന്റെ വീട്ടിൽ താമസിക്കുക, കൊല്ലത്ത് അപകടമാണ്. വിചിത്രവും രസകരവുമായ ഈ സാങ്കേതിക ഭാഷാരീതിക്ക് മൂലഭദ്രി അഥവാ മൂലഭദ്രം എന്നു പേര്. രഹസ്യഭാഷയായി തന്നെയാണ് മൂലഭദ്രിയെ പ്രാചീന കേരളം പരിഗണിച്ചിരുന്നത്. അടിസ്ഥാനപരമായ ഒരു കെട്ടുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഭാഷയിൽ നിന്ന് ഇങ്ങനെ ഒരു സാങ്കേതികത്വം ശാസ്ത്രീയമായി വേർതിരിച്ചെടുക്കാനാവൂ. ഒരു ഗണിതക്രമം പോലെ അടുക്കോടും ചിട്ടയോടും കൂടി അക്ഷരങ്ങളെ അണിനിരത്തി ആശയവിനിമയോപാധിയാക്കിയിരിക്കുന്ന ഈ ഭൗതിക വ്യാപാരം ശ്ലാഘനീയം തന്നെയാണ്. ഭാഷയുടെ ശക്തിയും ഭാഷയോടുണ്ടായിരുന്ന ഗൗരവവാഹമായ താല്പര്യവും അവബോധവുമൊക്കെയാണ് ഈ സാങ്കേതികത്വം വെളിപ്പെടുത്തുന്നത്. മഹത്തായ പാരമ്പര്യത്താൽ ശിരസ്സുയർത്തി നിൽക്കുന്ന കുലീനമായ നമ്മുടെ സ്വന്തം മലയാളം എവിടെ? പുതിയ കാലത്തെ അവതാരക സുന്ദരികളുടെ ആഭാസ മലയാളം എവിടെ എന്ന് തിരിച്ചറിയാൻ ഇതൊക്കെ നമ്മെ സഹായിക്കും.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരിമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻ പരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്നൊരു കത്ത് വായിച്ചുകൊണ്ട് തുടങ്ങാം. ആദ്യമേ പറയട്ടെ, കരുണാസായി റേഡിയോ ഒരു ലഹരിയാണ്. രാവിലെ 6 മണി മുതൽ ഓൺ ചെയ്താൽ ഉറങ്ങും വരെ കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്ത് ജോലി ചെയ്യുമ്പോഴും റേഡിയോ കൂടിയേ തീരൂ എന്നാണ്. ഏറ്റവും ഇഷ്ടം അടുക്കളയും പോക്കുവയിലുമാണ്. റേഡിയോ പരിപാടികളുടെ പേരാണ് ഏറ്റവും ഇഷ്ടം. അത്രമേലിഷ്ടം, ഈ യാത്ര എനിക്കിഷ്ടം, ഒരേ ഒരു താരം, പോക്കുവയിൽ, അങ്ങനെ എല്ലാം നല്ല പേരുകൾ. ഗായത്രി ചേച്ചി പറയുന്നത് കേട്ടാൽ കേട്ട് ലയിച്ചിരുന്നു പോകും. ചേച്ചി, പെണ്ണുങ്ങളെക്കുറിച്ച് പറയാൻ, പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയാൻ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും വേണം. അവരവരുടെ വേഷം അവരവരുടെ ഇഷ്ടമാണെന്ന് ചേച്ചി പറഞ്ഞു കേട്ടപ്പോ കൈയടിക്കാൻ തോന്നി. അടുക്കളയിൽ നിന്ന് ഞാൻ കൈയടിക്കുകയും ചെയ്തു. അതുപോലെ ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും, ഈ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെയൊക്കെ എവിടുന്ന് തപ്പിപ്പിടിച്ചു കൊണ്ടുവരുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാളെ നമുക്ക് ഇത്രയും കാലം അറിഞ്ഞുകൂടായിരുന്നെന്ന് പറഞ്ഞ നാണക്കേട് തന്നെ. ഏതോ ഒരു ആനന്ദിയെക്കുറിച്ച് പറയാമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അത് ഇതുവരെ പറഞ്ഞില്ല. ചേച്ചി ഞങ്ങളുടെയൊക്കെ മനസ്സാണ് ചേച്ചി പറയുന്നത്. ചേച്ചി ഒരു ദിവസം പറഞ്ഞില്ലേ, പെൺകുട്ടികളുടെ അച്ഛൻ സ്ത്രീധനം കൊടുക്കുന്നുവെങ്കിൽ അതുപോലെ ആൺകുട്ടികളുടെ അച്ഛനും കൊടുക്കണമെന്ന്.

അവൾ പറയുകയാണ്, ഭർത്താവ് ഭാര്യ എന്ന വാക്കുകളേക്കാൾ എത്രയോ നല്ലതല്ലേ പാർട്ട്ണർ എന്ന വാക്ക്. പിന്നീട് ഞങ്ങൾ മാത്രമായപ്പോ ഞങ്ങൾ തമ്മിൽ ചിരിച്ചു. ചേച്ചി തന്ന ധൈര്യത്തിലാണ് ഞങ്ങളിപ്പോ ജീവിക്കുന്നത്. സ്ത്രീകൾ ഒരിക്കലും അടിമകളാകരുത് ചേച്ചി. അടുക്കള കേട്ട് കേട്ട് ഇപ്പോ പുള്ളിക്കാരന് നല്ല മാറ്റമുണ്ട്. വീട്ടുജോലികൾ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ബെഡ്റൂം ഒരുമിച്ച് പങ്കുവെക്കാമെങ്കിൽ അടുക്കളയും ഒരുമിച്ച് പങ്കിടാമെന്ന് ചേച്ചി പറഞ്ഞില്ലേ? അതിന് ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഒരു കുതിരപ്പവൻ സമ്മാനം.

റേഡിയോയിലേക്ക് വരുന്ന കത്തുകൾ ചിലപ്പോൾ സന്തോഷിപ്പിക്കും, ചിലത് കരയിപ്പിക്കും, എന്നാൽ ചിലത് കൂടെ നിർത്തിക്കും, പ്രചോദിപ്പിച്ചു കളയും. കഴിഞ്ഞ ആഴ്ച വന്ന ഒരു സന്ദേശം അത്തരത്തിലുള്ളതാണ്. എന്റെ പെങ്ങൾ റേഡിയോയിലേക്ക് വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കത്തെഴുതുന്നത്. ഏകദേശം 16 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ വീട്. അത്ര നല്ല റേഡിയോ അല്ല, അതുകൊണ്ട് ക്ലിയർ ആയി കേൾക്കാൻ അതിനെ ഇടയ്ക്കിടയ്ക്ക് തട്ടേണ്ടതുണ്ട്. അനിയത്തി കിടപ്പ് രോഗിയാണ്. റേഡിയോ, പുസ്തകം, TV ഇതൊക്കെയാണ് അവളുടെ ലോകം. ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ല റേഡിയോ ആണ്. കരുണാസായി കേട്ട് കണ്ണടയ്ക്കണമെന്നാണ് അവൾ പറയുന്നത്. ആരെങ്കിലും അവളോട് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് ഈ റേഡിയോ കേൾക്കുമ്പോഴാണ്. അത് കേട്ട് അവൾ ചിരിക്കും, പിന്നെ പോക്കുവയിൽ കേട്ട് പൊട്ടിച്ചിരിക്കും. ഇതിനു മുമ്പൊന്നും അവളിങ്ങനെ കേട്ടിട്ടില്ലെന്ന് പറയും. കുളിക്കാനോ കഴിക്കാനോ ഒന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല.

പക്ഷെ ഇപ്പോ 3 മണിക്ക് മുൻപ് കുളിപ്പിക്കാൻ പറയും. എന്താ ഇത്ര വെപ്രാളമെന്ന് ചോദിച്ചാൽ എനിക്ക് പോക്കുവേൽ കേൾക്കാനുണ്ട് എന്നാണ് പറയാറുള്ളത്. ചേച്ചി പറയുന്നതൊക്കെ കേട്ടിട്ട് അവൾ പറയുന്നത് ഇതൊക്കെ അവളോട് പറയുന്നതാണ് എന്നാണ്. വിശേഷങ്ങൾ ഏറെ പറഞ്ഞുകൊണ്ട് കത്ത് തുടരുന്നുണ്ട്. എന്തായാലും വളരെയേറെ സന്തോഷം. ഇങ്ങനെ എത്രയോ കത്തുകൾ കരുണാസായി റേഡിയോയെ തേടിയെത്തുന്നു. റേഡിയോ അവർക്കൊക്കെ കൂട്ടാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക്, കിടപ്പിലായവർക്ക്, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു കൂട്ടാണ് കരുണാസായി റേഡിയോ. കരുണാസായി റേഡിയോ എന്നറിയുമ്പോൾ സന്തോഷം തോന്നുന്നു. സ്നേഹത്തിന്റെ ഊഷ്മളമായ ഈ സൗഹൃദം നിങ്ങളോടും എപ്പോഴും ഉണ്ടാകും. ഒരു മനഃശാസ്ത്ര കേന്ദ്രത്തിലാണ് കരുണാസായി റേഡിയോ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ മാനസ സരോവരത്തിൽ സൗഹൃദത്തിന്റെ സുഗന്ധം പരത്തുന്ന ഒരു നെയ്യാമ്പലായിരിക്കും.

സൗഹൃദത്തെക്കാൾ വലിയ സമ്പത്ത് വേറെ എന്താണുള്ളത്? സൗഹൃദത്തെക്കാൾ വലിയ ബന്ധുബലവും വേറൊന്നില്ല തന്നെ. മനുഷ്യർക്ക് മനുഷ്യരോട് തന്നെ സൗഹൃദമുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൂച്ചകളെയും നായ്ക്കളെയും പക്ഷികളെയും സുഹൃത്തുക്കളാക്കുന്ന എത്രയോ പേരുണ്ട്. കിംകിക്ക് ക്യാമറയായിരുന്നു കൂട്ട്, ശോഭീന്ദ്രൻ മാഷിന് ഈ പ്രകൃതിയായിരുന്നു കൂട്ട്, ചേക്ക് മോട്ടോർ ബൈക്കായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് പ്രിയമായിരിക്കുന്നു. അശ്വതിക്ക് റേഡിയോ ആണ് കൂട്ട്, അവൾ വായന ഇഷ്ടപ്പെടുന്നു, പാട്ടും വർത്തമാനവും ഹൃദയത്തോട് ചേർക്കുന്നു. പ്രിയപ്പെട്ട കുട്ടി, നിന്റെ ലോകം ഏകാന്തമല്ല. അവിടെ വാക്കുകൾ വിളക്കായി തെളിഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാം. നിന്റെ ഹൃദയത്തിൽ ആശയങ്ങളുടെ വെണ്ണിലാ ഉദിക്കുന്നു, ചിന്തകളുടെ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നു, കഥകളും കവിതകളും മഴയായി നിനക്കു ചുറ്റും പെയ്യുന്നു. കരുണാസായി റേഡിയോ നിനക്കു വേണ്ടി ചുരത്തുന്ന ഈ സ്നേഹാമൃതം, എനിക്കുറപ്പുണ്ട് ഒരിക്കൽ നമ്മൾ തമ്മിൽ കാണും. സൗഹൃദത്തിന്റെ ക്യാൻവാസിൽ സ്നേഹത്തിന്റെ പച്ചനിറം കൊണ്ട് നമുക്കൊന്ന് കുറേ ചിത്രങ്ങൾ വരയ്ക്കണം. ബാല്യത്തിന്റെ നിഷ്കളങ്കമായ ചിത്രങ്ങൾ, ആനയും കുതിരയും വീടും വസന്തവും നായും കുരങ്ങും ഒക്കെയായി നൂറുനൂറ് ചിത്രങ്ങൾ.

അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമാകുന്നു. ഇന്നത്തെ അടുക്കള വർത്തമാനങ്ങൾ പനവൂർ മീനിലത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരി അശ്വതിക്ക് സമർപ്പിക്കുന്നു. ഒപ്പം ഹൃദയാകർഷകമായൊരു പാട്ടും. പുതിയ വർത്തമാനങ്ങളുമായി നാളെ വീണ്ടും എത്താം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഗ്രീസിലെ ഏഥൻസിൽ അക്രോപൊലിസ് എന്ന മനോഹരമായ കുന്നിന്റെ നിറകയിൽ അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട്. പാർത്തനോൺ എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ശുഭ്രവർണമുള്ള തൂണോടുകൂടിയ ഈ ക്ഷേത്രം 24 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിന്റെ പൌരാണിക നാഗരികത അത്യുച്ചകോടിയിൽ എത്തിയിരുന്ന കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണിത്. ബലിഷ്ഠവും സുന്ദരവും പരിശുദ്ധിയുടെ നികേതനവുമായ അക്രോപൊലിസിന് ചില്ലറ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുവേള ലോകത്തിലെ ഏറ്റവും മനോജ്ഞമായ കെട്ടിടമായിരുന്നു. 16 നൂറ്റാണ്ടിൽ തുർക്കികൾ ഈ ക്ഷേത്രത്തിൽ വെടിമരുന്ന് സംഭരിച്ചിരുന്നു. അക്കാലത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടാവുകയും ഏതാനും തൂണുകൾ നിലംപതിക്കുകയും ചെയ്തു. എന്നിട്ടുപോലും ഈ ക്ഷേത്രം അനുപമ സുന്ദരമായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നോർക്കണം. 2400 വർഷം പിന്നിട്ട ഈ ക്ഷേത്രം ഏറെ മിനുസമുള്ള മാർബിൾ ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ മാർബിൾ ശിലകൾക്ക് ചില കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതിനെന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ 100 വർഷമൊക്കെ ആകുമ്പോഴേക്കും ക്ഷേത്രം വീണുപോകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടു. മിനുസമേറിയ ഈ വെണ്ണക്കല്ലുകൾ ജീർണിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാലപ്പഴക്കം കൊണ്ട് ജീർണിക്കുകയുമില്ല. പിന്നെ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കാര്യം മനസ്സിലായത്. വെണ്ണക്കല്ലിനെ കരണ്ട് തിന്നുന്ന സൾഫർ ഡയോക്സൈഡിന്റെ ആവിയും പുകയും കലർന്ന വായുവിന്റെ സമ്പർക്കമാണ് മാർബിളിൽ കറുത്ത പുള്ളികൾ ഉണ്ടാകുന്നത്. അതിൽ മഞ്ഞോ മഴയോ പതിച്ച് ഓക്സിജനുമായി സംയോഗമുണ്ടാകുമ്പോൾ പരുപരുത്ത് ജീർണിക്കാൻ തുടങ്ങും. അതിന് ശാസ്ത്രജ്ഞന്മാർ ഒരു പരിഹാരവും കണ്ടെത്തി. ആണ്ടിൽ 2 വട്ടം ശുദ്ധജലം കൊണ്ട് കഴുകി വെടിപ്പാക്കിയാൽ ക്ഷേത്രശില്പം ഇനിയും 100 ആണ്ടുകൾ നിലനിൽക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. പാർത്തനോൺ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞുവന്നതിന് ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യനും മനുഷ്യ സമൂഹവും പാർത്തനോൺ ക്ഷേത്രത്തെ പോലെയാണ്. വെണ്ണക്കല്ല് പോലെ മിനുസമാർന്ന സുതാര്യമായ സൗന്ദര്യം. എന്നാൽ അനാവശ്യ ചിന്തകളുടെയും പ്രക്ഷുബ്ധമായ വികാരങ്ങളുടെയും സൾഫർ ഡയോക്സൈഡ് അതിനെ കളങ്കപ്പെടുത്തുന്നു, സുതാര്യതയെ ഇല്ലാതാക്കുന്നു. അപ്പോൾ എന്തു ചെയ്യണം? ശുദ്ധജലത്തിൽ ആണ്ടിൽ 2 പ്രാവശ്യം പാർത്തനോണിനെ കഴുകാൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലെ നല്ല ചിന്തകളുടെ ശുദ്ധജലത്തിൽ മനോവികാരങ്ങളെ കഴുകിയെടുക്കാൻ കഴിയണം. സംഗീതത്തോട്,

സാഹിത്യത്തോട്, കലയോട്, സംസ്കാരത്തോട് മനുഷ്യ ജീവിതത്തെ ചേർത്തുവെക്കണം. എത്രത്തോളം സമൂഹം സാംസ്കാരികമാകുന്നുവോ അത്രയും നന്ന്. സദാ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാനസികാരോഗ്യത്തെ തകർക്കും. കൊല്ലും കൊലയും മാത്രമുള്ള വാർത്തകൾ സാംസ്കാരിക രാഹിത്യത്തിന് കാരണമാകും. പാർത്ഥിനോണിനെ സംരക്ഷിക്കാൻ ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിച്ചതുപോലെ സമൂഹത്തെയും വ്യക്തിയെയും സംശുദ്ധീകരിക്കാൻ കലയ്ക്കും സംസ്കാരത്തിനുമേ കഴിയൂ എന്ന് മനസ്സിലാക്കണം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി നീല പത്മനാഭന്റെ ശ്മശാനകാന്ഡം എന്ന കഥ കേൾക്കാം. ബഹളം നിറഞ്ഞ റോഡിൽ നിന്ന് അരുണാചലത്തിന്റെ വീടിരുന്ന് തെരുവിൽ പ്രവേശിച്ച ഉടനെ തന്നെ തെരുവിന്റെ അറ്റം വരെ ചെന്ന് പരതുന്ന മാണിക്യത്തിന്റെ കണ്ണുകൾ. തെരുവ് ശൂന്യമാണ്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞു. വാച്ചിൽ നോക്കിയപ്പോൾ അക്കങ്ങൾ തെളിയുന്നില്ല. വാർത്തയറിഞ്ഞ് വീട്ടിൽ ധൃതി പിടിച്ചിറങ്ങിയപ്പോൾ കണ്ണട എടുക്കാൻ മറന്നു. കന്നടയില്ലാതെ ഇപ്പോഴൊക്കെ ഒന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നിരുന്നാലും മണി മൂന്നായി, കാണാൻ വഴിയില്ലല്ലോ. മോൻ രണ്ടര മണി ഫ്ലൈറ്റിൽ വരുന്നു, അതുകൊണ്ട് എടുക്കാൻ അഞ്ചു മണി ആയേക്കും എന്ന് തന്നോട് പറഞ്ഞതെല്ലാം. വീടിനകത്ത് കയറാൻ തോന്നിയില്ല. ഇപ്പോൾ അവിടെ പോയി ആരെ കാണാനാണ്? തെരുവിൽ അവിടെവിടെ എടുത്തെറിയപ്പെട്ടിരുന്ന ചുവന്ന അരളിപ്പൂക്കളെ ശ്രദ്ധിച്ചപ്പോൾ എടുത്തുകൊണ്ടുപോയിട്ട് ഏറെ സമയമായിരിക്കുകയില്ല, അടുത്തു തന്നെയല്ലേ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നടന്നു. വേഗത്തിൽ നടക്കാൻ പറ്റുന്നില്ല, കിതയ്ക്കുന്നു. 60 എന്നത് ചെറിയ പ്രായമല്ലല്ലോ. അരുണാചലത്തിന് തന്നേക്കാൾ 2 വയസ്സെങ്കിലും കൂടുതലായി കാണുകയില്ലേ. ആൽമര ചുവട്, അത് കഴിഞ്ഞ് കശാപ്പുകട, അല്പം മാറി ബാർബർ ഷാപ്പ്, അതിനെതിരെ ഇടത്തെ വശം തിരിയുന്ന ചെറിയ ഇടവഴി, കല്ലും കരടുമായി ടാറൊക്കെ ഇളകി ഈ പാതയിൽ എത്രയോ പ്രാവശ്യം അരുണാചലത്തിന്റെ കൂടെ മുംബൈ ചെല്ലുന്ന ശവമഞ്ചത്തെ അനുഗമിച്ച് നടന്നുവരുന്ന ദിനങ്ങൾ. ഇപ്പോൾ അവൻ മുന്നിൽ കയറിയിരിക്കുന്നു, താൻ മാത്രം ബാക്കിയായി. കയറ്റവും ഇറക്കവുമായി ചെല്ലുന്ന ഈ ഇടുങ്ങിയ ഇടവഴിയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ വലത്തുവശം തെളിഞ്ഞു കാണുന്ന തങ്ങളുടെ ജാതിക്കാരുടെ ശ്മശാനം. ജീവിക്കുമ്പോഴുള്ള ജാതിഭേദം എരിയുമ്പോഴും തുടരുന്നു. ഈ ഇടവഴിയിൽ തന്നെ പ്രത്യേകം പ്രത്യേകം മതിൽക്കെട്ടുകൾക്കകത്ത് കൂടിക്കലരാൻ അനുവദിക്കാതെ സംരക്ഷിച്ചു പോരുന്ന വെവ്വേറെ ജാതിക്കാരുടെ ദഹനസ്ഥലങ്ങൾ. അവിടെയും ആരെയും കാണാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോണിൽ അരുണാചലത്തിന്റെ മരുമകൻ വിളിച്ചറിയിച്ചത്? ഇറക്കത്തിൽ അല്പം കൂടി താഴോട്ട് നടന്നപ്പോൾ ഇടവഴിയിലൊരു തിരിവ്. അവിടെ വഴിയോരത്തിൽ ചേർത്തിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ നിര, ഈയിടെയായി പണികഴിച്ചിരിക്കുന്ന വലതുവശത്തെ കോൺക്രീറ്റ് കെട്ടിടത്തിനകത്തും പുറത്തും മുറ്റത്തും ഇടവഴിയിലും തിങ്ങി നിൽക്കുന്ന ബന്ധുമിത്രാദികൾ. ഇത് നഗരസഭയുടെ പൊതു ഇലക്ട്രിക് ശ്മശാനമാണല്ലോ. ഇവിടെ വച്ചാണോ? ഒരു ഞെട്ടൽ. അതിന്റെ കൂടെ ജാതി വ്യത്യാസത്തെ വകവയ്ക്കാതെ പൊതുവായ സ്ഥലത്ത് അന്തിമക്രിയ നടക്കുന്നതിൽ എന്തിനു പരിഭ്രമിക്കണം? സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന കുറ്റബോധവും, ആരെയോ പ്രതീക്ഷിച്ച് വെളിയിൽ നോക്കി നിൽക്കുന്നതുപോലെ തോന്നിക്കുന്ന പരിചിത അപരിചിത മുഖങ്ങൾ. അവരുടെ ഇടയ്ക്കുകൂടി പതുക്കെ നടന്ന് പടിയേറി അകത്തു പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് അനുഭവപ്പെട്ട ഉഷ്ണം. ഈ മുഴുവൻ ഹാൾ തന്നെ വൈദ്യുതി കൊണ്ട് ദഹിപ്പിക്കുന്ന ചൂളയാണോ? ഇതെന്തപശകുനം! കറണ്ടില്ല. ഇനി എപ്പോൾ വരുന്നോ എന്തോ? അത് വരുന്നതിന് മുൻപേ നമ്മളൊക്കെ വെന്ത് വെണ്ണീറായി പോയേക്കും. അരുണാചല മണ്ണാച്ചിയുടെ കാര്യം സുഖം. ഇത്രയ്ക്ക് പണം ചെലവാക്കി ഇതൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നവർക്കും ഒരു ജനറേറ്റർ കൂടി വാങ്ങാമായിരുന്നു. ഇവിടെ കറണ്ടിനെ വിശ്വസിച്ച് ചെയ്യേണ്ട കാര്യമാണോ ഇത്? അതെപ്പോൾ കാലി വാരുമെന്ന് പറയാൻ പറ്റുമോ? പാതി വെന്തുകൊണ്ടിരിക്കുമ്പോൾ പോയെങ്കിലോ? അടുത്തു നിൽക്കുന്നവരുടെ പിറുപിറുപ്പുകൾ. വാതിലിന്റെ നേരെ തലവെച്ച് അകത്തെ മൊസൈക്ക് തറയിൽ മലർത്തി കിടത്തിയിരിക്കുന്ന അരുണാചലത്തിന്റെ ഭൗതിക ശരീരം 2-3 അടി മുന്നിൽ ചെന്ന് ആ മുഖത്തു നോക്കി 1-2 ക്ഷണങ്ങൾ മൗനമായി.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
3: നമസ്കാരം.
4: നമസ്കാരം. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടത്. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അവിടെ തിരിക്കാം. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എത്രടായി?
5: ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്ക.
4: ഞാൻ കൊടുത്തുവിട്ട ചാർത്ത പ്രകാരമുള്ള ക്രിയകളൊക്കെ
5: അത് നടക്കുന്നുണ്ട്.
4: ഭാഗ്യായി. തമ്പിയുടെ മോളൂട്ടുടെ കാര്യം പ്രശ്നമായിരിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്ക് ഇപ്പൊ ദശാസന്ധ്യ, ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിപ്പോ ഇത്തിരി നന്ദാളിച്ചു. ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണോ? അല്ല, തമ്പി പരിഭ്രമിക്കണ്ട. ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോവാനും മതി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്?
5: ആ ഇത്
4: കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടില്ല.
6: തിരുമേനി മറന്നു. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ.
4: ഹൈ സണ്ണി. അമ്പട കേമ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ എന്താ കഥ? നിന്നെ നോ മറക്ക്. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷിച്ചില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പഠിച്ചുട്ടോ. ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാണണമായിരുന്നോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. പത്ത് തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി, ഡൽഹി വെച്ച്. അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെയാ. ഈ നിൽക്കുന്ന രാവണന്റെ.
6: തിരുമേനി, എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്.
4: ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ഭാര്യയെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ?
6: ഗംഗാ സ്വബോധത്തോടെ ഇനി കൂടിയാൽ 20 മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ. അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ.
4: സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ, അയാളെങ്കിലും രക്ഷപ്പെടട്ടെ.
6: ഇല്ല, എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്.
4: അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല.
6: മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത്. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. I am going to break all conventional concepts of psychiatry.
4: കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം?
6: ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ്. അതിന് ഞാൻ വേണമെന്നില്ല. ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങൾ കണ്ട് വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ്. അവിടെ തൂകിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം. പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം.
4: താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ പുറകിലുണ്ട്.
6: വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. ഞാനിപ്പോ ഗംഗയെ അത് അറിയിക്കാൻ പോവുകയാണ്. തിരുമേനി ഭയന്നു, എനിക്കറിയാം. അതറിയുന്ന നിമിഷം ഗംഗ അതിജീവിക്കില്ല, മരണം സംഭവിക്കാം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണെന്ന്. ആ നിമിഷത്തെ ഗംഗ അതിജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേർത്ത വഴി എനിക്ക് തുറന്നു കിട്ടും. ആ വഴിയിലൂടെ എനിക്ക് പോകാം. തിരുമേനി, പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം.

ലോകം ശോകഹതം ച സമസ്തം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യരാണ്. ഈ ലോകത്ത് എവിടെ നോക്കിയാലും കൂടുതലും ദുഃഖിതരാണ്, ദരിദ്രരാണ്, രോഗികളാണ്, അംഗവൈകല്യമുള്ളവരാണ്. എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു ദൈവം കരുണാമയനാണെന്ന്. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ജർമ്മൻ ചിന്തകനായിരുന്ന ഫ്രെഡറിക് നീഷെ ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞത്? നീഷെ പറഞ്ഞതിന് വിരുദ്ധവും അനുകൂലവുമായി പ്രതികരണങ്ങളുണ്ടായി. നീഷയുടെ ആന്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം കത്തിക്കുക വരെയുണ്ടായി. ഇതേക്കാൾ കുറച്ചുകൂടി രസമാണ് ആർത്തർ സി ക്ലർക്കിന്റെ വിവരണം. സർവശക്തൻ, സർവവ്യാപി, കരുണാമയൻ എന്ന വിശേഷണങ്ങളാണല്ലോ ദൈവത്തിനുള്ളത്. എന്നാൽ ഇതിനപ്പുറം ഏതോ ഒരു ഗുണം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ക്ലർക്ക് പറയുന്നത്. പ്രത്യേകിച്ച് സർവവ്യാപി എന്ന ഗുണമില്ല തന്നെ. കാരണം ദൈവത്തിനൊരിക്കലും പ്രകാശ വേഗതയിലോ അതേക്കാൾ കൂടുതലായോ സഞ്ചരിക്കാനാവില്ല. ദൈവം തന്നെ നിശ്ചയിച്ച നിയമത്തിൽ ദൈവം തന്നെ ബന്ധനായിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ കാര്യങ്ങൾ മോശമാണെന്ന് പുള്ളിക്കറിയാം. അതെല്ലാം സർവശക്തന് മാറ്റാനറിയാം. കരുണാമയൻ മാറ്റുകയും ചെയ്യും. പക്ഷേ നാം ക്ഷമിച്ചിരിക്കുക. അദ്ദേഹം ഇങ്ങെത്തട്ടെ. പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂര ഗാലക്സിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടാകും. പ്രകാശവേഗത്തിൽ ഇങ്ങോട്ടെത്തിക്കോട്ടെ. ക്ലാർക്കിനെ ഈശ്വരവാദികൾ എന്ത് ചെയ്തു എന്നറിയില്ല. ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം, എന്തിനീ പാപം ഞങ്ങളെ സങ്കടക്കടലിലൊഴുക്കി? മറ്റൊരു പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൂർവജന്മങ്ങളിൽ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവം എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നതാണ്. ഇങ്ങനെ നിരവധി തർക്കങ്ങളും വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇക്കാര്യത്തിന് അവസാനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെന്തോ ആകട്ടെ, ആവർത്തിച്ചാവർത്തിച്ചു പറയാൻ ഒരു കാര്യമേയുള്ളൂ. ആരാധനാലയങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകണം. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളെക്കാൾ പ്രാധാന്യം ശാസ്ത്രോത്സവങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കും

ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
0: കേരളത്തിന്റെ ഇതിഹാസം. കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ഉമ്മിണിത്തമ്പിയെക്കുറിച്ച് കേൾക്കാം. കടപ്പാട് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. വേലുത്തമ്പി ദളവയുടെ ശവശരീരം അനന്തപുരിയിൽ കൊണ്ടുവന്ന് പലയിടത്തും പ്രദർശിപ്പിച്ചത് ഗവർണർ ജനറൽ മിന്റോ പ്രഭുവിനെ പ്രകോപിപ്പിച്ചു. വിശദീകരണം ചോദിച്ചപ്പോൾ റസിഡന്റ് മെക്കാളെ അതിന്റെ ഉത്തരവാദിത്തം ആരോപിച്ചത് ഉമ്മിണിത്തമ്പിയിലായിരുന്നു. ആണ്ടി ഇറക്കത്ത് പുതുമന അമ്മ വീട്ടിലെ അംഗമായിരുന്നു ഉമ്മിണിത്തമ്പി. ദിവാനായിരുന്നു. ഒരേ സമയം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടും മഹാരാജാവിനോടും കൂറുപുലർത്തുകയും വിശ്വസ്തത സമ്പാദിക്കുകയും ചെയ്തു. വേലുത്തമ്പിയെ കണ്ടുപിടിക്കുന്നതിനും അദ്ദേഹത്തിന്റെ കുടുംബം തകർക്കുന്നതിനും ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ഉമ്മിണിത്തമ്പിയായിരുന്നു. ഒപ്പം നാട്ടിൽ ക്രമസമാധാനം കൈവരുത്തുന്നതിനും കച്ചവടം വികസിപ്പിക്കുന്നതിനും ഉമ്മിണിത്തമ്പി വലിയ പരിശ്രമം ചെയ്തു. ചുങ്കപ്പിരിവിന് ചൌക്കകൾ സ്ഥാപിച്ചു. നെയ്യാറ്റിൻകരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള കാട് വെട്ടിത്തെളിച്ച് കച്ചവട കേന്ദ്രമാക്കി. മഹാരാജാവിന്റെ പേരും നൽകി. അതാണ് ഇന്നത്തെ ബാലരാമപുരം. കോട്ടയ്ക്കകത്ത് നവീനമായ രീതിയിൽ ജയിൽ സ്ഥാപിച്ചതും ഉമ്മിണിത്തമ്പിയായിരുന്നു. ഈ ജയിലാണ് ഇന്ന് ഫോർട്ട് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് കാണുന്ന പുരാരേഖാ ഓഫീസ് മന്ദിരം. വികസന പ്രവർത്തനങ്ങൾ ഏറെ ചെയ്തുവെങ്കിലും സ്വജനപക്ഷപാതവും അഹങ്കാരവും അഴിമതിയും ഉമ്മിണിത്തമ്പിയുടെ കൂടെയുണ്ടായിരുന്നു. രാജകൽപ്പനകൾ തിരസ്കരിച്ച് ഉമ്മിണിത്തമ്പി വേലുത്തമ്പി ദളവിയുടെയും ബന്ധുക്കളുടെയും ജംഗമ സ്വത്തുക്കൾ വിറ്റ പണം പൊതുഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാതെ സ്വന്തമാക്കുകയുണ്ടായി. മുറജപത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് രാജാവുമായി തെറ്റി. ബാലരാമവർമ്മ രാജാവിന്റെ മരണത്തെ തുടർന്ന് ഭരണാധികാരിയായ ഗൌരി ലക്ഷ്മിഭായിയുമായും ഉമ്മിണിത്തമ്പി തെറ്റി. നാടകശാലക്കാരിയായ ഉമ എന്ന സ്ത്രീയെ വെച്ചുപൊറുപ്പിക്കുന്നതടക്കമുള്ള ആരോപണങ്ങളടങ്ങിയ വിശദമായ റിപ്പോർട്ട് ഗൌരിലക്ഷ്മിഭായി ബ്രിട്ടീഷ് റസിഡന്റ് മൺട്രോയ്ക്ക് നൽകി. നാടകശാലക്കാരി ഉമയുടെ ഇവിടുത്തെ റോൾ എന്തായിരുന്നു എന്നതും കൗതുകകരമായ കാര്യമാണ്. ദിവാനും ഉന്നത ഉദ്യോഗസ്ഥർക്കും സേവ ചെയ്യാൻ സ്ത്രീകളെ വിട്ടുകൊടുക്കുമായിരുന്നു. എന്നാൽ ഉദ്യോഗമൊഴിയുമ്പോഴോ സർക്കാർ ആവശ്യപ്പെടുമ്പോഴോ സ്ത്രീകളെ തിരിച്ചയക്കണം. ഇപ്രകാരം വന്ന സ്ത്രീയായിരുന്നു ഉമ. എന്നാൽ 12 വർഷക്കാലം ഉമ്മിണിത്തമ്പി ഉമയെ സർവ്വചെലവും കൊടുത്ത് താമസിപ്പിക്കുകയായിരുന്നു. ഉമയെ എത്രയും വേഗം തിരിച്ചയക്കണമെന്ന നിർദ്ദേശത്തോടെയായിരുന്നു റിപ്പോർട്ട് ഗൌരിലക്ഷ്മിബായി സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മിണിത്തമ്പിയെ ദിവാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. കോപാകുലനായ തമ്പി മൺട്രോയെ വധിക്കാൻ കോട്ടയം കേരളവർമ്മയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. അന്വേഷണത്തിൽ തമ്പി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. നെല്ലൂരിൽ കൊണ്ടുപോയി തമ്പിയെ ഗൃഹതടങ്കലിൽ പാർപ്പിച്ചു. കഷ്ടപ്പെട്ട് കാലം കഴിച്ചുകൂട്ടിയ തമ്പി കാശിക്ക് പോകാൻ അനുവാദം ചോദിച്ചെങ്കിലും അതനുവദിക്കപ്പെട്ടില്ല. തിരുവിതാംകൂറിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ കാലയവനികയ്ക്കുള്ളിൽ തമ്പി മറഞ്ഞു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
0: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ലൂസി എന്ന ഫോസിലിനെ കുറിച്ച് കേൾക്കാം. ഏറ്റവും പേരുകേട്ട ആസ്ട്രലോപിത്തക്കസ് ഫോസിൽ ഡൊണാൾഡ് ജൊഹാൻസൺ, ടോം ഗ്രേ എന്നിവർ ചേർന്ന് എത്യോപ്യയിലെ അറാഫ് നദിക്കരയിൽ ഹദാർ എന്ന സ്ഥലത്ത് നടത്തിയ ഉത്ഖനനത്തിനിടയ്ക്കാണ് 1974 നവംബർ 30 ലൂസിയെ കണ്ടെത്തുന്നത്. അഫാർ മരുഭൂമിയുടെ ഏകദേശം മധ്യത്തിലാണ് ഹദാർ. അതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു ചാലിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ചില ഫോസിൽ കഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒരേ ഭാഗത്തിന്റെ ഒന്നിൽ കൂടുതൽ എല്ലുകൾ ശേഖരത്തിലില്ലായിരുന്നതിനാൽ എല്ലാം ഒറ്റ വ്യക്തിയുടേതാകാനേ തരമുള്ളൂ എന്ന് ജൊഹാൻസൺ ഉറപ്പിച്ചു. അസ്ഥികൂടത്തിന്റെ 40% ഫോസിൽ രൂപത്തിൽ കണ്ടെത്തി വീണ്ടെടുക്കാൻ സാധിച്ചു. തലയോട്ടി, വാരിയെല്ലുകൾ, കീഴ്ത്താടി, അരക്കെട്ട്, കൈയെല്ലുകൾ, തുടയെല്ല്, കശേരുക്കൾ എന്നിവയെല്ലാം ശേഖരിക്കാൻ കഴിഞ്ഞു. എല്ലുകളുടെയും പല്ലുകളുടെയും സ്വഭാവത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ അസ്ഥികൂടത്തിന്റെ ഫോസിലാണ് വീണ്ടെടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന് ലൂസി എന്ന പേരാണ് ജൊഹാൻസണും സംഘവും നൽകിയത്. ലൂസിയുടെ ശാസ്ത്രീയ നാമം ആസ്ട്രലോപിത്തസ് അഫാരൻസിസ് എന്നാണ്. ഈ ഫോസിൽ കണ്ടുപിടുത്തം വലിയൊരു വഴിത്തിരിവായിരുന്നു. ടോങ് ഗുഹയിൽ നിന്ന് 1925 കണ്ടെത്തിയ ആസ്ട്രലോപിത്തക്കസ് അഫ്രിക്കാനസ് എന്ന ഫോസിലാണ് മനുഷ്യന്റെ നേരിട്ടുള്ള പൂർവിക നിരയിൽ ഏറ്റവും പഴക്കമുള്ളത് എന്നാണ് അതുവരെയും കരുതിയിരുന്നത്. ഏകദേശം 2 ദശലക്ഷം മുമ്പ് ആഫ്രിക്കയിൽ മനുഷ്യന്റെ പൂർവികൻ ഇരുകാലിൽ നിവർന്നു നടന്നിരുന്നു എന്നാണ് ആഫ്രിക്കാനസ് ഫോസിലിൽ നിന്ന് കണ്ടെത്തിയ ശാസ്ത്രീയ നിഗമനം. പക്ഷേ ലൂസിയുടെ പഴക്കം കണക്കാക്കിയിരിക്കുന്നത് 3.2 ദശലക്ഷം. ലൂസി രണ്ടു കാലുകളിൽ നിവർന്നു നടന്നിരുന്നതായി എല്ലുകളുടെ പ്രത്യേകതയിൽ നിന്ന് മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ നേരിട്ടുള്ള പൂർവികനെ അതുവരെ കരുതിപ്പോന്നിരുന്നതിൽ നിന്ന് 1.2 ദശലക്ഷം കൂടി പിറകിലേക്ക് തള്ളുന്നു എന്നതാണ് ലൂസിയുടെ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം. ലൂസിക്ക് ഏകദേശം 3.5 അടിയോളം പൊക്കവും 35 കിലോ ഭാരവും ഉണ്ടായിരുന്നതായി ജൊഹാൻസൺ കണക്കാക്കുന്നു. മരണം നടക്കുമ്പോൾ ലൂസിക്ക് 25 നും 30 നും ഇടയിൽ പ്രായമുണ്ടായിരുന്നതായും ഊഹിക്കുന്നു. എല്ലുകൾ സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. അരക്കെട്ടിലെ എല്ലുകൾ ലൂസി തീർച്ചയായും ഇരുകാലിൽ നിവർന്നു നടന്നിരുന്നു എന്ന് തെളിയിക്കുന്നു. തലച്ചോറിന്റെ വ്യാപ്തം ഏകദേശം 450 മില്ലിലിറ്റർ ആണ്. ചിമ്പൻസിയിൽ നിന്ന് അല്പം കൂടുതൽ. ആധുനിക മനുഷ്യന്റെ ശരാശരി തലച്ചോർ വ്യാപ്തം 1200 മില്ലിലിറ്ററിനും 1500 മില്ലിലിറ്ററിനും ഇടയിലാണെന്ന് ഓർക്കുക. നെറ്റിത്തടം ചിമ്പാൻസിയുടേതിനേക്കാൾ അല്പം കൂടി വികസിതമായിരുന്നു. കീഴ്ത്താടി പരിശോധിച്ചപ്പോൾ മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും സ്വഭാവ സംയോജനമാണ് കാണാൻ കഴിഞ്ഞത്. ഉളിപ്പല്ലുകളും കോമ്പല്ലുകളും മനുഷ്യന്റേതിനോട് അടുത്തു നിൽക്കുമ്പോൾ അണപ്പല്ലുകൾക്ക് ചിമ്പാൻസിയുടേതിനോടാണ് സാമ്യം. 3 അണപ്പല്ലിന്റെ മേൽവശത്തിന്റെ ത്രികോണാകൃതി ചിമ്പൻസിയുടേതിന് സമാനമായിരുന്നു. ചിമ്പൻസിയുടെ കീഴ്ത്താടിയിൽ ഉളിപ്പല്ലിനും കോമ്പല്ലിനുമിടയിൽ ഒരു വിടവുണ്ട്. ലൂസിയുടെ കാര്യത്തിൽ ഇത്തരമൊരു വിടവില്ലായിരുന്നു. കൈകൾക്ക് താരതമ്യേന നീളക്കൂടുതലും കാലുകൾക്ക് നീളക്കുറവുമായിരുന്നു. പക്ഷേ ഈ അനുപാതം ചിമ്പൻസിയുടേതിനേക്കാൾ മനുഷ്യനോടടുത്താണെന്ന് മാത്രം. പല്ലിന്റെ ഇനാമലിന് മനുഷ്യന്റേതിനോടും ചിമ്പൻസിയുടേതിനോടും താരതമ്യം ചെയ്താൽ കട്ടി കൂടുതലായിരുന്നു. പല്ലുകളുടെ ഘടനയിൽ നിന്ന് ലൂസിയുടെ ആഹാരം പ്രധാനമായും പഴങ്ങളും നാരുകൾ ധാരാളമുള്ള ഭോജ്യങ്ങളുമായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ആഹാരത്തിനു വേണ്ടി അത്യാവശ്യം മരം കയറ്റവും നടത്തിയിട്ടുണ്ടാവും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

رحمانیہ ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു മറിയക്കുട്ടി. മുട്ടത്തുവർക്കിയുടെ കഥയും സംഭാഷണവും, എൻ എസ് മണിയുടെ ഛായാഗ്രഹണം, കെ ഡി ജോർജിന്റെ ചിത്രസന്നിവേശം, എം വി കൊച്ചാപ്പുവിന്റെ കലാസംവിധാനം, 10 ഗാനങ്ങൾ തിരുനയനാർ കുറിച്ചി മാധവൻ നായർ രചിച്ചു, ബ്രദർ ലക്ഷ്മണിന്റെ സംഗീതം, കമുകറ പുരുഷോത്തമൻ, ഗംഗാധരൻ, പി ലീല, കവിയൂർ രേവമ്മ, ശാന്താപി നായർ, സി എസ് രാധാദേവി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1958 മാർച്ച് 15 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേംനസീർ, തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, എസ് പി പിള്ള, ബഹദൂർ, ജോസ് പ്രകാശ്, സോമശേഖരൻ, വില്യം തോമസ്, നാണുക്കുട്ടൻ, എബ്രഹാം ജോസഫ്, മിസ് കുമാരി, ആറന്മുള പൊന്നമ്മ, തങ്കം, കുശലകുമാരി, ശാന്തി, പങ്കജവല്ലി, രഞ്ജിനി, ലീല, ബേബി ഇന്ദിര എന്നിവർ അഭിനയിച്ചു. കവിയൂർ പൊന്നമ്മയുടെ ആദ്യ ചിത്രമായിരുന്നു മറിയക്കുട്ടി. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം മറിയക്കുട്ടി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: മനുഷ്യനും കുരങ്ങനും പൊതുവായ ഒരു പൂർവിക ജീവി ആൻസെസ്ട്രൽ സ്പീഷ്യസിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് പരിണാമ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. ഇത് അക്കാലത്ത് രൂക്ഷമായ പരിഹാസത്തിനും അശാസ്ത്രീയമായ തെറ്റിദ്ധാരണകൾക്കും കാരണമായി. ഒരിക്കൽ ഒരു പൊതുവേദിയിൽ വച്ച് ഒരു വിമർശകൻ ഡാർവിനോട് ഇങ്ങനെ ചോദിച്ചു, മിസ്റ്റർ ഡാർവിൻ, താങ്കളുടെ ഏത് താവഴിയിലൂടെയാണ് കുരങ്ങന്മാർ വന്നത്? അമ്മ വഴിയോ അതോ അച്ഛൻ വഴിയോ? സൗമ്യനും ശാന്തശീലനുമായ ഡാർവിൻ മറുപടി പറഞ്ഞില്ല. പക്ഷേ ഡാർവിനിസത്തിന്റെ ശക്തനായ പ്രചാരകനും ഉജ്ജ്വലവാഗ്മിയുമായിരുന്ന ടി എച്ച് ഹക്സ്ലി ചോദ്യകർത്താവിനോട് ഇപ്രകാരം മറുപടിയായി പറഞ്ഞു, താങ്കളെപ്പോലെ മൂഢനും ദുർബുദ്ധിയുമായ ഒരു മനുഷ്യന്റെ കുലത്തിൽ ജനിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുക തീർച്ചയായും ഒരു വാനരന്റെ പിൻഗാമിയായി ജനിക്കുന്നതാകും. പരിണാമ സിദ്ധാന്തത്തിലെ ഒരു മൌലിക തത്വമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അഥവാ അർഹതയുള്ളത് അതിജീവിക്കും. ഈ തത്വം ചിലർ വളച്ചൊടിച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാക്കി മാറ്റി. ബലമുള്ളവനെ പ്രകൃതി അംഗീകരിക്കുന്നു, ബലഹീനനെ പ്രകൃതി പോലും നിരാകരിക്കുന്നു എന്നൊക്കെയായി ഇവരുടെ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം ഹിറ്റ്ലർക്ക് രുചിച്ചിരുന്നുവത്രേ. വാസ്തവത്തിൽ പരിസ്ഥിതിയോട് ഏറ്റവും ഇണങ്ങിയത് എന്ന അർത്ഥത്തിലാണ് ഫിറ്റസ്റ്റ് എന്ന പദം ഡാർവിൻ ഉപയോഗിച്ചത്.
1: കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുരമുംബരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം കുടുംബസമേതം. സംവിധാനം ജയരാജ്. കഥ ഇലഞ്ഞിമുട്ടം രാജശേഖരൻ നായർ. തിരക്കഥ കലൂർ ഡെനിസ്. നിർമ്മാണം മുംതാസ് ബഷീർ. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മധു, മനോജ് കെ ജയൻ, മോനിഷ, കവിയൂർ പൊന്നമ്മ, നരേന്ദ്രപ്രസാദ്, ശ്രീവിദ്യ, ബാബു നമ്പൂതിരി, മണിയൻപിള്ള രാജു, സുകുമാരി, അടൂർ ഭവാനി, ടി പി മാധവൻ, വിനീത് കുമാർ തുടങ്ങിയവർ.

0: ക്ഷമിക്കണം, ഈ ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത് ഇവിടെ
1: ത്യാഗരാജ ആരാധന അത് നാളേക്ക് തന്നെ ആരംഭം.
0: ഞങ്ങള് കേരളത്തിൽ നിന്ന് വരികയാണ്. ഇതെവിടെ നടക്കണേ?
1: പക്കത്തിലാണ് ത്യാഗരാജ സ്വാമി കോയിൽ, കോയിൽ മണ്ഡപത്തിലതാ ആരാധന നടക്കും. നിങ്ങൾ ഇന്നിക്ക് സത്രത്തിൽ തങ്കിടുങ്ക.
0: സത്രത്തിൽ വലിയ വരൂ.

0: ഓരോരുത്തർ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ പുറത്തു പോയി അന്വേഷിച്ചു വരാം. കുളിക്കുക മറ്റോ വേണോ വെച്ചാവാം.
1: എനിക്കൊന്നിനും തോന്നണില്ല ശ്രീധര, നീ വേഗം പോയി ഒന്ന് അന്വേഷിക്കുക. ഇവിടെയെങ്കിലും ഒന്ന് കണ്ടുകിട്ടിയാ മതിയായിരുന്നു. എന്ത് ദേവി,
0: അമ്മ സമാധാനിക്ക, ഇവിടെ എന്തായാലും വരാണ്ടിരിക്കില്ല.
2: അച്ഛാ, കുഞ്ഞമ്മ എപ്പോഴാ വരിക?
0: ഒന്നും മിണ്ടാണ്ടിരിക്കുക കുട്ടിയെ, പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. ദേവു, ചൂടോളം വേണോ വെച്ചാ ഇവിടെ ചോദിച്ചാ മതി, ഞാൻ ഇപ്പോ വരാം.
1: അവൻ വരും, കാണാൻ കഴിയുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയണേ.
0: നമസ്കാരം.
3: നമസ്കാരം, എന്നാ വേണോ?
0: ഒരു കാര്യം തെരിയണമായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയാണേ.
3: മലയാളത്തിൽ പറഞ്ഞോളൂ, എന്താ കാര്യം?
0: ആശ്വാസമായി. മലയാളി
3: അല്ല, മലയാളം അറിയാം, പറയൂ.
0: ഞങ്ങൾ ഗുരുവായൂർ അടുത്തുനിന്ന് വരിക, ഒത്തിരി വിഷമിച്ചു ഇടം വരെ എത്താൻ. നാളെ ഇവിടെ ത്യാഗരായ സംഗീതോത്സവം നടക്കാനല്ലേ?
3: അതെ, നാളെ തുടങ്ങാണ്.
0: എന്റെ ഒരു ബന്ധു ശിവശങ്കരൻ ഇവിടെ പാടാൻ വരുന്നു പ്രതീക്ഷിക്കുക. വന്നിട്ടുണ്ടോന്ന് അറിഞ്ഞാൽ വലിയ ഉപകാരമായി.
3: ശിവശങ്കരനോ?
0: അതെ, വലിയ സംഗീതജ്ഞനാ.
3: ആ പേരിൽ കർണാടക സംഗീതജ്ഞനാരെ എനിക്ക് അറിയില്ലല്ലോ. കേരളത്തിൽ എവിടെന്നാ?
0: ഇപ്പൊ കേരളത്തിലല്ല, കുറെ നാളായി നാട്ടിൽ നിന്ന് പോന്നിട്ട്. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റായിരിക്കുന്നാ തോന്നണേ. എന്തായാലും ഇപ്പോ വലിയ പാട്ടുകാരനായിരിക്കുന്ന എനിക്ക് നല്ല ഉറപ്പാ.
3: എന്നൊക്കെ പറഞ്ഞ, കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ ത്യാഗരാജ ആരാധനയ്ക്കും ഞാൻ ഇവിടെ കമ്മിറ്റിയിലുണ്ട്. കേരളത്തിൽ നിന്ന് യേശുദാസും നെയ്യാറ്റിൻകരയും ഒക്കെ ഇവിടെ വന്ന് പാടാറുണ്ട്. എന്നാ ശിവശങ്കരൻ എന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അത് ഉറപ്പാ.
0: ഇവിടെ കൂടെ ഇനി അന്വേഷിക്കാൻ ബാക്കിയുള്ളൂ. കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് ഞങ്ങൾ ശിവനെ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ മതിയായിരുന്നു.
3: നാളെ രാവിലെ ആരാധന തുടങ്ങും. ആ പേരിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇപ്പൊ എനിക്ക് അത്രേ പറയാൻ കഴിയും.
0: വലിയ ഉപകാരം.

0: बुद्धि कह रही है? മുത്തശ്ശി ഞാനൊന്ന് പുഴയിലേറെ കുളിക്കട്ടെ.
1: വേണ്ട കുട്ടിയെ
2: തടസ്സപ്പെടുത്തണ്ട. കുട്ടി കുളിക്കട്ടെ. ഈ കാവേരി തീർത്ഥത്തിൽ കുളിക്കാൻ കഴിയുന്നതിൽ പരം പുണ്യം വേറില്ല. ഇവിടെയാണ് സാക്ഷാൽ ത്യാഗരാജസ്വാമികൾ നീരാട്ട് നടത്തിയിരുന്നത്. കുട്ടി കേട്ടിട്ടുണ്ടോ? എനിക്ക് കേട്ടുള്ളൂ. ദിനവും കുളി കഴിഞ്ഞ അദ്ദേഹം ഈ അഗ്രഹാരത്തിലൂടെ നടന്ന് ക്ഷേത്രത്തിൽ പോയി ഭജിച്ചിരുന്നു അത്രേ. കീർത്തനങ്ങൾ അദ്ദേഹം എഴുതിയതും പാടിയതും എല്ലാം ദാ ഇവിടെ വെച്ചായിരുന്നു. കുട്ടി സംഗീതം അഭ്യസിക്കാറുണ്ടോ? നന്ന്. ഈ പ്രായത്തിൽ ഇവിടെ വരാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമാണ്. എവിടുന്ന? ഇതിനു മുമ്പെങ്ങും ആരാധനയ്ക്ക് കണ്ടിട്ടില്ലല്ലോ.
1: കൊറേ ദൂരെ നിന്നാ ഞാൻ എന്റെ മോനെ തേടി വന്നതാ. അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇനി ഇവിടെ കൂടെ ബാക്കിയുള്ളൂ.
2: വിഷമിക്കണ്ട, ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചോളൂ. മകനെ കണ്ടു കിട്ടും തീർച്ച. ഒരിക്കൽ ത്യാഗരാജസ്വാമികൾ ജീവന് തുല്യം ആരാധിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹം കാണാണ്ടായി. സ്വന്തം ജ്യേഷ്ഠം തന്നെ ആ വിഗ്രഹം എടുത്ത് കാവേരിയിൽ ഇറങ്ങാണെന്ന് കൂട്ടിക്കോ. രാവും പകലും ഭാഗവതര് ഈ കാവേരി തീരത്തിലൂടെ പാടി അലഞ്ഞു. അതാണ് ആ കീർത്തനം. ഒടുവിൽ സ്വപ്നത്തിൽ ദർശിച്ചു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് വന്ന് നോക്കിയപ്പോ ദാ ഈ കാവേരി തീർത്ഥത്തിൽ ശ്രീരാമ വിഗ്രഹം പൊങ്ങിക്കിടക്കുന്നു.
1: എവിടെയെങ്കിലും എന്റെ ജീവനെ കാണിച്ചു തരണേ.

0: വന്നിട്ടില്ലാത്തവേ. ഇന്ന് രാത്രിയോടെ കാക്കാം. അമ്മ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് എനിക്കറിയാത്ത. ദൈവം പൊയ്ക്കുള്ളൂ, അമ്മ അവിടെ തനിച്ചല്ലേ ഉള്ളൂ. ചെല്ലു.
1: Thank you.

0: കുറുപ്പച്ചോ കുറുപ്പച്ചോ, പയ്യമ്പള്ളി ബാലിന് മതം വഴി പാപ്പാനെ കൂടാതെ വേറെ ആളെയും കൊന്നു. കോങ്ങാട് മുസ്ലിയാരി വന്ന് പഠിച്ച പണി മുഴുവൻ നോക്കി, തളയ്ക്കാൻ കഴിയില്ല. പോലീസുകാർ വെടിവെച്ചു ഓർഡർ ഇട്ടിരിക്കുക.
1: മറ്റൊരു വഴിയും കാണുന്നില്ല. കുറുപ്പച്ച വന്ന് തളക്കണം.

0: പോലും നാണക്കേടായിരിക്കണം. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്താൻ പറഞ്ഞൂടെ നിനക്ക്?
1: ഞാൻ ചെന്ന് പറഞ്ഞ അനുസരിക്കുന്നയാളല്ല അച്ഛൻ. നീ എന്താ ശ്യാമിലെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ?
0: എത്ര നാളെന്ന് വെച്ചാ അച്ഛന് പേടിച്ച് ഇങ്ങനെ കഴിയാ? എഞ്ചിനീയർ ആയിട്ട് എന്താ വിശേഷം? ഒന്ന് ഉറക്ക തുമ്മണോന്ന് വെച്ചാ അച്ഛനോട് അനുവാദം ചോദിക്കണം. എന്താ ഉള്ളേന്ന് വെച്ചാ കിട്ടിയിരുന്നെങ്കിൽ ഒരു വീട് വെച്ച് അങ്ങോട്ടെങ്കിലും മാറായിരുന്നു. അതെങ്ങനെയാ ചോദിക്കാൻ മക്കൾക്കാർക്കും ധൈര്യമില്ലല്ലോ. എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നോട്ടെ.
1: ഏട്ടൻ പോലും ഇതുവരെ ഒന്നും ആവശ്യപ്പെടാത്തത്. ഞാൻ അച്ഛനോട് എങ്ങനെ ചോദിക്കുക?
0: അച്ഛന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ? സ്വത്തിന് വേണ്ടി മക്കൾ തമ്മിൽ തല്ലണമെന്നായിരിക്കും. മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ റോയൽ ഒമിൻ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന് ആവശ്യമുണ്ടത്രേ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ അയക്കണമെന്ന്. നല്ല സാലറിയും ഫ്രീ ഫാമിലി അക്കോമഡേഷനും കാറും ഒക്കെ കിട്ടുമത്രേ. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ?
2: ഗൾഫിൽ പോകാനൊന്നും അച്ഛൻ സമ്മതിക്കില്ല. നിനക്കറിയില്ലേ, മാധവേട്ടൻ ഡൽഹി പോയതിനും നീരസം അച്ഛൻ ഇതുവരെ മാറിയിട്ടില്ല. എല്ലാരും എപ്പോഴും അടുത്തുണ്ടാണെന്ന് അച്ഛന്റെ ആഗ്രഹം.
0: അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഇവിടെ കിടന്ന് നമ്മുടെ ജീവിതമാ പോണത്. ഇതുപോലെ നല്ല ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. കുട്ടികളില്ലാത്തവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫേമസ് ഗൈനക്കോളജിസ്റ്റ് അവിടെയുണ്ടത്രേ. പല കേസുകളും സക്സസ് ആയിട്ടുണ്ടെന്ന് ഏട്ടൻ എഴുതിയിരിക്കണേ.
2: ഏതായാലും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കാം. തൽക്കാലം വേറെ ആരും അറിയണ്ട. എല്ലാം ശരിയാവുമ്പോ അച്ഛനോട് പറഞ്ഞാ മതി.
3: നാല് വാദങ്ങളിലും കൂടി 20 നഖങ്ങളുള്ളത് ശ്രേഷ്ഠതയുടെ ലക്ഷണമാണോന്നായരേ?
4: അതെ.
3: അതുകൊണ്ടാണ് പലരും ചെന്ന് നല്ല വില പറഞ്ഞിട്ടും പാലിയത്ത് ആര് ഗോപാലനെ കൊടുക്കാൻ.
4: ശരിയാ.

0: ഇരണ്ട കെട്ടുള്ള ആനയാന്ന് തോന്നല്ലോടു.
1: വെള്ളറക്കാട്ടിന്ന് വരിക.
0: വെള്ളറക്കാടെന്ന് പറഞ്ഞാൽ
1: ചെഞ്ചേരി മലക്കലയാ രാമചന്ദ്രൻ. മൂന്ന് ദിവസമായി എണ്ണക്കെട്ട് തുടങ്ങിയിട്ട് നീറ്ററക്കില്ല.
0: ഉണ്ടാവില്ല, തീറ്റയെടുപ്പും കട്ടിയാവും. പിടിമുണ്ടിടണുണ്ടോ?
1: ഇല്ല, കുറുപ്പച്ചൻ തന്നെ ചികിത്സിക്കണമെന്നാ തിരുമേനിയുടെ വാശി.
0: ചികിത്സിക്കാനൊന്നും തയ്യാറില്ല, പഥ്യമുണ്ടാവും.
1: ഊ തെറ്റാണ്ട് നോക്കിക്കോളാം.
0: എന്നാലും അങ്ങോട്ട് മാറ്റി തിളയ്ക്കാം.
1: നടത്തിക്കോളൂ.
0: ശിവൻ എവിടെ എവിടെ പോയി കിടക്കണു ഈ കൊശവൻ?
2: ജഗധാനന്ദകാരക ജഗധാനന്ദ.
3: ഒന്ന് നിർത്തണ്ട ശിവ, എത്ര തവണയാ പറയണേ അച്ഛന് പാട്ടും കൂത്തും ഒന്നും ഇഷ്ടമല്ലാന്ന് അറിയില്ലേ നിനക്ക്?
1: പഞ്ചരത്നത്തിലെയാ. ഇതേത് രാഗാന്നറിയോ അമ്മയ്ക്ക്? നാട്ട
3: നാട്ടേം വെച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നു, പുറത്തേക്കൊന്നും എടുക്കണ്ട.
1: നാട്ടേല് വേറെ കീർത്തനം കൂടെ ഉണ്ട്, അതും ത്യാഗരാജ ഭാഗത്തെ. അപ്പൊ ഇതാ ഉള്ളൂ.
0: അറിയാം നായരെ, അഷ്ടചൂർണം കൊടുക്കാം ആദ്യം അല്ലേ?
1: ആയിക്കോട്ടെ.
0: ഗുരുവായൂരിന്ന് കത്തുണ്ടായിരുന്നു, ഒരാഴ്ചയൊന്നും ചെന്ന് നിന്ന് ചികിത്സിക്കാൻ സമയം കിട്ടില്ലെന്ന് ഞാൻ എഴുതിയിരുന്നതാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് ചേർത്തരേ. പോണോ?
4: ഒന്ന് പോകുന്നതാ നല്ലതെന്ന് തോന്നുന്നു. കഴിഞ്ഞ കർക്കിടകത്തിലും പോയില്ലാലോ, ദേവസ്വം കാർക്കും മുഷിപ്പ് തോന്നണ്ട.
1: അച്ഛൻ വിളിച്ചോ.
0: നീ എന്തെടുക്കായിരുന്നു അവിടെ? മരുന്നരിച്ചോ? നീ
1: തീർന്നില്ല.
0: ഗുരുത്തക്കേടേ കാണിക്കൂ. ഒരു കാര്യത്തിനും ശുഷ്കാന്തി ഇല്ലാന്ന് വെച്ചാൽ കാലത്തെ പറഞ്ഞിരുന്നതല്ലേ നിന്നോട്? ചോദിച്ചതിന് സമാധാനം പറയാവോ? പിന്നെന്താ മാന്തം?
1: ഇപ്പൊ ചെയ്തു തീർക്കാം.
0: ആ അത് നിക്കട്ടെ, ആദ്യം ഇതങ്ങോട്ട് കൊടുക്ക. ആ രണ്ടുപേരും പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ജയിച്ചാ മാത്രം പോരാ, നല്ല മാർക്ക് വാങ്ങിക്കണം.
5: എനിക്ക് മാർക്കുണ്ടാവുന്ന തീർച്ചയാ, ഞാൻ അമ്പലത്തിൽ പുഷ്പാഞ്ജലി വെച്ചിട്ടുണ്ട്.
0: അപ്പൊ നന്നായിട്ട് എഴുതിയിട്ടില്ലല്ലേ, ദേവി വിചാരിച്ചാലേ ജയിക്കൂ. കൊള്ളാം. പാലം പൊളിഞ്ഞു, കനാൽ ഇടിഞ്ഞു എന്നൊക്കെ പത്രത്തിൽ കണ്ടു കാണുമല്ലോ അല്ലേ? ചീത്ത പേരൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട, അഴിമതിക്ക് പ്രേരിപ്പിക്കാൻ ധാരാളം പേരുണ്ടാവും. തനിക്കിന്ന് വിദേശത്തു നിന്നൊരു കത്ത് വന്നു കണ്ടല്ലോ, എന്താ വിശേഷ?
1: അത് രമയുടെ ഏട്ടന്റെയാ. എനിക്ക് ഗൾഫിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടത്രേ, നല്ല ശമ്പളവും ആനുകൂല്യം ഒക്കെ കിട്ടുന്ന എഴുതിയിരിക്കണേ. പോയാലോന്ന് ആലോചിക്ക.
0: വേണ്ട, ഇവിടെ ഇപ്പൊ നിന്റെ ശമ്പളം കൂടുതൽ കിട്ടിയിട്ട് വേണോ കുടുംബം കഴിയാൻ? ആ മോഹം കളഞ്ഞേക്ക്, ഡിസ്പെൻസറിയിൽ തിരക്ക് കുറവൊന്നുമില്ലല്ലോ.
1: നല്ല പ്രാക്ടീസ് ഉണ്ട്,
0: അതുകൊണ്ടാ കഴിഞ്ഞാ മതി. ശിവൻ എവിടെ? അവൻ ഊണൊന്നും വേണ്ടേ?
3: അവൻ കുളിക്കുക.
0: എല്ലാരും ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അവന്റെ കുളി?
3: അത് പണി കഴിഞ്ഞപ്പോ.
0: എന്ത് പണി? മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ, ഒരു കാര്യത്തിനും കൊള്ളില്ലെന്ന് വെച്ചാൽ.
3: നീ എന്താ ഊണ് കഴിക്കാൻ ഇത്ര വൈകുന്നേ? അച്ഛന്റെ ഏട്ടന്മാരുടെയും കൂടെ ഇരുന്ന് കഴിച്ചുകൂടെ നിനക്ക്?
1: ഞാൻ ഡോക്ടർ എഞ്ചിനീയർ ഒന്നുമല്ലല്ലോ അച്ഛൻ.

0: നീ അതൊന്നും കാര്യമാക്കണ്ട, അച്ഛനല്ലേ പറയണേ, വേറെ ആരും അല്ലല്ലോ.
1: ഏട്ടന്മാരെ പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകാൻ പറ്റുന്നത് എന്റെ കുറ്റമുണ്ടാ? ഞാനെന്താ പഠിക്കാൻ മോശമായിരുന്നു? ആനവൈദ്യനായ വടക്കേപ്പാട്ട രാഘവക്കുറുപ്പിന് ഒരു പിൻഗാമി ഉണ്ടാവണം തീരുമാനിച്ചിട്ടുണ്ടാവും
0: അച്ഛൻ. പതുക്കെ പറയ, അച്ഛൻ കേൾക്കണ്ട, ഇന്നത്തേക്ക് പിന്നെ ഇത് മതി.
1: ആനയ്ക്ക് മരുന്നിടിച്ച് വരച്ച് ഞാൻ മടുത്തു. ആരെങ്കിലും ജോലി എന്താന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയുക?
0: അത്രയ്ക്ക് മോശ ആക്ഷേപം തോന്നാൻ നിന്റെ അച്ഛൻ ചെയ്യുന്ന തൊഴിലല്ലേ? അച്ഛന് നിന്നോട് ഒരു സ്നേഹക്കുറവുമില്ല, എല്ലാരോടും ഇങ്ങനെ തന്നെയാ, പണ്ടേ ഉള്ള പ്രകൃത.
2: നീ ഇത്ര നേരമായിട്ട് അവിടെ നിൽക്കായിരുന്നു?
0: ശിവൻ ഉണ്ടെണീറ്റത് ഇപ്പഴാ.
2: അവൻ എന്തെങ്കിലും കാര്യത്തിൽ കൃത്യനിഷ്ഠയുണ്ടോ? എല്ലാ സമയം തെറ്റില്ല ചെയ്യൂ.
0: നിങ്ങൾ എന്തിനാ അവനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയണേ? അവന്റെ വിഷമവും സങ്കടവും നിങ്ങൾക്കറിയില്ല. ആനവൈദ്യവും മരുന്നരക്കലും ഒക്കെ അവന് മതിയായത്രേ.
2: പിന്നെ എന്തെടുക്കാൻ പോവാ? 10ാം ക്ലാസ് പഠിച്ചു വെച്ചിരിക്കുന്നു മജിസ്ട്രേറ്റ് ഉദ്യോഗം. ആനവൈദ്യം അത്ര മോശമുള്ള പണിയൊന്നുമല്ല. ഇക്കാണുന്നതൊക്കെ ഉണ്ടാക്കിയതും എല്ലാരെയും പഠിപ്പിക്കാൻ കഴിഞ്ഞതും ഇതുകൊണ്ടാ. വടക്കേപ്പാട്ട് രാഘവക്കുറുപ്പിന്റെ പേര് നിലനിർത്താൻ ഒരാളുണ്ടായിക്കോട്ടെ എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ.
3: ശയന നനു ക്ഷീരസാഗര ശയന നനു ചിന്തല.
0: കുറെ നേരമല്ലേ പോന്നിട്ട്, കുളി സാധുവൊന്നും കഴിഞ്ഞില്ലേ? അച്ഛൻ കേൾക്കണ്ട.
1: എന്ത്
0: ഒളിച്ചും പാത്തുള്ള ഈ സംഗീതാഭ്യാസം അല്ലാണ്ടെന്താ?
1: ഓ എന്നാലും അച്ഛനറിയും, കൊറേ തല്ലും, ഏറെ 2 ദിവസം മിണ്ടാണ്ടിരിക്കും, അത്ര തന്നെ.
0: എന്ത് നിസ്സാരമായിട്ട് പറയണേ, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, ശിവന് ഇത് എന്തിനുള്ള പുറപ്പാടാ? പഠിച്ച് പഠിച്ച് സംഗീതജ്ഞനാവുന്ന ഭാവം
1: എന്താ സംശയം? സംഗീതജ്ഞനാവുന്ന മാത്രല്ല, നോക്കിയോ നിന്റെ കല്യാണത്തിന് അസലൊരു കച്ചേരി ഉണ്ടാവും എന്റെ വക. എന്താ പോരെ?
0: മതി മതി, ഏതായാലും തൽക്കാലം വിദ്വാന്റെ ഞാനും അച്ഛനറിയണ്ട, എനിക്കത്രേ പറയാനുള്ളൂ.
2: അമ്പല കമ്മിറ്റിക്കാരെല്ലാരും ഉണ്ടല്ലോ, ഇരിക്ക. എന്താ പ്രത്യേകിച്ച്?
4: ഞങ്ങൾ ഇന്നലെ ക്ഷേത്ര കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്തു. ആ സന്തോഷ വർത്തമാനം കുറുപ്പച്ചനെ ആദ്യമായി അറിയിച്ചുകൊണ്ട് തുടങ്ങാമല്ലോ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് പോകുന്നത്.
2: എന്താ കാര്യം?
5: ഗോവിന്ദൻ ഭാഗവതരുടെ പേരിൽ അമ്പലപ്പറമ്പിൽ ഒരു സ്റ്റേജ് പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക.
6: ആദ്യമായിട്ടുള്ള സംരംഭമാവുമ്പോ ഏറ്റവും കേവനായിട്ടുള്ള ആളുടെ പേരിലായിരിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധം. അങ്ങനെ നോക്കുമ്പോ ഗോവിന്ദം ഭാഗവതരെ കഴിഞ്ഞൊരാള് ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തം. ഭാഗവതരുടെ കീർത്തനം കേട്ട് ഭഗവതിക്കാവിലെ ദേവിയുടെ മനസ്സ് പോലും അലിഞ്ഞിട്ടുണ്ടെന്നാണല്ലോ കേൾവി.
4: നാടിന്റെ ഐശ്വര്യം പോലും അതാണ് കൂട്ടിക്കും.
2: നാടിന്റെ ഐശ്വര്യം അതായിരിക്കും, എന്നാൽ എന്റെ അങ്ങനെയല്ല. അച്ഛന്റെ സംഗീതഭവം കൊണ്ട് മുടിഞ്ഞു പോയൊരു തറവാടായത് ആ വിളിപ്പിനെ ആരും ചുമക്കണ്ട.
4: അന്ന് കലാകാരന്മാർക്ക് വിലയില്ലാത്ത കാലമായിരുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതിക്കോ. ഇനിയിപ്പോ അങ്ങനല്ലല്ലോ.
5: ഗോവിന്ദം ഭാഗവതരുടെ പേര് പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ.
2: തലമുറയും പ്രചോദനവും ഒക്കെ നിങ്ങളുടെ കാര്യം, എനിക്കതിൽ ഒരു താല്പര്യമില്ല. ഇക്കാര്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് പോരാനും നിൽക്കണ്ട.
4: ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്.
2: എല്ലാം ആലോചിച്ച് തന്നെയാ പറഞ്ഞത്. ഗോവിന്ദം ഭാഗവതരുടെ നല്ല വശം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങേര് ചെയ്ത പാതകത്തിന്റെ വേദന അനുഭവിക്കുന്നവനാ ഞാൻ. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ, ഇല്ലാച്ചാ പോവാം.
6: എനിക്ക് അപ്പോഴേ അറിയാം അമ്മാവൻ സമ്മതിക്കില്ല എന്ന്. സ്വന്തം അച്ഛന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാകുന്നതിൽ അമ്മാവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ആർക്കാ ഇത്ര നിർബന്ധം? മരിച്ചുപോയ കലാകാരന്മാർ ഇവിടെ എത്രയോ വേറെ കിടക്കുന്നു. കഥകളി അച്ഛൻ കൃഷ്ണ പൊതുവാൻ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ രംഗത്ത് വീണ് മരിച്ചയാളാ. ആശാന്റെ പേരിലായിക്കൂടെ സ്റ്റേജ്?
4: ഹേയ്, ഗോവിന്ദം ഭാഗവതരുടെ പേരും പ്രശസ്തിയുള്ള ഒരു കലാകാരൻ ഈ നാട്ടിൽ വരെ ഉണ്ടായിട്ടില്ല.
6: എന്ത് പേരും പ്രശസ്തിയും, ദുർമരണമായിരുന്നില്ലേ? അങ്ങനെയുള്ളവരുടെ പേരിൽ സ്മാരകം പെടുത്താല് ദൈവികം ഉണ്ടാവും.
4: അതെ, ഇപ്പൊ എന്ത് വേണമെന്ന വക്കീല് പറയണത്.
6: ഏതായാലും സ്റ്റേജ് ആവശ്യമായ സ്ഥിതിക്ക് പണി അങ്ങോട്ട് ഇറങ്ങുക.
4: ആരുടെയും പേര് വേണ്ട.
6: എന്നാൽ ഇതുപോലൊരു മനുഷ്യനെ വേറെ എങ്ങും കാണാൻ ബുദ്ധിമുട്ടാ. തറവാട്ടുമായി കാണിക്കാൻ ഓരോരുത്തർ ഇവിടെ പണം മുടക്കി ഓടി നടക്കുക.
5: വക്കീൽ സാറിന്റെ ഭാര്യയുടെ അച്ഛനായതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇത്രയും കാലം അങ്ങയുടെ കൂട്ടത്തിൽ ജീവിച്ച ആ കൊച്ചുകുട്ടി അമ്മയ്ക്ക് അവാർഡ് കൊടുക്കണം. എന്തൊരു മോശമുള്ള സ്വഭാവമാണ്.
6: ആനയുടെ കൂടെ അല്ലേ സഹവാസം, മനുഷ്യ സ്വഭാവമൊക്കെ മാറി കാണും. ഞങ്ങൾ ഇറങ്ങട്ടെ, ഞായറാഴ്ച കമ്മിറ്റി വെച്ചിട്ടുണ്ട്, ഓക്കെ മറക്കണ്ട.
0: നിങ്ങൾ എന്തൊക്കെയാ കമ്മിറ്റിക്കാരോട് പറഞ്ഞേ? ഇത്രയ്ക്കൊക്കെ പറയാൻ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ?
4: എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലല്ലോ, നിന്റെ അച്ഛന് നന്നായിട്ടറിയാം. ചെന്ന് ചോദിക്ക, എന്റെ അച്ഛന് കിട്ടേണ്ട സ്വത്താ അങ്ങനെ കൈയടക്കിയത്?
0: അച്ഛൻ സത്യവിരോധം ഒന്നും കാണിച്ചിട്ടില്ല. ഏട്ടന്മാരെ പഠിപ്പിച്ച പോലെ നിങ്ങളെ പഠിപ്പിച്ച് വക്കീലാക്കിയതാരാ? മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണം.
4: ആ നന്ദിയുള്ളതുകൊണ്ടാ നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. നന്ദി മാത്രമല്ല, അത് കൂടുതൽ ചിലതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല.
0: നീ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. മഹേന്ദ്രൻ വെറുതെ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാവും. എത്ര കാലം വെച്ചാ ഇതൊക്കെ സഹിക്ക? തൊട്ടേനും പിടിച്ചേനും ഒക്കെ അച്ഛനെ കുറ്റപ്പെടുത്തും. എന്നിട്ട് അച്ഛന്റെ മുന്നിൽ എത്തുമ്പോ സ്നേഹം നടിക്കും. അച്ഛനെ വളർത്തിയതും വൈദ്യം പഠിപ്പിച്ചതും മഹേന്ദ്രന്റെ മുത്തച്ഛനാ. വൈദ്യത്തിൽ മുത്തച്ഛനെ തോൽപ്പിച്ച അന്ന് തുടങ്ങിയതാ പള്ളിക്കാവുകാർക്ക് അച്ഛനോടുള്ള വിരോധം. പിന്നെ വളർച്ചയിലുള്ള അസൂയുണ്ടെന്ന് കൂട്ടിക്കോ. അച്ഛൻ ചതിക്കായിരുന്നു, തറവാട് കൈവശമാക്കി എന്നൊക്കെ എപ്പോഴും പറയും. മഹേന്ദ്രൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണല്ലോ. ആരെങ്കിലുമൊക്കെ എരുകയറ്റുന്നുണ്ടാവും. ഏതായാലും അച്ഛനോട് പറയാൻ നിൽക്കണ്ട.
3: ഇത്തവണ ആനക്കോട്ടെ പോകുമ്പോ ഒരു ദിവസം ഗുരുവായൂർ തങ്ങണം. അതെങ്ങനെയാ, അച്ഛന് ധൃതി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ?
7: ഇനി ഇപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കാണ്ടിരിക്കുക, അതിന്റെ ഒരു ബുദ്ധി.
3: സത്യത്തിൽ ചെമ്പൈ സംഗീതോത്സവത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റുക ഭാഗ്യമില്ല. അത്ര തന്നെ,
5: തിരുവാതിരക്ക് ഇനി എത്ര ദിവസം ഉണ്ടാവുന്നാണ്?
0: ഒരാഴ്ച ഉണ്ട്.
5: കുട്ടികള് തരക്കേടില്ലാണ്ട് കളിക്കണുണ്ടല്ലോ.
0: കറുത്തടുത്ത കുഞ്ഞലക്ഷ്മിയുടെ മോള് ഗീതയുടെ പൂത്തിരുവാതിര ഈ തവണ നമ്മുടെ മുറ്റത്ത് വെച്ച് വേണമെന്നാണ് അവരുടെ വാശി.
4: എങ്ങാണ്ട് ഉത്സവത്തിന് പോയി ചൊരിയാന്നാ തോന്നുന്നത്.
3: രക്ഷപ്പെട്ടു, കണ്ണിപ്പെട്ടെന്ന് കൊഴിഞ്ഞ തന്നെ. അയ്യോ പേരമ്മമാര്,
5: എന്താടാ ഞങ്ങളെ കണ്ടിട്ട് കാണാത്ത ഭാവത്തിലൊരു നടത്തം?
3: അയ്യോ പേരമ്മമാര് വരുന്നതിനെ കണ്ടില്ല, വിളിച്ചപ്പോഴാണ് കണ്ടത്. എവിടെ ഉത്സവത്തിന് പോയിട്ട് വരിക?
0: കണങ്ങളങ്ങനെ ഇന്നലെ ആറാട്ടായിരുന്നില്ലേ? കഥകളി കാണാൻ എന്താ തിരക്ക്? മേജർ സെറ്റിന്റെ കല്യാണ സൗഗന്ധികം.
5: കലാമണ്ഡലം കേശവം കുട്ടിനായരുടെ ഭീമൻ ഒന്ന് കാണേണ്ടവ തന്ന.
7: ശരിയാ, കലാമണ്ഡലം കേശവം കുട്ടിനായരുടെ ഭീമൻ തീരെ മോശമാവാൻ വയ്യ.
3: സംസാരിച്ചിരിക്കാൻ സമയമില്ല, അച്ഛനുമായിട്ട് ഗുരുവായൂർക്ക് വേണം. ആനപ്പന്തിയില് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട്
5: വരാം. നേരത്തെ അങ്ങ്
7: വരാം വരാം.
3: അതവിടെ നടക്കട്ടെ, നീ വാ, ഞാനൊന്ന് കയറിട്ട് വരാം, തീർച്ചയായിട്ടും നടന്നോളൂ. നീ വെറുതെ പൊല്ലാപ്പനൊന്നും നിക്കണ്ട, അമ്മ നടന്ന ഇത് മതി. അല്ലെങ്കിൽ തന്നെ അവരെ പറ്റി വളരെ മോശമായ അഭിപ്രായം നാട്ടില്.
4: അതൊന്നും സാരമില്ല, ഞാൻ ഇപ്പൊ വന്നേക്കാം.
7: അധികം വൈകിക്കണ്ട, കേക്കണുണ്ടോ നീയേ?

0: രണ്ടു മൂന്ന് ദിവസമായി ശിവനെ കണ്ടില്ലല്ലോ.
1: അച്ഛന്റെ കണ്ണം തെറ്റിക്കിട്ടണ്ടേ? ഇപ്പൊ അതാ ഗുരുവായൂർക്ക് പോണെന്ന് ആനപ്പന്തിയില്. എനിക്കാണ് ഒരു താല്പര്യം തോന്നുന്നില്ല.
0: അച്ഛന്റെ ഇഷ്ടം നോക്കണ്ടേ കുട്ടി, വലിയ വൈദ്യനാവേണ്ട ആളാ. അച്ഛനേക്കാൾ പേരെടുക്കണം.
1: എനിക്ക് മുത്തച്ഛനെ പോലെ ആയ മതി. നമ്മോഹം നടക്കില്ല എന്നറിയാം, എന്നാലും നാട് മുഴുവൻ അറിയുന്ന ഒരു സംഗീതജ്ഞനാവണം, മതിയാവണം, പാടണം, അത്രേ ആശയുള്ളൂ.
0: അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കേണ്ട കുട്ടി, ശിവൻ ഇവിടെ ഒന്ന് പഠിക്കണ എന്നെ എനിക്ക് പേടിയാ. പിന്നെ ഗോവിന്ദ ഭാഗവതരുടെ പേരെ കുട്ടി സംഗീതത്തിൽ താല്പര്യം കാണിക്കുമ്പോൾ എങ്ങനെ എതിർക്കാനാവും?
1: ചേച്ചിക്ക് ഓർമ്മയുണ്ടോ മുത്തച്ഛനെ കണ്ടതായിട്ട്?
0: ഏ, അതെങ്ങനെ, എപ്പോഴേ മരിച്ചുപോയ ആളല്ലേ. ഓർമ്മ വെച്ചപ്പോ മുതൽ കേട്ടിട്ടുണ്ട്, അന്ന് തുടങ്ങിയ ആരാധനയുണ്ടെന്ന് കുട്ടിക്കോ.
1: സംഗീതം പഠിക്കാൻ ചേച്ചിയുടെ അച്ഛൻ എതിർപ്പില്ലാതെ ഭാഗ്യ.
0: എനിക്കൊന്നിനുള്ള ഭാഗ്യമല്ല കുട്ടി, ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം ഒടിച്ചോടി പോന്നപ്പോഴേ തീർന്നില്ലേ ഭാഗ്യമൊക്കെ. പിന്നെ തറവാട്ടിലെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോ പപ്പേട്ട് മരിച്ചോടുകൂടി പൂർണ്ണമായി. തുളസിയെ ഓർക്കുമ്പോ അതുകൊണ്ടാ ജീവിക്കണ തന്നെ. ഈ ശാപം എന്നോടുകൂടി തീരട്ടെ. ഭർത്താവില്ലാത്ത സ്ത്രീ, അതും സംഗീതം പഠിച്ചവളായ പിന്നെ പറയണു എന്തൊക്കെയാ നാട്ടുകാർ പറയണെന്നറിയോ കുട്ടിക്ക്?
1: അതൊന്നും കാര്യാക്കണ്ട.
0: ഏയ്, കാര്യാക്കണില്ല, പറഞ്ഞേ ഉള്ളൂ. കേക്കുമ്പോ വിഷമമുണ്ട്, അത്ര തന്നെ. കണ്ണോത്തുപോലും മുടിച്ചവളെന്ന് അച്ഛൻ തന്നെ പറഞ്ഞില്ലേ.
1: വിഷമിക്കാണ്ടിരിക്കുക, നാട്ടുകാർ എന്ത് വേണേ പറഞ്ഞോട്ടെ, ഒക്കെ നേരെ ഒന്ന് കരുതിയാ മതി.
0: ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ മനസ്സിലാകാത്തത്? അച്ഛനെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോകുന്നതോ, അതോ നാട്ടുകാരുടെ അവഹേളനം കൊണ്ട് പൊറുതിമുട്ടിട്ടും ആത്മഹത്യ ചെയ്യാതെ ജീവിക്കണതോ?
1: ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു.
0: ഏയ് സാരല്ല കുട്ടി, ആരോടെങ്കിലും മനസ്സ് തുറന്ന് പറയുമ്പോ കുറച്ച് ആശ്വാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ.
1: എന്നാ ഞാൻ ഇറങ്ങട്ടെ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും.
0: ആ നീ നോക്കൂ, കുറച്ച് ദിവസമായില്ലോ കണ്ടിട്ട്. പയ്യമ്പള്ളി ബാലിനെ തളച്ചതിന്റെ ഗർവ് അച്ഛന് മതിട്ടോ, മോന് വേണ്ട.
1: കീർത്തനം പാടിക്കൊണ്ടിരിക്കുമ്പോ ജനാലിക്കരയിൽ ഒരു മിന്നലാട്ടം പോലെ കണ്ടു, എന്തേ വന്നില്ല?
0: പാടിക്കൊണ്ടിരിക്കുമ്പോ താളം തെറ്റണ്ടെന്ന് കരുതി. വലിയ സംഗീതജ്ഞനല്ലേ, അമ്മ ഇന്നലെയും പറഞ്ഞു.
1: എന്ത്,
0: ഇത്ര സിദ്ധിയുള്ള കുട്ടിയായിട്ടും അരങ്ങേറ്റം നടത്താനുള്ള ഭാഗ്യം അതിനില്ലല്ലോ
1: എന്ന് പറഞ്ഞു.
0: അത്ര സിദ്ധിയൊന്നുമില്ല, താളം തെറ്റാതെ ഒരുവിധം പാടും, അത്ര തന്നെ. എന്താ ശരിയല്ലേ?
1: ഇടയ്ക്ക് താളം തെറ്റാറണെന്ന് പറയാന്നില്ലേ അമ്മയോട്?
0: അധികം വൈകുവോ ആവോ?
2: സന്ധ്യയ്ക്ക് മുമ്പേ എത്താം. അല്ലേടോ നേരെ
3: ഒരു ദിവസം നിൽക്കണമെന്നൊക്കെ ദേവസ്വംകാര് പറയും.
2: അതൊന്നും നടക്കില്ല, പോണ്ടാന്ന് തന്നെ നിരീക്ഷിച്ചതാ. ഗുരുവായൂരായതുകൊണ്ട് മാത്രമാ പോണേ. അവനെവിടെ
0: ഇപ്പൊ? അവിടെ ഉണ്ടായിരുന്നു ശ്രീധര. അവനെവിടെ?
4: അതെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഞാനും കണ്ടതാ. പിന്നെ ഇതെവിടെ പോയി?
2: ഒത്തു കളിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും വായി നോക്കി നിപ്പുണ്ടാവും. എത്ര പറഞ്ഞാലും മനസ്സിലായിരുന്നു വെച്ചാൽ.
0: വരുന്നുണ്ട്.
2: എവിടെ ആയിരുന്നടാ?
1: ഞാൻ പറഞ്ഞ പുറത്തേക്കൊന്ന്
2: അടിച്ചു ഞാൻ ശരിപ്പെടുത്തും. മര്യാദ നടന്നു കേട്ടോ. താ പിടിക്ക.
5: നാൽപ്പത്തേഴ് ആനയുണ്ട് ഇപ്പൊ കോട്ടയില്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് വരാൻ തോന്നുന്നു എന്നെ ഭാഗ്യാന്ന് ഞങ്ങൾ കരുതുന്നുള്ളൂ.
6: വേറെ ആരെങ്കിലും ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് കണ്ടോ, അതുകൊണ്ടാണ് നിർബന്ധിക്കണേ.
1: ശ്രീധരട്ടാ, നമുക്ക് ഇന്നിവിടെ തങ്ങിയാലോ? അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ബാലപുരകൃഷ്ണയെ പാടുന്ന ഒത്തിരി കാലമായിട്ടുള്ള ആഗ്രഹം, കച്ചേരി ഒന്ന് കേൾക്കണമെന്നുണ്ട്.
4: എന്താ പറഞ്ഞു ശിവ, അച്ഛ അറിഞ്ഞാണ്ടല്ലോ, വേറെ ചീത്ത കേക്കണ്ട.
2: ശിവ എന്താ അവിടെ വായി നോക്കിയേക്കണേ?
1: അപ്പോഴേ പറഞ്ഞില്ലേ ഇവ
5: മതപ്പാടാണ്. വലിയ ശല്യമായിരുന്നു, തളച്ചിരുന്നത് ഭാഗ്യം.
2: വാദരോഗമുണ്ട് അല്ലേ നേരെ?
1: ഓ,
2: ഞാനൊരു മരുന്ന് കൊടുത്തയക്കാം.
1: ഓ,
2: ഉരട്ടിയാ മതി.
1: ശരി, അങ്ങനെ ആയിക്കോട്ടെ. അച്ഛ, ഞാനും ശ്രീധരനും കൂടി ഇന്ന് ഗുരുവായൂരും തങ്ങിട്ട് പോന്നാലൊന്ന് അലയിക്ക, ഒന്ന് തൊഴുകയും ചെയ്യാം.
2: അടിച്ചാൽ ശരിപ്പെടുത്തും, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടാ മതി. കേട്ടോ നീ?
7: അമ്മേ കുഞ്ഞുമായ,
1: നീ എന്തേ സ്കൂളിൽ പോവാഞ്ഞേ?
6: അതെന്താ പോളെ, ശ്രീധരനെ പോലെ ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയോ?
4: കളിയാക്കേണ്ടത്, സർക്കാരിന്റെ ഖജനാവ് കാശില്ലാത്ത സ്കൂളുകളൊക്കെ നിർത്തി, അത് തന്നെ കാര്യം.
0: ഇന്ന് കണ്ണന്റെ പിറന്നാളാ, അതുകൊണ്ടാ പോണ്ടെന്ന് പറഞ്ഞേ.
4: ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരു പുഷ്പാഞ്ജലി കഴിക്കുമായിരുന്നല്ലോ.
0: അതെങ്ങനെ, വെളുത്തപ്പഴം എണീറ്റ് പോയതല്ലേ?
1: അപ്പൊ ഇന്ന് സദ്യ ഉണ്ടാവുന്ന ചുരുക്കം.
0: കേമായിട്ടൊന്നുമില്ല, കുട്ടികളൊക്കെ ഇവിടെ വന്നുണ്ടു. അച്ഛന് പായസം കൊടുത്തയക്കണം. നീ ഇവിടെ നിന്ന് കഴിച്ചാ മതി കേട്ടോ.
4: എന്നാ പിന്നെ അധികം വൈകണ്ട ദേവു, ഇല ഇട്ടോളൂ. ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല വിശപ്പ്. വാമനെ
8: വിചാരിക്കുന്നു, പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, പണിക്കാരെ നിർത്തിയിട്ട് എങ്ങനാ വരിയ?
0: എന്താ കുട്ടിയത്?
9: ചായയാണ് പെരുമേ.
8: ആ
0: ചായ കുടിച്ചിട്ട് മുടക്കാൻ ചേച്ചിയെ.
8: ആ ശരിയാ, ചായ കുടിച്ചിട്ടാകാം.
0: ഇവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണ്ടേ കൊച്ചുട്ടി?
8: വേണം, അവളുടെ പഠിപ്പിപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നോക്കണം,
0: നമുക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാം.
8: രണ്ടു പേരമ്മമാർക്കും കൂടെ ഒരു ചെറുക്കൻ മതിയോ? മുല്ലശ്ശേരി തറവാട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും പതിവ്. അല്ലേടി നാണി, അവള് തമാശ പറഞ്ഞതല്ലേ ചേച്ചിയെ?
0: അല്ലേലും ഇവൾക്ക് അല്പം നിഷേധം കൂടുതലാ.
8: നിനക്ക് യോജിച്ച ഒരു ചെറുക്കൻ എന്റെ അറിവിലുണ്ട്.
0: എനിക്കിപ്പോ ആരും ഒന്നും അന്വേഷിക്കണ്ട.
8: പിന്നെ മതി പിന്നെ മതി എന്നും പറഞ്ഞു നിന്നാ ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിക്കാതെ നിന്നു പോയത്. അല്ലേടി നാണി, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി ദേവു. എന്ത് പറ്റി?
0: ഏയ് ഒന്നുമില്ല, പേരമ്മയ്ക്ക് തോന്നണതാ.
8: അവിടെ നായർക്ക് ജോലിയും വേലയും ഒന്നും ഇല്ലാണ്ടിരുന്നാ പിന്നെ അവള് ക്ഷീണിക്കാണ്ടിരിക്കുവോ?
0: ചെല്ലു കുട്ടിയെ, അച്ഛൻ വിളിച്ചോ.
2: ആ നിന്റെ വല്യമാല കാണുന്നില്ലോ കഴുത്തില്.
0: ആ മാലയുടെ കൊളുത്തൊടിഞ്ഞിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കയാ.
2: എത്ര ദിവസമായി?
0: ഒന്ന് രണ്ടാഴ്ചയായി.
2: നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിച്ചോളൂ. ബാങ്കിലാണോ മാലയുടെ കൊളുത്ത് നന്നാക്കാൻ കൊടുക്ക? നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോ? രൂപയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ?
0: ശ്രീധരേട്ടൻ
2: അറിയാം, പണയപ്പൊണ്ട് എടുത്തില്ലേ ലേലത്തിൽ പോകുന്ന ബാങ്കിലെ വിശ്വാസം പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ആരെന്ത് ചെയ്താലും അതിന്റെ കുറച്ചിലെനിക്കാ. നീ കരയണ്ട, ശ്രീധരനെ കുറ്റപ്പെടുത്താതിരിക്കാൻ നീ ഒരു കള്ളം പറഞ്ഞു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ.
3: എന്റെ പ്രഭാര, തന കാശങ്ങൾ വാങ്ങുക. ഹായ്, മറ്റു രീതിയിലൊന്നും ഇത് കാണാണ്ടിരിക്കുക. ഒന്ന് കണ്ണടച്ചാ മതി, അയാളുടെ കാര്യം നടക്കും, തന്റെ കാര്യം സേഫ് ആവുകയും ചെയ്യും.
10: എനിക്കെന്തോ വേണ്ടാന്ന് തോന്നുക. ഒന്നാമത് ഞാൻ ഇതുവരെ കള്ളത്തരത്തിനൊന്നും കൂട്ടു നിന്നിട്ടില്ല എന്ന് അളിയനറിയാലോ. അച്ഛനെങ്ങാൻ ഇത് അറിഞ്ഞ പിന്നെ പറയാണ്ടിരിക്കാ ഭേദം.
3: പിന്നെ അമ്മാവന്റെ മുന്നിൽ നിന്നല്ലേ കാശ് കൊട്ടി എണ്ണി വാങ്ങണേ. അല്പം സിമന്റ് കുറഞ്ഞു പോയെന്നും വെച്ച് കനാലിടിഞ്ഞു വീഴാനൊന്നും പോണില്ല. തൽക്കാലം തന ചെറിയച്ഛനെ പിണക്കാതിരിക്കാ ബുദ്ധി. ആദർശങ്ങളൊക്കെ പിന്നെ പറയാം, കയ്യിൽ ഇത്തിരി പണം ഉണ്ടായാലേ ഈ പറയുന്ന ആദർശങ്ങൾക്കൊക്കെ വിലയുണ്ടാവും.
2: എന്താടാ നീ ഇന്ന് വൈകിയെ?
10: പള്ളിക്കരയില് കനാലിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു.
3: അമ്മാവ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: എന്താ വിശേഷിച്ച്?
3: അമ്പല കമ്മിറ്റിക്കാർ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. അമ്മാവൻ തീരെ സുഖമില്ലാത്ത രീതിയിൽ അവരോട് സംസാരിച്ചു എന്ന് പരാതിയുണ്ട്.
2: അങ്ങനെ സംസാരിക്കേണ്ടി വന്നു. മുത്തച്ഛന്റെ പേരിൽ ക്ഷേത്രത്തിൽ സ്റ്റേജ് ഉണ്ടാകുന്നത് നമുക്കൊരു അന്തസ്സാ. വടക്കേപ്പാട്ട് തറവാടിന്റെ പേര് വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും.
11: വടക്കേപ്പാട്ടുകാരുടെ പേര് നിലനിർത്താൻ എനിക്ക് ഒരുത്തന്റെ ഒത്താശ വേണ്ട, പ്രത്യേകിച്ച് ഗോവിന്ദ ഭാഗവതരുടെ പേരിൽ. തനിക്കും അറിയാവുന്നതല്ലേ ചരിത്രമൊക്കെ? ചുമ്മാതല്ല, ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് ഭഗവതിക്കാവിന്റെ ആലിൽ തൂങ്ങിയ അച്ഛന്റെ രൂപം നാട്ടുകാരുടെ മനസ്സിൽ നിന്നേ മാഞ്ഞിട്ടുള്ളൂ, എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.
3: അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ?
11: അല്ല, അവിടെ ആ തുടക്കം. അഞ്ചാമത്തെ വയസ്സിലെ അറിഞ്ഞതാ വിഷത്തിന്റെ രുചി നാവില്. ചാകാതെ രക്ഷപ്പെട്ടത് എന്റെ കുറ്റ. അമ്മയുടെ ശവത്തിൽ നോക്കി കരയുമ്പോ അമ്മാവനെ ഉണ്ടായിരുന്നല്ലോ വളർത്താൻ. നിന്റെ അപ്പൂപ്പനത് ചെയ്തില്ലായിരുന്നെങ്കിൽ വടക്കേപ്പാട്ട് രാഹുകുറിപ്പത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അറിയോ,
0: ഇത്രയൊക്കെ പറയാനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ ഇപ്പൊ.
11: ഇല്ലേ, ഇതിൽ കൂടുതൽ എന്ത് വേണം? എനിക്ക് വേണ്ടാത്ത അച്ഛന്റെ ഓർമ്മ നാട്ടുകാർ പുതുക്കണ്ട.
0: ഒരു നല്ല കാര്യത്തിനല്ലേ?
11: അല്ല, എനിക്കത് വിഷം പുരണ്ട സത്യ എന്നും.
0: എന്ത് പേരും പെരുമയുള്ള ആളായിരുന്നു, നാട്ടുകാരിപ്പോഴും പ്രശംസിക്കുന്ന. അതുകൊണ്ടാ
11: ഭാഗവതരുടെ കീർത്തനം കേട്ട് ദേവിയുടെ മനസ്സലിച്ചിട്ടുണ്ടാവും. തറവാട് മുടിഞ്ഞപ്പോ എവിടെ പോയി അച്ഛന്റെ കീർത്തനം പാടിക്കൊണ്ട് പിന്നെയും തണ്ടിയില്ലേ? ഒടുവിൽ എന്തായി കഥ? എനിക്ക് വിഷം തന്നപ്പോ അവിടെയും ഉണ്ടായി അച്ഛന് ദാരിദ്ര്യം.
9: ഒന്നും അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. അമ്മയും കൂടപ്പുറപ്പുകളും പടഞ്ഞു മരിക്കുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ.
0: ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ?

0: എന്താ തിരുവാതിരകളുടെ ഒരു ഭംഗി? പോരാൻ തോന്നിയില്ല സത്യം പറഞ്ഞു. ഞാൻ കരുതി തുളസിയോടെ ഉണ്ടായിരിക്കുന്നു. എന്താ പോകുന്നില്ല? ഇഷ്ടമില്ല കേട്ടാ.
1: അതൊക്കെ ഭാഗ്യമുള്ള പെൺകുട്ടികൾക്ക് വിധിച്ചിട്ടുള്ളതാ.
0: ഭാഗ്യമില്ലെന്ന് ആരാ പറഞ്ഞേ?
1: ആരും പറയണ്ട, എനിക്കറിയാം. നോമ്പ് നോക്കാനും പാതിരാപ്പൂ ചൂടാനും മോഹല്ലാഞ്ഞിട്ടല്ല, വെറുതെ മോഹിച്ചിട്ടെന്താ?
0: ആളോൾ അതും പറയണത്? കുട്ടി എന്തിനാ കാര്യാക്കണേ?
1: ഞാൻ കാര്യാക്കണില്ലല്ലോ. ആദ്യമൊക്കെ ഓരോന്ന് കേൾക്കുമ്പോ വേദന തോന്നിയിരുന്നു, ഇപ്പൊ അതും ഇല്ല. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു.
0: അതൊക്കെ അങ്ങ് മറക്കൂ കുട്ടി.
1: മറന്നു തുടങ്ങിയതാ അമ്മയുടെ മുഖം കാണുമ്പോൾ. ഒന്ന് കരയാൻ കൂടി കഴിയുന്നില്ല പാവത്തിന്.
0: എന്താ തുളസി, ഇത് കൊച്ചുകുട്ടികളെ പോലെ ഇന്ന് തിരുവാതിരയാണ്, പെൺകുട്ടികളെ കരയാൻ പാടില്ല.

0: നീ കണ്ട് നിപ്പാ കുട്ടി നിക്കണേ, പോയി സാരി എടുത്തുകൊടുക്കൂ.
1: ഞാൻ പോവില്ല, എനിക്കിപ്പോ കല്യാണൊന്നും വേണ്ട.
0: എന്താ കളിക്കുക?
1: നീ പേടിക്കണ്ട, ചോദ്യങ്ങൾ ചോദിക്കാൻ ചെറുക്കൻ വന്നിട്ടില്ല. അവള് പോകില്ല എന്ന് പറയണത് എന്താണെന്ന് അറിയോ?
0: ചെറുക്കൻ വരാത്തോണ്ടാ അല്ലേ മീനു?
2: ബാലചന്ദ്രൻ അടുത്ത ആഴ്ച എത്തു, അവന് ലീവില്ല അത്രേ. കുട്ടിയെ അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടത്തിക്കൊള്ളാൻ എഴുതിയിരിക്കണേ.
3: കുട്ടികളെ ആരെയും ദൂരെ അയക്കാൻ എനിക്ക് താല്പര്യമില്ല, എല്ലാരും എന്റെ അടുത്ത് തന്നെ വേണമെന്നാ എന്റെ ആഗ്രഹം. ഒരുത്തൻ മാത്രം ഡൽഹിയിലായി പോയി, മൂത്ത മകൻ മാധവൻ.
2: ആരെയും പരിചയപ്പെട്ടിട്ടില്ല ഇവരൊക്കെ.
3: ഇത് രണ്ടാമത്തെ മകൻ പ്രഭാകരൻ, പി ഡബ്ല്യു ഡി എഞ്ചിനീയർ. അത് മൂന്നാമത്തവൻ ദിവാകരൻ, ഡോക്ടറാ. എന്നാ പിന്നെ വൈകിക്കേണ്ട, കൊച്ചുകൂട്ടേ

0: Mina? നീ കരയാ? കരയാനിപ്പ എന്താ ഉണ്ടായേ? കാണാൻ വന്നവളെ മുന്നിൽ നിന്ന് പോന്നപ്പോ ശ്രദ്ധിച്ചാ നിന്നെ. എന്താ കാര്യം?
1: ഒന്നുമില്ല.
0: നിന്റെ മനസ്സും എന്താ എനിക്ക് മനസ്സിലാവും. എന്താ ഉണ്ടായേ? പറഞ്ഞോളൂ. നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ട? പേര് പറയാൻ മടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ആരാ?
2: മീനു പറഞ്ഞൊക്കെ സത്യ, പക്ഷേ വിവാഹത്തെ കുറിച്ച് അത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയും ആർക്കെങ്കിലും?
0: മറ്റാരുടെയും കാര്യമല്ല ഞാൻ ചോദിക്കണേ, ഇങ്ങനെ ഒരവസ്ഥയിൽ സുധാകരന്റെ തീരുമാനം, അത് മാത്രമേ എനിക്കറിയുള്ളൂ.
2: അതെ, അതേന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നേ. ഒരു വിവാഹം, അതും വീട്ടുകാരെയൊക്കെ എതിർത്തിട്ട്, പോരാത്തതിന് മീനുവിന്റെ അച്ഛനെ ധിക്കരിച്ച്. ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു.
0: അച്ഛന്റെ എതിർപ്പല്ല അവിടെ നിൽക്കട്ടെ, ഇക്കാര്യത്തിൽ മീനുവിന്റെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. അതിനായി ഇപ്പൊ അച്ഛനെ എതിർക്കാനും ഞാൻ തയ്യാറാ. ആരെ അറിയിക്കാതെ ഞാൻ അവളെ ഇറക്കിക്കൊണ്ട് വരാം. നിനക്ക് അവൾ വിവാഹം കഴിക്കാൻ പറ്റുമോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാനിപ്പോ എന്താ മറുപടി പറയാ?
0: പറ്റോ ഇല്ലയോ എന്ന് പറഞ്ഞാ മതി.
3: തുറന്ന് പറഞ്ഞാ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്താ പുല്ലിനാണ് ഇവളെ പറഞ്ഞ് മോഹിപ്പിച്ചെ?
0: ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. മറന്നേ കൂട്ടി, നിന്റെ നന്മയെക്കുറിച്ച് മാത്രമേ ഏട്ടൻ ചിന്തിച്ചിട്ടുള്ളൂ. ഒന്നും ഓർത്ത് വിഷമിക്കാതിരിക്കുക. ചെല്ല്, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബസമേതം.
2: ക്ഷേത്രമോ ഒരു കല്യാണ മണ്ഡപം വേണമെന്നുള്ളത് വർഷങ്ങളായി നമ്മൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ജാതിമത ഭേദമന്യേ സകല സഹായങ്ങളും ചെയ്യാൻ നാട്ടുകാർ തയ്യാറുമാണ്.
3: കല്യാണ മണ്ഡപം പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന രാധാലക്ഷ്മിയും മകളെ ഒഴിപ്പിക്കാതെ എങ്ങനെയുള്ള മണ്ഡപം പണിയും?
2: ക്ഷേത്രമത സ്ഥലമാകുമ്പോൾ ചില വിട്ടുവീഴ്ചയൊക്കെ പലരും ചെയ്യേണ്ടി വരും. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാറിത്തരാൻ പറ്റുമോ?
4: വർഷങ്ങൾക്ക് മുമ്പ് ഭരതം മേനോൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് രാധാലക്ഷ്മിയും ഭർത്താവ് പത്മനാഭൻ നമ്പൂരിയും കൂടി താമസിക്കാനൊരു ഇടം വേണം എന്ന് പറഞ്ഞപ്പോ അന്ന് അദ്ദേഹത്തിന്റെ ദയവുകൊണ്ട് കൊടുത്ത ആ വീട്. ഇന്നിപ്പോ പഴയ കാലമൊന്നും അല്ലല്ലോ. അതിനിപ്പോ അവകാശം ചോദിക്കുമെന്ന് എന്റെ പേടി.
5: ചോദിച്ചാ പ്രശ്നമാവും. നിയമപ്രകാരം അവകാശം കൊടുത്ത് ഒഴിപ്പിക്കാന്ന് വെച്ചാലേ അതിന് കുറച്ചധികം പണം ചെലവാകും. ബാക്കിയുള്ള പണം കൊണ്ട് മണ്ഡപത്തിന്റെ പണി തീരുമോ?
2: ഔദാര്യം കൊണ്ട് കയറി കിടക്കാൻ ഉടൻ കൊടുത്തതിന് അവകാശം ചോദിച്ചാൽ എങ്ങനെ? അതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
6: കാര്യമൊക്കെ ശരിയായിരിക്കാം. മനുഷ്യത്വപരമായി ആലോചിച്ചാൽ ആ സ്ത്രീയെയും മകളെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോവും?
7: അവരെവിടെ വേണമെങ്കിലും പോട്ടെ, നമ്മൾ എന്തിനൊക്കെ അന്വേഷിക്കുക?
2: എത്രയും വേഗം അവരവിടെ നിരക്കി വിടുന്ന നല്ലത്. ആ സ്ത്രീയെ കുറിച്ച് മോശമായി പലരും കേൾക്കുന്നുണ്ട്.
7: സംഗീത ക്ലാസ് എന്നും പറഞ്ഞ് അവിടെ വേറെന്തൊക്കെയോ നടക്കുക എന്നാ നാട്ടുകാർ പറയുന്നത്. ക്ഷേത്ര പരിസരത്ത് ഇതൊന്നും അനുവദിച്ചുകൂടാ.
6: മറ്റുള്ളവരുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് പറയാൻ ഈ ഭരണസമിതിയിലുള്ള പലർക്കും അർഹതയില്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സംഭാവന തുകയുടെ വലിപ്പമനുസരിച്ച് ഇവിടെ ആർക്ക് വേണമെങ്കിലും പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാമല്ലോ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നമ്പൂതിരിയുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നൊരു ഒറ്റ തെറ്റേ ആ സ്ത്രീ ചെയ്തിട്ടുള്ളൂ. ഊഹാമോഹം വെച്ച് ആരെ അവമാനിക്കരുത്.
2: ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ആവശ്യം ഒരു കല്യാണം കൊണ്ടും പണിയാന്നുള്ളതാണ്. അതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ വക്കീൽ ചെയ്യുക. ഒരു നോട്ടീസ് അയച്ചാലോ?
8: നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ആ സ്ത്രീയുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്താണ് അവരുടെ ഉള്ളിലിരിപ്പെന്നറിയാമല്ലോ. രാധാലക്ഷ്മി ഇല്ലേ ഇവിടെ? എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ മഹേന്ദ്ര വക്കീല്?
9: കേട്ടിട്ടുണ്ട്.
8: കേക്കാണ്ടിരിക്കാൻ വഴിയില്ല. നാട്ടുകാരുടെ മുഴുവൻ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് കൂട്ടിക്കളൂ. പാട്ടും സംഗീതവും ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുമ്പോ വന്ന് കാണാമെന്ന് കരുതി.
9: പ്രത്യേകിച്ച്
8: കാര്യമുണ്ട്. അവര് വളരെ സീരിയസ് ആയിട്ടൊരു തീരുമാനം എടുത്തിരിക്ക. അമ്പല കമ്മിറ്റിക്കാരെ, രാധാലക്ഷ്മിയും കുടുംബവും മാറി താമസിച്ചാലേ അവർക്ക് തൃപ്തിയാവൂന്ന് വെച്ചാ?
9: എനിക്ക് മനസ്സിലായില്ല.
8: കല്യാണ മണ്ഡപം പണിയാൻ അവർക്ക് വേറെ സ്ഥലവും കിട്ടിയില്ല. ഈ വീട് തന്നെ പൊളിച്ചു പണിയണമെന്ന് തീരുമാനിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്.
9: ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാ കൊള്ളാം.
8: ക്ഷേത്രം വക സ്ഥലത്താണല്ലോ ഈ വീടിരിക്കുന്നത്. കല്യാണ മണ്ഡപം പണിയാൻ അമ്പല കമ്മിറ്റിക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. നോട്ടീസ് അയക്കാൻ എന്നെയാ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിവരം നേരത്തെ ഒന്ന് പറയാമെന്ന് കരുതി.
9: പെട്ടെന്ന് ഇങ്ങനൊക്കെ പറഞ്ഞാ ഞങ്ങൾ എന്താ ചെയ്യാ?
8: മാറേണ്ട കാര്യമൊന്നുമില്ല. നല്ല കഥയായി. എന്തായി പറയണേ, ഞാൻ ഇവിടെ ഉള്ളപ്പോ അങ്ങനൊന്നും അനുവദിക്കില്ല. അവരങ്ങനെയൊക്കെ പറയും. കല്യാണ മണ്ഡപത്തിന് അവര് വേറെ സ്ഥലം നോക്കട്ടെ. നാട്ടുകാർ പറയണ പോലെ നിങ്ങൾ ആരുമില്ലാത്തവരാണെന്നുള്ള ധാരണ വേണ്ട. ഒക്കെ ഞാനേറ്റു. ബ്രഹ്മാവുള്ളപ്പോഴാണോ ആയുസിന് പഞ്ഞം? ഏഴ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല എന്ന് കൂട്ടിക്കൊള്ളൂ. പിന്നെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഇങ്ങോട്ടൊരു മനസ്സുണ്ടായപ്പോളാണ്. എനിക്ക് എല്ലാവരെയും സഹായിക്കണമെന്നേ മോഹമുള്ളൂ. ഞാൻ ഇടയ്ക്ക് വരാം. അല്പം സംഗീതമൊക്കെ ഞാനും ആസ്വദിക്കും. വരട്ടെ.

0: ബഹുത് ഗരമേ.
1: എന്താ
0: അല്ല, വല്ലാത്ത ചൂടേ.
1: എത്രയായി?
2: 30 രൂപ. 30.
0: വേണ്ട ശീതള, ഞാൻ കൊടുത്തോളാം. ശീതന്നും ബുദ്ധിമുട്ടൊക്കെ അല്ലേ, വെച്ചോളൂ. കിട്ടണ
2: 30.
0: ആ ബാലൻസ് 20 രൂപീസ് വെച്ചോളൂ. അച്ഛ
3: രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് കാണാത്ത ഉണ്ടാന്ന് ഓർത്ത് വിഷമിച്ചിരിക്കയായിരുന്നു ഞാൻ.
1: ട്രെയിൻ 5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു അമ്മേ.
0: ഫ്ലൈറ്റിന് വന്നു എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് ഇല്ല. ഓ, ഈ ലോങ് ജേണി ട്രെയിനിൽ വലിയ വിഷമം തന്നെ.
3: ദീപുവിനെ മീനുവിനെ കൊണ്ടുവരാത്തത് കഷ്ടായി.
1: അവരുടെ ക്ലാസ് കളഞ്ഞിട്ട് വേണ്ടമേ വരാൻ. ധാരാളം പഠിക്കാനുണ്ട് അവർക്ക്.
4: അധിക സമയമായോ വന്നിട്ട്?
1: ഇല്ലച്ചാ, ഇപ്പൊ വന്നതേ ഉള്ളൂ.
4: പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ? അടുത്തെങ്ങാനും നാട്ടിലേക്ക് മാറ്റം കിട്ടുമോ?
1: ശ്രമിക്കുന്നുണ്ട്, കിട്ടണ്ടേ?
4: കല്യാണം പെട്ടെന്ന് ഉറപ്പിക്കണമെന്ന് അവർക്കൊരു വാശി. അതാ നിശ്ചയത്തിന് വരണ്ടെന്ന് എഴുതിയേ. പഴയ തറവാട്ടുകാരാ ഓരെങ്കില്, ഒരേ ഒരു മകനും. എന്നാ പിന്നെ ഇത് തന്നെ നടക്കട്ടെ എന്ന്.
1: അതേതായാലും നന്നായി. നീ എല്ലാരും വീഴ്പലക്കാനാണോ ഇങ്ങോട്ട് ഓടിപ്പോന്നത്?
5: എന്താണാവോ ഇത്ര ദേഷ്യം? ഏട്ടൻ വന്നില്ലേ?
1: ഏട്ടൻ മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് മദാമയും വന്നിട്ടുണ്ട്. എനിക്ക് ചൊറിഞ്ഞു വന്നതാ. അവര് പറയുവാ ശ്രീധരന്റെ ബുദ്ധിമുട്ടൊക്കെ അല്ലേ ഇത് വച്ചോളൂന്ന്.
5: എന്താ ഏട്ടത്തി വല്ലതും തന്നോ?
1: തന്നാലെന്റെ പട്ടി വാങ്ങും. ടാക്സിക്ക് പൈസ കൊടുക്കാൻ പോയപ്പോ എന്നെ ഒരു കൊച്ചാക്കല്.
5: ഏട്ടത്തിന്റെ സ്വഭാവം ശ്രീധരട്ടൻ അറിഞ്ഞൂടെ?
1: അവരുടെ സ്വഭാവം എന്തിനാ ഞാൻ അറിയുന്നത്? പൊങ്ങച്ച സംജി തൂക്കി ആ ഹിന്ദി പറച്ചിലൊന്ന് കേൾക്കണം. ഹിന്ദി വിദ്വനായി ഞാൻ നിൽക്കുമ്പോഴേ അവരുടെ ഒരു ഞഞ്ഞാ പിഞ്ഞാ ഹിന്ദി പറച്ചിൽ.
5: ഞാൻ അങ്ങോട്ടും ചെല്ലട്ടെ?
1: ചെല്ല് ചെല്ല്, ആ മദാമയുടെ പൊങ്ങച്ചം പറച്ചിൽ കേൾക്കാം.
0: 5500 രൂപ അതിന്റെ വില.
5: 5500 രൂപ? അതെന്തായാലും ഒത്തിരി കൂടിപ്പോയി.
0: 8000 രൂപ ഇതിവിടെ വരുമ്പോഴത്തേക്ക്. ഈ സ്റ്റഫേ ഇവിടെ ഒന്നും വന്നിട്ടേ ഇല്ല.
5: നന്നായിട്ടുണ്ടായിരുത്തി.
0: അച്ഛ നിനക്ക് ഇഷ്ടപ്പെട്ടോ മീനു?
5: ആ ഇഷ്ടായി.
0: നിനക്കൊരു സാരി ഞാൻ ഇവിടുന്ന് മേടിച്ചു തരാം, കേട്ടോ ദേവു.
5: 8000 രൂപ ഏറെ വന്നാൽ 500, അതും അവിടെ വല്ല റിഡക്ഷൻ സെയിലിൽ നിന്ന് വാങ്ങിയതാവും.
1: എന്താ പറയണേ?
5: ഡൽഹിക്കാരി വന്നിട്ടുണ്ട്, പൊങ്ങച്ചൻ പറയുന്നുണ്ട്, അതിലുണ്ട്. ഓ,
0: ഇവളുടെ കാര്യം മാധവേട്ടൻ എപ്പോഴും പറയും. ദേവുന്റെ കാര്യത്തില് അച്ഛനൊരു പിഴ പറ്റിയുള്ളൂന്ന്. സ്കൂളിൽ ജോലി കിട്ടാൻ ഇനി സാധ്യതയില്ലേ?
5: കുട്ടികൾ കുറവായതുകൊണ്ട് സ്കൂളിൽ നിന്ന് പോയതാ. അടുത്ത വർഷം തുറന്നു കിട്ടിയ ഭാഗ്യം.
0: അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് ആരാ കുട്ടികളെ മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കുക?
5: ആ കൊണ്ടുവരാതിരിക്കത്തില്ല, ഈ എന്റെ കൈ കിടന്ന് വളർന്ന എല്ലില്ല.
6: അയ്യോ എന്റെ മോളെ രാജമ്മേ, നിങ്ങൾ വന്നെന്ന് ശ്രീധരൻ പറഞ്ഞപ്പോഴാ അറിഞ്ഞത്. അയ്യോ നീ അങ്ങ് കറുത്ത് മെലിഞ്ഞു പോയല്ലോ മോളെ. എത്ര നാളായി നിന്നെ കണ്ടിട്ട് നീ ഒരു എഴുത്തു പോലും ആയിട്ടില്ലല്ലോ. കഴിഞ്ഞ ഓണം വന്നപ്പോൾ നിന്നെ കാണില്ല. അയ്യോ ഇതാക്കാ മോളെ സാരി.
0: ഇത് മീനുവിന് കല്യാണത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ.
6: ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ?
0: നിങ്ങൾക്ക് ഇവിടുന്ന് മാലവേട്ടം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
6: ആ അല്ലേലും ആവും പിശുക്കനാ. അതിന്റെ കൂടെ നീ വന്നേ പിന്നെ പറയാൻ വേണ്ട.
1: രണ്ടുപേരും എത്തിയോ?
6: അയ്യോ പറ്റി മാധവ, നീയും വല്ലാതെ ക്ഷീണിച്ചു പോവല്ലോ.
1: ഇപ്പൊ തന്നെ 5 കിലോ കൂടുതലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുക.
6: അതവർക്ക് കാറ്റടിക്കാൻ വേണ്ടി പറയുന്നതാ.
1: പേരമാർക്ക് സുഖം തന്നെയല്ലേ?
6: മാധവ എന്നാലും ഒരു സെറ്റ് കൊണ്ടുപോലും നീ വാങ്ങിക്കൊണ്ടു വന്നില്ല.
1: എന്റെ പേരമ്മമാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങി തരില്ലേ.
6: കേട്ടോടി രായമ്മേ, നിന്നെ പോലല്ല അവന് ഞങ്ങളോട് സ്നേഹം.
1: നീ ഇവിടെ നിൽക്കുക, വരുന്നില്ലേ? അച്ഛനറങ്ങി വാ, വരുന്ന്
4: ഉച്ചുട്ടിയോടെ
5: അമ്മേ.
4: മഹേന്ദ്രൻ വന്നില്ലേ?
5: കോഴിക്കോട് വരെ പോയിരിക്കുക കേസിന്റെ ആവശ്യത്തിന്. അങ്ങോട്ടൊക്കെ
4: എടുത്തോളൂ.
5: നോക്കുന്നേ
4: റെഡി? സ്മൈൽ റെഡി?

0: ദാ ഇതിലെ നോക്കിടുക.
1: എന്താത്?
0: വായിച്ചു നോക്കുക. വക്കീൽ നോട്ടീസാ. എത്രയും വേഗം വീട് വീണമെന്ന്. എന്നാ രാധാലക്ഷ്മി ഒപ്പിടണ്ട. കാര്യം എന്താണെന്നറിയോ? ഈ മഹേന്ദ്രൻ വക്കീലെ ഏറ്റ കേസായോണ്ടാ. ഇന്നും അവന്മാർ കമ്മിറ്റി കൂടി തീരുമാനം ഉറപ്പിച്ചു. അമ്പലക്കാരിയായതുകൊണ്ട് ഞാൻ അങ്ങേക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് നിങ്ങളെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞേ ഒപ്പിടണ്ടെന്ന്. എന്റെ കയ്യില് പല വകുപ്പും ഉണ്ടെന്ന് കണ്ടോ? എന്തോ പറയാൻ മറന്നുല്ലോ. ആ പാട്ടിന്റെ കാര്യം. രാധാലക്ഷ്മിയുടെ പാട്ടൊന്ന് കേൾക്കണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കണം. അതായി രാത്രി വരാമെന്ന് കരുതിയേ. വിരോധമില്ലല്ലോ.
1: വിരോധമുണ്ട്.
0: അത് മാറ്റിയെടുക്കാമെന്നല്ലേ ഉള്ളൂ.
1: അല്ല, നിങ്ങളുടെ ഉദ്ദേശം ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. കമ്മിറ്റിക്കാര് വീട് ഒഴിപ്പിക്കോ വഴിയിൽ ഇറക്കിവിടുവോ ചെയ്തോട്ടെ, ഞാൻ സഹിച്ചോളാം. നിങ്ങൾ ഇടപെടണമെന്നില്ല. ദയവേത് പുറത്തു പോണം.
0: എന്താ രാധാലക്ഷ്മി പറയണേ? ആലോചിക്കാണ്ട് ഓരോന്ന് വിളിച്ചു പറയാ. കഷ്ടം.
1: ഞാൻ ആലോചനയാ പറയണത്.
0: വാ ഇവിടെ ഇരിക്കെ, എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കണം. അങ്ങനെട്ടാ. നീ എന്താ ഇവിടെ? എന്ത് പ്രവച്ച നിങ്ങൾ പുറപ്പാട്?
1: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുട്ടി. വീട്ടിക്കാര് വന്ന്.
0: എന്താ രാധാലക്ഷ്മി പറയണേ? ഞാൻ കമ്മിറ്റിക്കാരിയും.
2: ഏട്ടൊന്ന് പുറത്തു പോകുന്നുണ്ടോ? കമ്മിറ്റിക്കാരും പറയാൻ കണ്ട നേരം. എനിക്കൊന്നും അറിയില്ല. വരുന്നുണ്ട. നാണുണ്ടോ നിങ്ങക്ക്?
0: നിന്റെ അഭ്യാസവും ഞാൻ കാണണ്ടെന്ന് കരുതിക്കോ.
1: എന്തൊക്കെ കാണണ്ട കുട്ടി?
3: ചേച്ചി സമാധാനായിട്ടിരിക്കാം. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ വിളിക്കോളാം.

0: എന്റെ കെട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. രണ്ടു ദിവസത്തേക്ക് പനമ്പട്ടൊന്നും കൊടുക്കണ്ട. തീറ്റയിൽ വലിയ താല്പര്യമൊന്നും കാണിക്കില്ല. അഷ്ടചൂർണം കൊടുത്താവോ? ഒന്നുമില്ല. മരിച്ചുപോയ നമ്മുടെ മുത്തശ്ശൻ സംഗീതത്തിന് വേണ്ടി തറവാട് മുടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ പ്രവൃത്തി തന്നെ അടുത്ത തലമുറയെ ആവർത്തിക്കാന്നൊക്കെ വെച്ചാ
1: താൻ എന്തൊക്കെയാ പറയുന്നേ?
0: അത് ഞാനിപ്പോ അമ്മാവനോട് എങ്ങനെയാ പറയാ? പറയാണ്ടിരുന്ന അതിനേക്കാൾ പ്രശ്ന. മുത്തശ്ശൻ ഒരു പിൻഗാമി ഉണ്ടായിരിക്കണു, വടക്കേപ്പാട്ട് ശിവശങ്കര ഭാഗവതർ.
1: എനിക്കൊന്നും മനസ്സിലാവണില്ല, ഒന്ന് തെളിച്ചു പറയാ.
0: ശിവൻ പാത്തും പതുങ്ങി സംഗീതാഭ്യാസം തുടങ്ങിയിരിക്കണോ? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത്രേ, കുറെ കാലമായി തുടങ്ങിയിട്ട്.
1: എവിടെ?
0: അത് പറയാനും ലേശം ബുദ്ധിമുട്ടുണ്ട്. വടക്കേപ്പാട്ട് രാഘുകുറുപ്പിന്റെ മകൻ ഒരിക്കലും കടന്നിയെല്ലാം പാടില്ലാത്ത ഇടമാ.
1: എവിടെയാണെന്ന് പറയണോ?
0: അത് ആ രാധാലക്ഷ്മിയുടെ അടുത്ത്. തറവാട് മുടിയാൻ വേറെ വല്ലതും വേണോ? അവളുടെ മോളുമായിട്ട് ലോഹ്യത്തിലാണെന്ന് പോലും ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട്.
1: ഞാൻ കേൾക്കണതൊക്കെ സത്യമാണോ?
2: എന്ത്?
1: എന്ന് തുടങ്ങി ഈ സംഗീതാഭ്യാസം?
2: ഞാൻ
1: എനിക്കിഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും നീ അത് ചെയ്തു അല്ലേ? പറയടാ.
2: എനിക്ക് പാട്ട് പഠിക്കണം തോന്നുന്നു.

0: പോകും, എനിക്ക് പാട്ട് പഠിക്കണം.
1: കുറുപ്പച്ചൻ എന്തായി കാണിക്കുന്നത്? കണക്ക് പുറത്ത്, ഇനി പണി കടന്നു പോരുത്.

0: വാ. എന്താണ്ട ഇതൊക്കെ? ഞാൻ അങ്ങാടി പോയി ചൊരുമ്പോഴാ വിവരം അറിഞ്ഞ. അച്ഛ ഒരുപാട് തല്ലിയല്ലേ, നീ എന്തിനാ അങ്ങനെ വാശി പിടിക്കാൻ പോയെ? അതുകൊണ്ടല്ലേ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ ഈ സംഗീതം വേണ്ട, ഒരു മണ്ണാങ്കട്ടേ വേണ്ടെന്ന്. ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ, അമ്മായിയുടെ കരച്ചിൽ കാണുമ്പോഴാ. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം.
1: ഞാൻ എവിടേക്കില്ല,
0: പിന്നെ എന്ത് ചെയ്യാൻ പോണു? വേണ്ടാത്ത ഒന്നും പറയണ്ട, നീ വാ.
1: ഇല്ല, അമ്മയോട് പറഞ്ഞാ മതി, മനസ്സിലാകും. ഞാനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കരയണ്ടാന്ന് പറ.
0: എന്ത് വിട്ടിത്താ നീ പറയുന്നത്? ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാൻ പോവാ? വെറുതെ അച്ഛനെ വാശി പിടിപ്പിക്കണ്ട.
1: വാശി എനിക്കുണ്ട്, അച്ഛൻ വന്ന് വിളിക്കാൻ ഞാൻ വരില്ല. എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? അടിച്ചിറക്കാൻ മാത്രം. എനിക്ക് അച്ഛനോട് വിരോധമൊന്നുമില്ല, കുറച്ച് വിഷമമുണ്ട് മനസ്സിൽ. ഇവിടെ ഇരിക്കുമ്പോ മുത്തച്ഛനടുത്തുള്ള പോലെ തോന്നുന്നു.

0: എന്തായി ശ്രീധര, ശിവനെ കണ്ടോ?
1: കണ്ടു, ആൽത്തറയിലുണ്ട്. അവൻ വന്നില്ല.
0: എന്ത് പറഞ്ഞു അവൻ?
1: അച്ഛൻ ചെന്ന് വിളിക്കാതെ അവൻ വരില്ല എന്ന്. വാശിയ
0: എന്റെ ദേവി, എല്ലാരും എത്തി. നല്ലൊരു ദിവസമായിട്ട് അവൻ മാത്രം. എന്റെ മോനെ ഞാൻ പോയി വിളിക്കാം.
1: വേണ്ട, അമ്മ പോയെന്നെങ്ങാനും അച്ഛൻ അറിഞ്ഞാൽ അറിയാലോ. ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കിയതാ, അവൻ വരില്ല.
0: അല്ലേലും കുറച്ച് കൂടുതൽ മക്കളെ ഇങ്ങനെ തല്ലുക.
2: ഉച്ചൂട്ടി
0: തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതി ഇങ്ങനെ ശിക്ഷിക്കേണ്ടിയിരുന്നില്ല. നല്ലൊരു ദിവസമായിട്ട് അവനില്ലാതെ.
2: നീ മിണ്ടരുത്, എന്റെ സ്വഭാവത്തിന് ശിക്ഷ പോരാനേ തോന്നുള്ളൂ. എന്തൊരു അഹങ്കാരം കാണിച്ചേ, നീ ഒന്നും പറഞ്ഞിട്ടില്ലാലോ.
0: അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റ് പറ്റിയെന്ന് കരുതിയാ മതി, ഉപദേശിച്ച് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ.
2: അല്ല, അത്തരം ചെറിയ തെറ്റല്ല ഇത്. പാരമ്പര്യ ഗുണം ആവർത്തിക്കുമെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതാ. ഒരുത്തനും ആ വഴി തിരഞ്ഞെടുക്കാതിരിക്കാനാ ഞാൻ കർക്കശക്കാരനായത്. ഇനി ഒരു തകർച്ച താങ്ങാൻ വയ്യ. പുറത്താക്കിയത് അതുകൊണ്ടാണെന്ന് കൂട്ടിക്കോ.
0: ഇത്തവണത്തേക്ക് ഇത് മാപ്പാക്കണം. നാളെ കല്യാണത്തിന് അവൻ ഇല്ലാന്ന് വെച്ചാ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ അവനെ ചെന്ന് വിളിക്കണം.
2: ഞാൻ അവനെ ചെന്ന് വിളിക്കണം.

0: ോ അന്നെന്റെ അവസാനം ആളിന്റെ കൊമ്പിന് ഇനി ഒരാൾക്ക് കൂടി തൂങ്ങാനുള്ള വില ഉണ്ടാവും. അത് മറക്കാണ്ടിരിക്കുക.
1: ശിവൻ ചെയ്തത് അത്ര വലിയ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ കാലമൊന്നും അല്ലല്ലോ ഇത്രമാത്രം ശിക്ഷിക്കാൻ.
2: മാധവേട്ടൻ എന്തറിഞ്ഞിട്ടാ അവനെ ന്യായീകരിക്കണേ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയോ? അമ്മാവൻ ഇപ്പൊ ചെയ്ത് എന്തായാലും നന്നായി.
3: ശ്യാമള എന്നോട് നേരത്തെ സൂചിപ്പിച്ചിരുന്ന കാര്യം, പക്ഷെ ശിവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല.
1: അവൻ എന്ത് ഭാവിച്ചാ ആ പെണ്ണുമായിട്ട് ഇങ്ങനെ എടുക്കാൻ പോയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്.
2: ഞാനിത് വളരെ മുമ്പ് തന്നെ അറിഞ്ഞതാ. ഉപദേശിച്ചിട്ട് അവൻ കേൾക്കണ്ടേ? അമ്മാവനിത് അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് ആലോചിച്ചപ്പോ വന്ന് പറയണ്ടെന്ന് കരുതി. ഇതിന്റെ പേരിൽ മീനുന്റെ കല്യാണം മുടങ്ങാനും സാധ്യതയുണ്ടേ? എന്ത് ചീത്ത പേര നാട്ടിലിപ്പോ?
4: ഇനിയിപ്പോ ആരും ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കുക. ബുദ്ധി പുകഞ്ഞ പുള്ളി പുറത്തതെന്ന് കരുതിയാ മതി.

0: ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു കുട്ടി. അറിയാതെ ചൊല്ല, അച്ഛൻ
1: അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ തിരിച്ചു പോവില്ല.
0: എന്താ നീ പറയണ കുട്ടി? ഏട്ടന്റെ മനസ്സിൽ എപ്പോഴും നീ ഉണ്ടാവും. ചെല്ല, സന്തോഷമായിട്ട് ചെല്ല.
1: എനിക്കതിന് കഴിയുന്നില്ല.
0: കഴിയണം, നിനക്ക് നല്ലതേ വരും. സുഖമായിട്ട് ജീവിക്കണം. ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവും. ചേരട്ട, കുട്ടി പോകുന്നോളൂ. ചെല്ല. ഏട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും.

0: ഭക്തജനങ്ങളെ മുഴുവൻ അവമാനിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കണേ.
1: ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയണേ? ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ കഴിയണമല്ലേ ഉള്ളൂ.
0: അല്ല, വിസ്തരിക്കാണ്ടിരിക്കാ വേദം. ഇവിടെ നടക്കണമൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാലം ക്ഷമിച്ചു എന്ന് കരുതിയാ മതി. പത്നാം മരിച്ചപ്പോഴേ ഇറക്കി ഉണ്ടെന്ന് നിരീക്ഷിച്ചതാ. അതാ ഇപ്പൊ അവധായ.
1: നിങ്ങൾ പറയുന്ന പോലെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ എന്റെ മോളെയും ജീവിക്കാൻ അനുവദിച്ചൂടെ? തുളസിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യില്ലായിരുന്നല്ലോ.
0: അങ്ങേരും ജീവിക്കാൻ സമ്മതിച്ചില്ലല്ലോ. അകാലത്തിൽ മരിച്ച എന്നെ നിങ്ങളുടെ പ്രവൃത്തിയാന്ന് കൂട്ടിക്കോ.
1: എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. അദ്ദേഹത്തെ ഞാൻ കൊന്നു മാത്രം പറയാതിരിക്കുക. ഇനി അതുകൂടിയേ ബാക്കിയുള്ളൂ.
0: കരച്ചിൽ കാണാനൊന്നുമല്ല ഞങ്ങൾ ഒന്ന്. ഇന്ന് എന്നെ ഇവിടെ ഇറങ്ങണം. എവിടാന്ന് വെച്ചാ പോവാം. ഈ നാട്ടിൽ തന്നെ തങ്ങാതിരുന്ന ഞങ്ങളുടെ ഭാഗ്യം.
2: ആരും ഇപ്പൊ ഇറങ്ങി പോണില്ല.
0: എന്ത് തെമ്മാടുത്തരാ നിങ്ങൾ പറയണേ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടാ? അല്പം മനസാക്ഷിയോട് സംസാരിച്ചോടെ നിങ്ങൾക്ക്.
3: ഓഹോ, നീയും കൂടെ ചേർന്നുള്ള കളിയാണല്ലേ. അപ്പൊ ഞങ്ങൾ കേട്ടതൊക്കെ സത്യം തന്നെ.
0: മിണ്ടിപ്പോരുത്, ഞങ്ങളുടെ പുറത്ത്. ശിവ, നീ ആരോടാ സംസാരിക്കാന്ന് മനസ്സിലായി?
3: ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നില്ല. ഇവളുടെ പുറത്തു നിന്നുകൊണ്ട് അവസാനിപ്പിക്കാമോ? ഞാൻ നോക്കട്ടെ. ശിവ, നീ ചെവിനുള്ളിലേക്കോ പൂറച്ചെ.
4: അവനെ അവൾ അവിടെ താമസിപ്പിച്ചിരിക്കുക വക്കീൽ സാറേ. അവരുടെ രക്ഷകന് ഇപ്പൊ അവനാ.
3: എന്റെ കാരണത്താ അവൻ അടിച്ചത്. വക്കീലിന്റെ അളിയനായി പോയി, ഇല്ലെങ്കിൽ കാണാമായിരുന്നു.
5: അവനും ആ തേപിടിച്ചിയുടെ മകളും തമ്മിൽ ലോഹ്യത്തിലാ. അച്ഛന്റെ അഭിമാനം കൂടിക്കൂടി മകൻ ഇപ്പൊ അന്തി ഉറങ്ങുന്നത് പറ്റിയ സ്ഥലത്താ. വടക്കേപ്പാട്ടുകാരുടെ അന്തസ്സും ആഭിജാത്യവും ഇപ്പൊ എവിടെ പോയി?
3: അവനെയും അവളെയും എല്ലാത്തിനെയും അവിടുന്ന് അടിച്ചിറക്കി ആ വീടും പൊളിച്ചു കളഞ്ഞ് അമ്പലത്തിലൊരു ശുദ്ധികലശം നടത്തിയാലേ എനിക്ക് മനസമാധാനം വരൂ എന്റെ വക്കീൽ സാറേ.
4: അതൊക്കെ ഞാൻ ഏറ്റു. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഈ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വിട്ടുതന്നേ. ബാലമേനോൻ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങും.
3: വക്കീൽ സാറ് പറഞ്ഞ ഞാൻ ഉറങ്ങും.
4: ആയിക്കോട്ടെ. ആ

0: ഇവിടെ വരേണ്ടിയിരുന്നില്ലാന്ന് തോന്നണുണ്ടാവും.
1: ഏ, ഞാൻ വെറുതെ വരുന്ന ആലോചിച്ചു, അത്രേ ഉള്ളൂ.
0: എനിക്കറിയാം ശിവൻ എന്താ ആലോചിക്കണെന്ന്. ഞങ്ങളെ രക്ഷിച്ചിട്ട് ശിവൻ എന്ത് കിട്ടാനാ? ആളുകൾ പറയണ മാതിരി രാധാലക്ഷ്മി മോളും പിഴിച്ചെന്ന് പോട്ടെ, അതാ നല്ലത്. ശിവൻ എന്തിനാ വെറുതെ ബലിയാടാവണേ?
1: എന്തൊക്കെ പറയണത്? ഓരോന്ന് ആലോചിക്കാ ചെന്ന് അമ്മയെ സമ്മാനിപ്പിക്കാൻ നോക്ക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ആരും നിങ്ങളെ ഒന്നും ചെയ്യാൻ പോണില്ല. ചെല്ല.
2: എന്ത് ഭാവിച്ച അവൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നാ മനസ്സിലാവാത്ത? ദേവസ്വം കാര്യമൊക്കെ കയറി തല്ലുക എന്ന് വെച്ചാ അവര് വെറുതെ ഇരിക്കുവോ? അമ്മാവനെ ഓർത്തിട്ട് അവരൊന്നും ചെയ്യാത്ത. സംഗീതം പഠിക്കാൻ അവൻ രാധാലക്ഷ്മിയുടെ വീട്ടിൽ പോയതാ ഇക്കണ്ട കുഴപ്പത്തിനെല്ലാം കാരണം.
3: അവളുടെ ഉദ്ദേശം വേറെയാ.
2: പേരുദോഷം വരുത്തി ഒരു സ്ത്രീയുടെ മോളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വരുമോ? അവള് നോക്കിയപ്പോ കൊള്ളാം, വടക്കേപ്പാട്ട ഇളയ സന്തതിയല്ലേ, പുളിങ്കുമ്പി തന്നെ പിടിക്കാമെന്ന് വെച്ചു. നമ്മുടെ മുഖത്തൊക്കെ കരിവാരി തേക്കണമെന്നുള്ള ഒറ്റ വാശിയിലവൻ തറവാടിന്റെ പേര് കളഞ്ഞു വിളിച്ചു. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പ്രയാസമായിരിക്കുക. അവൻ അവിടെ തന്നെ താമസിക്കാനാ ഭാവമെങ്കില് അമ്മാവൻ പുറത്തിറങ്ങാതിരിക്കുക ഭേദം. മതി, നിർത്തുക. വടക്കേപ്പാട് തറവാട് മുടിച്ചേ നീ അടങ്ങൂ. രണ്ട് തേവിടിശികൾക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള സ്ഥലമല്ലാതെ
0: ഇത്രയൊക്കെ പറയാൻ മാത്രം
2: കാര്യമുണ്ടായി? നീ അവനെ എന്ത് ധൈര്യത്തിൽ എവിടെ കയറി താമസിപ്പിച്ചിരിക്കണേ? ഉറുപ്പച്ചനെ നിനക്കറിയില്ല, തറ വരണ്ട കൈ വെട്ടാറേ ഉള്ളൂ.
0: എനിക്ക് ഒരു പിടിയും കിട്ടണില്ല.
2: എങ്ങനെ പിടി കിട്ടും? അതിനുള്ള പാരമ്പര്യം ഉണ്ടോ നിനക്ക്? കണ്ണോത്ത് കോവിലകം മുടിച്ചല്ലേ അതിന്റെ തുടക്കം. ഗതിയില്ലാതായപ്പോ വടക്കേപ്പാട്ട് സ്വത്ത് കൈവശമാക്കാനാ മോഹം?
0: ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ വിധിയച്ചിട്ടേ ഉള്ളൂ.
2: നിന്റെ നിറകെട്ട വിധിക്ക് ഞാനെന്ത് വിളിച്ചു? ഇവിടെ ഇറക്കി വിടുന്നുണ്ടോ അവന്? നീ
0: ഇനി ഒരു ദുരന്തം വടക്കേപ്പാട്ട് ഉണ്ടായിരുന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ.
2: ദുരന്തം ഉണ്ടാക്കി തുടങ്ങിയെന്ന് പറഞ്ഞാ മതി, സ്വയം നശിച്ചാ പോരെ. എന്തിനു മറ്റുള്ളവരെ ബലിയാടാക്കണം?
0: ശരിയാ, ഞാൻ സ്വയം നശിച്ചവളാ. പക്ഷെ ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല.
2: നിർത്ത, അധികം പുലപ്പെട്ട. അവൻ ഇവിടുന്ന് ഇറക്കി വിടുക. തെരുവി കിടന്നവൻ തണ്ടട്ടെ. കണ്ട ചേവിടിശികളുടെ തിണ്ണുനിറങ്ങുന്നതിലും ഭേദാതെ.
4: അച്ഛൻ എന്തൊക്കെ ഈ പറഞ്ഞേ? ഞാൻ ചെയ്തു തരുന്ന ഇവരെന്ത് പഠിച്ചു?
2: നാണമില്ലയുടെ പട്ടി നിനക്ക് ഇവിടെ ന്യായീകരിക്കാൻ ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന്?
1: ഇല്ല, തറവാട്ടിൽ നടച്ചിറക്കെ സംബന്ധിച്ചു. അത് അച്ഛന്റെ അവകാശം. ഇവിടെ ഇപ്പൊ അങ്ങനല്ലല്ലോ.
2: നീ ആരോടെ സംസാരിക്കണമെന്ന് അറിയോ?
1: അറിഞ്ഞുകൊണ്ട് തന്നെ പറയണേ. ആദ്യം സ്വയം നന്നാവാൻ നോക്കുക, എന്നിട്ട് പോയി നാട്
0: കുട്ടി.
1: ചേച്ചി ഒന്നും പറയണ്ട, ക്ഷമിക്കുന്നില്ല. അതിലുണ്ട് അച്ഛൻ ആരുടെ ഭാഷ മനസ്സിലാവുള്ളൂ. മനുഷ്യനെ മനസ്സിലാക്കാൻ ഇനിയും പലതും പഠിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ശരിയും തോന്നണ ഞാൻ ചെയ്യൂ. ഇനി എന്നെ ഭരിക്കാൻ നിൽക്കണ്ട.

0: അവൻ ധിക്കാരമായി എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്തോ. ഇങ്ങനെ തലതിരിഞ്ഞു പോവോ കുട്ടിയോള്, കഷ്ടം.
1: ശിവശങ്കരൻ,
2: ആ പേര് നീ ഇവിടെ ഉച്ചരിക്കണ്ട. വടക്കേപ്പാട് രാഘവ കുറിപ്പിന് ഇനി അങ്ങനെ ഒരു മകനില്ല. നായരെ,
0: എന്താണാവോ?
2: താൻ ആ രജിസ്ട്രാറ് സ്ഥലത്തുണ്ടോ അന്വേഷിക്കുക.
0: പ്രത്യേകിച്ച്?
2: പ്രത്യേകിച്ചല്ല, ഞാൻ ചിലത് തീരുമാനിച്ചു കഴിഞ്ഞു. തറവാടും ഭാഗം വയ്ക്കണം. ചില്ലിക്കാശ് കൊടുക്കില്ല ഞാനവന്. താൻ അയാളൊന്ന് ഇത്തവണ വരാൻ പറയാ, വൈകിക്കണ്ട. എന്താ കേട്ടില്ലേ?
0: കേട്ടു.

0: 1161 മകരമാസം 10-ാം തീയതി തലപ്പള്ളി താലൂക്ക് കണ്ടാണിശ്ശേരി വില്ലേജ് കൊടക്കുഴി ദേശത്ത് വടക്കേപ്പാട്ട് മാധവക്കുറുപ്പ് 50 വയസ്സ് ഡൽഹിയിൽ ഉദ്യോഗം. പ്രഭാകരക്കുറുപ്പ് 48 വയസ്സ് PWD എഞ്ചിനീയർ. ദിവാകരക്കുറുപ്പ് 45 വയസ്സ് ഡോക്ടർ. ഉമ 35 വയസ്സ് ഗ്രഹഭരണം. ദേവ് 30 വയസ്സ് ഗ്രഹഭരണം. മീനു 21 വയസ്സ് ഗ്രഹഭരണം. എന്നീ പേർക്ക് മേൽപ്പടി കൊടക്കുഴി ദേശത്ത് വടക്കേപ്പാട്ട് രാഘവക്കുറുപ്പ്, ആനവൈദ്യർ 74 വയസ്സ്.
1: അമ്മാവൻ ആരോടോ ഈ വാശി കാണിക്കുന്നത്.
0: ഭാരം പട്ടിക പ്രകാരം
2: ഒന്നും കൊടുക്കാതിരിക്കാൻ മാത്രം രാഘവക്കുറുപ്പ് ചെയ്തില്ലല്ലോ.
0: 327/12
1: ശിവൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ദേവന്റെ ഓഹരി എനിക്ക് വേണ്ട.
0: 14/2

0: എന്താ സുഗരട്ടാ, അമ്മ എല്ലാം പറഞ്ഞേച്ചോ?
1: നിനക്ക് സുഖമാണോ ചോദിക്കാൻ പറഞ്ഞു. പിന്നെ
0: പിന്നെ
1: പിന്നെ ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണണം തോന്നി, അത്രേ ഉള്ളൂ.
0: എന്താ വല്ലാണ്ടിരിക്കണേ?
1: ഏയ് ഒന്നുമില്ല,
0: സത്യം പറ. എന്താ ഉണ്ടായേ? അച്ഛൻ വല്ലതും പറഞ്ഞോ?
1: ഇന്ന് ഇന്ന് നീ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസാ. നമ്മുടെ തറവാട് ഭാഗം ചെയ്തു. കിഴക്കേ പറമ്പിലെ വീടും തൊടിയും മാധവേട്ടന്, പ്രഭാകരേട്ടന് അത്തായപ്പുരയും നിലവും. തറവാട് മീനെന്നാ പറഞ്ഞേ. നിനക്ക് മാത്രം ഒന്നുമില്ല ശിവാ.

0: എന്താണെന്ന് മിണ്ടാത്ത, എന്തെങ്കിലും ഒന്ന് പറയ നീ.
1: സാരില്ല, എനിക്കൊരു പരാതി ഇല്ലെന്ന് പറഞ്ഞേര.
2: തീരട്ടത്തില്ല.

എന്തൊക്കെയാ കുട്ടി ഞാൻ കേൾക്കണത്? ആർക്കും വേണ്ടാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ സഹിക്കേണ്ടിയിരുന്നു. വേണ്ട ശിവ, നിനക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാം മറന്ന് നീ തിരിച്ചു പോണം. ശപിക്കപ്പെട്ട ജന്മവുമായി ഞങ്ങൾ എങ്ങനെയാലും കഴിഞ്ഞോളാം. നിനക്ക് പകരം തരാൻ എന്നെ

0: അമ്മയോട് ക്ഷമിക്കുമോനെ.
1: എനിക്കൊരു സങ്കടമില്ലമ്മേ, അച്ഛൻ ചെയ്തൊക്കെ ശരി തന്നെയാണ്. എന്നെ പോലെ പഠിച്ച സന്തതി വടക്കേപ്പാട്ട് പറഞ്ഞിട്ടില്ല എന്ന് കരുതിയത് നന്നായുള്ളൂ.
0: അങ്ങനെയൊന്നും പറയല്ലേ എന്റെ കുട്ടി. നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. വലിയ സംഗീതജ്ഞനായി തീരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്കതിന് അവകാശമില്ല കുട്ടി. നിനക്ക് ഇന്നും നല്ലതേ വരും. തറവാട് ഭാഗം വെച്ചു എല്ലാവർക്കും ആവശ്യത്തിലേറെ എഴുതി കൊടുത്തപ്പോ എന്റെ മോന് മാത്രം നിനക്ക് തരാൻ അമ്മയുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ.
1: എനിക്കൊന്നും വേണ്ടമ്മേ.
0: മറ്റാരുടെ അല്ല, വാങ്ങിക്കൊള്ളൂ.

0: മനസ്സറിയാതെ അഹങ്കരിക്കരുത് കുളപ്പച്ച. ആർക്കും വേണ്ടാത്ത ഒരു ഓർമ്മകളെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇനി ഒരിക്കലും എന്നെ പ്രതീക്ഷിക്കണ്ട. ശിവന് തലതിരിഞ്ഞു പോവാനും അമ്മാവനിങ്ങനെ നല്ല ബുദ്ധി തോന്നാനും വേറൊരു കാരണം ഞാൻ കാണുന്നില്ല.
1: എനിക്കെന്തോ ഇത്രയ്ക്ക് അങ്ങടെ വേണ്ടിയിരുന്നില്ലാന്ന് തോന്നുക. ശിവൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്നാലും
0: ഒരേ എന്നാലും ഇല്ല, അമ്മാവൻ ഇത്രയ്ക്കൊക്കെ ചെയ്തുള്ളല്ലോ എന്നാ എന്റെ അത്ഭുതം.
1: ചില്ലറ കളിയാണോ അച്ചക്കൻ കാട്ടിക്കൂട്ടിയെ? എന്റെ കക്ഷികളും ചോദിച്ചു തുടങ്ങുന്നേ.
0: നേരാ പെണ്ണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി.
2: മഹേന്ദ്രേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. രമയുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നു
0: പാർട്ടീഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാണ്ട് ഒന്ന് സെറ്റിലാവാൻ നോക്കുക. ജീവിതകാലം മുഴുവൻ അച്ഛന്റെ ചൊൽപ്പടിക്ക് തന്നെ കഴിഞ്ഞുകൂടുക. എന്തെങ്കിലും ഒരു പ്രൈവസി വേണ്ടേ?
1: ഇത്രയും കാലം ഇങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറുകയെന്ന് വെച്ചാ അച്ഛൻ എന്ത് തോന്നും?
0: ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പ്രഭാകര. ഇവൻ തന്നെ എത്ര കാലമായിട്ട് ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹിച്ചു നടക്കണു. വളരെ നല്ല ജോലിയല്ലേ രമേശേട്ടൻ ഏർപ്പാടാക്കിയത്? അമ്മാവൻ ഒറ്റയാളാ പോകണ്ടെന്ന് ചാഠ്യം പിടിച്ചേ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബസമേതം.
2: എന്താ ഗൾഫിലെ ഒരു ജോലിയുടെ കാര്യം അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അത് ശരിയായിട്ടുണ്ട്?
3: പോകണ്ടാന്ന് ഞാൻ അമ്മയെ പറഞ്ഞിരുന്നില്ലേ?
2: രമയുടെ ഏട്ടൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടിയ ജോലിയാ, വിസ അയച്ചിട്ടുണ്ട്.
3: നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഇവൾക്കാണല്ലേ?
2: അതല്ല അച്ഛാ, ഇത് നല്ലൊരു അവസരമാ. എനിക്ക് 5 വർഷത്തെ ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്.
3: ലീവ് വേണ്ടെന്ന് വെച്ചാ പോരെ, പ്രശ്നം തരുന്നില്ലേ?
2: അത് ബുദ്ധിമുട്ടാണ് അച്ഛാ.
3: ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ പറയുന്നതനുസരിച്ചാ മതി.
2: ഈ ഒരു കാര്യത്തിൽ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
3: സ്വയം തീരുമാനിക്കാൻ മാത്രം നീ വളർന്നുവല്ലേ?
4: അവന്റെ അരങ്ങേറ്റം അവളുടെ വീട്ടുമുറ്റത്ത് നടത്തട്ടെ, ക്ഷേത്രം അകക്കെട്ടിനകത്ത് അനുവദിക്കാൻ പാടില്ല.
2: വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കരുത്. മുമ്പ് മറ്റു പലരുടെ അരങ്ങേറ്റം ദേവീ സന്നിധിയിൽ വെച്ച് നടത്താൻ നമ്മൾ തന്നെ അനുവദിച്ചുള്ളതല്ലേ?
4: ഇതങ്ങനെയല്ല, നമ്മുടെ പ്രസിഡന്റിന്റെ കടന്നത്തടിച്ചവനാ കച്ചേരി നടത്താൻ അനുവാദം ചോദിച്ചിരിക്കുന്നത്. അത് അനുവദിച്ചാൽ അവന് കമ്മിറ്റിക്കാരെ മുഴുവൻ തല്ലാനുള്ള അനുവാദം കൊടുത്ത പോലിരിക്കും.
5: അത് മാത്രമല്ല, അഭ്യാസം പഠിക്കാൻ പറ്റിയ കളരിയല്ലേ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇവനെയൊക്കെ അമ്പലപ്പുറമ്പിൽ കയറ്റിയ അമ്പലം മുടിഞ്ഞത് തന്നെ.
4: കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്കുക. മഹാനായ ഗോവിന്ദം ഭാഗവതരുടെ പേരെ കുട്ടിയാ ശിവശങ്കർ, അയാളെ അതിന് അനുവദിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാ.
5: അതുകൊണ്ടായിരിക്കും തന്റെ കുട്ടി പുറത്താക്കിയത്. അച്ഛനെ ഇത്താളൻ
6: തർക്കമൊന്നും വേണ്ട, നമുക്ക് ഈ പ്രശ്നം ഭൂരിപക്ഷത്തിന് വിടാം.
2: ഏത് തെറ്റും ഭൂരിപക്ഷം വിചാരിച്ചാൽ ശരിയാണെന്ന് അംഗീകരിപ്പിക്കാം, പക്ഷേ മനസാക്ഷിക്കനുസൃതമായ ഒരു തീരുമാനമായിരിക്കണം.
6: ക്ഷേത്ര സന്നിധിയിൽ ശിവശങ്കരന്റെ അരങ്ങേറ്റം അനുവദിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തുക.
2: ഇതൊരു തരം പകമോക്കലാണ്, ഒരു കലാകാരനോടുള്ള അവഗണനയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തല്ലേ നിങ്ങൾക്ക് ശിവന്റെ അരങ്ങേറ്റം തുടങ്ങാനാവും? മതിൽക്കെട്ട് തൊട്ടടുത്തുള്ള എന്റെ സ്ഥലത്ത് വെച്ച് ഞാൻ അയാളുടെ അരങ്ങേറ്റം നടത്തും.
7: എങ്ങനെയെങ്കിലും ഒരാഴ്ചക്കകം സാറി ബില്ലൊന്ന് പാസ്സാക്കി തരണം.
8: അതൊന്നും നടക്കുന്ന കാര്യമല്ല, തന്നേക്കാ നേരത്തെ സബ്മിറ്റ് ചെയ്ത പല ബില്ലും ഇതുവരെ പാസ്സാക്കിയിട്ടില്ല.
7: സാർ അങ്ങനെ പറയരുത്, ഒരുപാട് പേയ്മെന്റ്സ് പെൻഡിംഗ് ഉള്ളതാ, ഇനി അവധി പറഞ്ഞ ആരും കേൾക്കില്ല. സാറിനെ സഹായിക്കണം, ഇതിവിടെ ഇരിക്കട്ടെ, ബില്ല് കിട്ടി പിറ്റേ ദിവസം ബാക്കി ഞാനിവിടെ എത്തിച്ചോളാം.
8: ശരി, ബില്ല് ഞാൻ സൈൻ ചെയ്ത് വെച്ചേക്കാം, നാളെ ഒന്ന് വാങ്ങിച്ചോളൂ.
7: ആ
8: പിന്നെ മറ്റാരും അറിയണ്ട.
7: ശരി സാർ.
2: നിങ്ങൾ സീറ്റിൽ നിന്ന് അനങ്ങി പോരുത്, ഞങ്ങൾ വിജിലൻസ്. നിങ്ങൾ ഇയാളുടെ നിന്ന് കൈക്കൂലി വാങ്ങിയില്ലേ?
8: ഇല്ല സാർ, വാങ്ങിച്ചിട്ടില്ല.
2: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യണം.
9: സച്ച്
2: ഈ രൂപം നിങ്ങൾ വാങ്ങിയതല്ല.
8: അല്ല സാർ, ഞാനിത് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന.
2: കമോൺ.
3: പട്ടി പോവും, അവൻ കൈക്കൂലി വാങ്ങുന്ന പണം കൊണ്ടല്ലേ ഇവിടുത്തെ ചെലവ് നടക്കുന്നത്. ജീവിക്കാനുള്ള ന്യായമായ ശമ്പളം സർക്കാർ കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്?

0: ഹാരിയേട്ടിന് ചതിച്ചതാണ് അച്ഛ. വിജിലൻസുകാര് കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിച്ചത്.
1: അവൻ കൈക്കൂലി വാങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്തത്.
0: അച്ഛൻ ഉടനെ ചെന്ന് പ്രഭാകരേട്ടിനെ ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ എല്ലാരും ഇതറിയും.
1: ഇനിയിപ്പോ അറിയാനാരാ ബാക്കിയുള്ളത്? ഇതുവരെ ആരുടെയും മുമ്പിൽ തല കുനിച്ചിട്ടില്ല. ഇനി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അമ്മമാരുടെ മുമ്പ് ഓച്ചാനിച്ച് നിൽക്കണല്ലേ.
0: അവനൊരു തെറ്റ് പറ്റി, നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കരുത്.
1: ഇക്കാര്യത്തിൽ നീ അഭിപ്രായം പറയാൻ വരണ്ട, ചോദിച്ചില്ല.

0: Thank you, sir.
1: താൻ പേടിക്കാണ്ടിരിക്കുക. ലോകത്ത് കൈക്കൂലി വാങ്ങിക്കുന്ന ആദ്യത്തെ ആളൊന്നും അല്ല താൻ, മന്ത്രി മുതൽ പ്യൂൺ വരെ വാങ്ങിക്കാറുണ്ട്.
0: കേസ് വന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ, അത് ഞാൻ നോക്കിക്കൊള്ളാം.
1: എന്നാലും അമ്മാവനെ സമ്മതിക്കണം. സ്വന്തം മകന്റെ ആപത്ത് വരുമ്പോ ആദർശം പറഞ്ഞു നടക്കുന്ന ഏതെങ്കിലും അച്ഛന്മാരുണ്ടോ? കഷ്ടം. അമ്മാവനോട് ശ്യാമളെ കരഞ്ഞപേക്ഷിച്ചിട്ടും കല്ലുപോലിരുന്നു എന്ന് കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി. സാരമില്ല, കാണാം.

0: നിൽക്കവിടെ. എന്തിന്റെ കുറവായിരുന്നു നിനക്ക്? നീ കൈക്കൂലി വാങ്ങിയിട്ട് വേണമായിരുന്നോ കുടുംബം കഴിയാൻ? ചോദിച്ചതിന് സമാധാനം പറയടാ. വടക്കേപ്പാട് രാഘവ കുറുപ്പിന്റെ മകൻ ഇപ്പൊ പ്രശസ്തനാ. പോലീസ് സ്റ്റേഷനിലല്ലേ പൂർത്തി. മാനവും മര്യാദയും കളഞ്ഞു കുളിച്ചിട്ട് വന്നിരിക്കുന്നു.
1: ഇനി ഇപ്പൊ ബഹളം വെച്ചിട്ട് എന്താ അച്ഛാ കാര്യം? ചേർന്നകത്തേക്ക് കയറി വരൂ.
0: നിയമണ്ടല്ല ഇവനെ ഞാൻ ഈ പഠിക്കാതെ കയറ്റില്ല. പോകത്ത്
2: ഒരു കയ്യബദ്ധം പറ്റിയെന്ന് കരുതിയാ മതി. അമ്മാവന് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ.
0: കൊച്ചു കുട്ടിയല്ലേ, കയ്യബദ്ധം പറ്റാനും ക്ഷമിക്കാനും അഹങ്കാരി.
1: അഹങ്കരിക്കാൻ അച്ഛനൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ.
0: നിർത്തടാ, ധിക്കാരം പറയുന്നു.
1: ധിക്കാരല്ല കാര്യം പറഞ്ഞതാ. മക്കളെ ചൊൽപ്പടിച്ച് നിർത്താനല്ലാതെ എന്തെങ്കിലും അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അച്ഛൻ? ആനെ മെരുക്കുന്നവരാ മക്കളെയും.
3: അരങ്ങേറ്റം നടത്താൻ പാടില്ലാത്രേ. പോയി പണി നോക്കാൻ പറഞ്ഞു ഞാനേ. യൗമാരുടെ ഒക്കെ മാന്യത പകലേ ഉള്ളൂ എന്ന് ആ വക്കീല തിരിവെച്ചു കൊടുക്കണേന്ന് വ്യക്ത.
4: എന്നോട് കാണിക്കുന്ന ഈ താല്പര്യം കുറുപ്പേരും ചീത്തപ്പേർ ഉണ്ടാക്കേ ഉള്ളൂ. വേണ്ടിയിരുന്നില്ല.
3: എന്ത് വേണ്ടിയിരുന്നില്ല എന്ന്? എന്റെയും കൂടെ ആവശ്യം ഔട്ട് ചെയ്ത് ഭാഗവതരോട് അത്രയധികം ആരാധകരായിരിക്കുന്നു കൂട്ടർ.
1: ഒന്നും ഒരു കാര്യം പറയണ്ട, പുറപ്പെട്ട ഒരു മിനിറ്റ്.
3: നാരായണ വേഗം ആട്ടെ.
1: ശിവ, നമ്മൾ ജയിച്ചു, ദൈവം ഉണ്ടെന്ന് വ്യക്തമായി.
5: അല്ല, അമ്മാവനും അറിയണം.
1: എന്തായി പറയണേ?
5: പ്രഭാകരേട്ടനും ദിവാകരനും വീട് വിട്ട് ഇറങ്ങിപ്പോയി. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടന്നെന്നാണ് ഞാൻ കേട്ടത്. അമ്മാവൻ അവർക്ക് കൊടുത്ത സ്ഥലത്തേക്ക് തന്നെയാ താമസം മാറിയത്. അനുഭവിക്കട്ടെ അമ്മാവൻ. പിന്നെ ഇന്ന് ഏതായാലും കച്ചേരി നടക്കുമ്പോ ഒരു രണ്ട് സ്പീക്കർ വീടിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുക. അമ്മാവൻ കേക്കട്ടെ. നീ എന്താ ഒന്നും മിണ്ടാ നിക്കണേ?
4: കഷ്ടായിപ്പോയി അച്ഛനൊറ്റയ്ക്ക്. വീട് വരെ ഒന്ന് പോയാലോ?

0: വിവരങ്ങളൊക്കെ സുഹൃത്തും പറഞ്ഞു.
1: എന്തൊക്കെയാ നടക്കണെന്ന് എനിക്കൊരു പിടിയില്ല. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം ഞാൻ എന്താ തെറ്റാ ചെയ്ത്?
0: കരയാണ്ടിരിക്ക, അച്ഛനോട് വിഷമിക്കണ്ടെന്ന് അമ്മ പറയണം. അച്ഛൻ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരാത്തതിൽ എന്നോട് വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം. ക്ഷമ ചോദിക്കാനും എനിക്ക് അർഹതയില്ല. ഇന്നെന്റെ അരങ്ങേറ്റാണ്. ദക്ഷിണ വെച്ച് അച്ഛന്റെ അനുഗ്രഹം വാങ്ങാനാ ഞാൻ വന്നത്.

0: പക്ഷന്റെ സ്വര അതിൽ കിട്ടിയിരിക്കുന്നേ. മതം പൊട്ടി നിൽക്കുന്ന ആനകളെ തളയ്ക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിലൊരഹങ്കാരുണ്ടായിരുന്നു. മക്കളുടെ മനസ്സ് പിടികിട്ടാതെ പോയത് അതുകൊണ്ടാണെന്നാ തോന്നുന്നേ. തോറ്റുകൊടുത്തേക്കാം. ഞാൻ അവനെ ചെന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കാം.
1: വേണ്ട, ഇതുവരെ ആരുടെ മുമ്പിലും തോറ്റുകൊടുത്തിട്ടില്ലല്ലോ, ഇനിയിപ്പോ അത് വേണ്ട.
0: സാരമില്ല, മറ്റാരുടെയും മുന്നിലല്ലോ, നമ്മുടെ മക്കളുടെ മുന്നിലല്ലേ. നാളെ നിനക്ക് തുണയായിട്ട് അവനെയെ കാണുമെന്ന് എനിക്ക് തോന്നണം. ഞാൻ ചെന്ന് വിളിച്ചാൽ അവൻ വരുമോ കൊച്ചുട്ടിയെ?

0: ദേഷ്യത്തിലൊന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ ചെന്ന് വിളിക്കണോന്ന് അറിയുമ്പോ അവന് വലിയ സന്തോഷാവും.
1: എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മനസ്സിനൊരു സുഖം തോന്നുന്നു കൊച്ചുട്ടിയെ.
0: എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി.
1: ആ

0: താനാടവും നായരെയെന്ന് ശകുനം.
1: കുറുപ്പച്ചൻ അങ്ങോട്ടാ.
0: വടക്കേപ്പാട്ട് രാഘവ കുറുപ്പ് തോറ്റു തുടങ്ങിയിരിക്കുന്നു. മറ്റാരുടെയും മുന്നിലല്ല, എന്റെ മകന്റെ മുന്നിൽ തന്നെ. അവൻ എന്നെ തോപ്പിച്ചിടോ? തോക്കുന്നതിലും ഒരു സുഖമൊക്കെ തോന്നുന്നു. താനെന്ന് ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞിരുന്നല്ലോ, ഒക്കെ ശരിയാണെന്ന് തോന്നിയിരിക്കുന്നു. ഞാൻ അവനെ ചെന്ന് വിളിക്കാൻ പോവാ. ശിവനെ, അഹങ്കാരം കൊണ്ട് കണ്ണടഞ്ഞപ്പോ തുറപ്പിക്കാൻ അവൻ വേണ്ടി വന്നു. താൻ ആളെ വീട്ടിലോട്ട് വരണം, നമുക്കൊന്ന് ആഘോഷിക്കണം. മക്കളൊക്കെ വരുന്ന ദിവസമല്ലേ, പാട്ടും കൂത്തും ഒക്കെ ആയിക്കോട്ടെ.
1: കുറുപ്പച്ചനിപ്പോ അങ്ങോട്ട് പോകണ്ട.
0: എന്താ കാര്യം?
1: ഒരു കണക്കിന് ശിവൻ ചെയ്തോ നല്ല കാര്യമാണ്. അതേ അവന് ചെയ്യാൻ കഴിയും. ശിവൻ ആ കുട്ടിയെ റിസർവാങ് കഴിച്ചു, തുളസിയെ കഴിക്കേണ്ടി വന്നു എന്ന് പറയണതാവും ശരി. വക്കീലും നാട്ടുകാരും ചേർന്ന് ആ രാധാലക്ഷ്മിയും കുടുംബത്തെയും വഴിയിലാക്കുമെന്ന് അറിഞ്ഞപ്പോ അവനത് ചെയ്യേണ്ടി വന്നു. കുറുപ്പച്ചൻ അല്പോ വൈകിയെന്ന് തോന്നു. സാരമില്ല, നമുക്ക് തിരിച്ചു പോവാം.
0: താൻ എന്നും എന്റെ നല്ല കാര്യങ്ങൾക്ക് കൂട്ടു വന്നിട്ടുള്ളൂ. ഇതിനിപ്പോ താനൊരു ദുശകനാകണ്ട, ഞാൻ പോകാം.

0: അച്ഛനോട് ക്ഷമിക്കണം.
1: സാരമില്ല, അച്ഛന് തെറ്റുപറ്റിപ്പോയി. നീ മറന്നേക്ക്, വീട്ടിലേക്ക് വരണം. വരുമ്പോ അവളെയും കൂട്ടിക്കോ.

0: എപ്പോ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. എന്തേ വല്ലാണ്ടിരിക്കുന്നേ? അവൻ വരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ.
1: കുറച്ച് വെള്ളം എടുക്ക.
0: അവന് വലിയ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? എന്തു പറഞ്ഞു അവൻ? വരില്ലേ?

0: സ്വതാമത്തേ ദേശിച്ചതറിയാതെ ദേവാദി ജനങ്ങളും കണ്ടു വിസ്മിതരായി. ആകാശം ഭേദിച്ചിട്ടു യാനം ചെയ്യുന്ന ശോഭ ആകാശം തന്നിൽ നിന്നൽ നിന്നേടുന്നതുപോലെ. മാനുഷജനത്തിനോ ഭഗവത് പരിലക്ഷ്യം ആകയോമില്ലാവോ ഉണ്ടാകും മിന്നൽ പോലെ. വ്യോമിനി നിന്നു ജാത മിന്നലും അതു തന്നിൽ താമസമില്ലാതടങ്ങുന്നതുപോലെ തന്നെ. കേവലാത്മാവിൽ നിന്നു വിദ്യുത്വായി തോന്നി ലോകം കേവലം അതിൽ തന്നെ പൂർണ്ണമാകുകയും ചെയ്തു. ബ്രഹ്മരുദ്രാദി ദേവഗണങ്ങൾ ഭഗവാന്റെ നിർമ്മല യോഗാഗതി കണ്ടേറ്റം വിനിതരായി. യോഗയോഗേശനായ ശങ്കരൻ തനിക്കുള്ളിൽ യോഗവൈഭവം കണ്ടു.
1: ഏതൊക്കെ തരത്തിൽ അവൻ അമ്മാവനെ ധിക്കരിച്ച്?
0: പിന്നെ
1: ആർക്കായാലും ഷോക്കുണ്ടാവും. അവൻ അവളെ വാങ് കഴിച്ചു എന്നുള്ളത് പോട്ടെ, അമ്മാവൻ ചെന്ന് കാല് പിടിച്ചിട്ടും വരാൻ കൂട്ടാക്കില്ല എന്ന് വെച്ചാ ധിക്കാരല്ലേ? അവൻ വരണുണ്ട്, കാണാൻ സമ്മതിക്കണ്ട.
2: എല്ലാം വരുത്തി വെച്ചിട്ട് വന്നിരിക്കണോ?
3: എനിക്ക് അച്ഛനെ കാണണം.
2: നീ ഒറ്റ ഒരുത്തൻ കാണുന്ന അച്ഛൻ മരിച്ചത്.
3: എന്താ ഏട്ടൻ ഈ പറയുന്നത്?
2: ഓണം
3: അമ്മേ അമ്മേ അമ്മേ
4: ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ?

0: ശിവ, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയേ.
1: വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും എന്ന് മാത്രം അറിഞ്ഞാൽ മതി.
0: ഇനി ഒരിക്കലും നീ മടങ്ങി വരില്ലേ?
1: ഇല്ല, അമ്മ കൂടി എന്നെ തെറ്റിദ്ധരിച്ചതിരിക്കെ ഞാൻ ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഈ യാത്രയിൽ ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചോട്ടെ.

0: എന്തെങ്കിലും വിവരം കിട്ടിയോ ശ്രീധര?
1: ഇല്ല, ഇന്ന് രാത്രി വഴി വന്നിട്ടില്ല. പിന്നെ
0: വരില്ല, എനിക്കറിയാം. അത്രയ്ക്ക് ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടുണ്ട്.
1: വെറുതെ ഓരോന്ന് ഓർക്കണ്ട.
0: ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ ഞാൻ വീട്ടിൽ നിറക്കി വിട്ടില്ലേ?
1: മനഃപൂർവ്വം അല്ലല്ലോ, ഒരു തെറ്റിദ്ധാരണ കൊണ്ട്.
0: അതെന്റെ മോൻ അറിയില്ലല്ലോ. അച്ഛൻ ചെന്ന് വിളിച്ചിട്ടു അവൻ വരല്ല എന്ന് പറഞ്ഞു. എല്ലാരും കൂടി എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ടിപ്പ എന്തായി? പിറ്റേന്ന് നായർ വന്ന് എന്താണ്ടായെന്ന് പറഞ്ഞറിഞ്ഞപ്പോ അവനെ കണ്ട് മാപ്പ് പറയാതെ എന്റെ ആത്മാവിനെ ഗതി കിട്ടില്ല.
1: കരയാണ്ടിരിക്ക, ഇന്ന് രാത്രിയോട് കാക്കാം. ശിവൻ എത്താണ്ടിരിക്കില്ല.
2: അമ്മയുടെ മറ്റു മക്കളൊക്കെ?
1: മക്കള് ഒന്നും രണ്ടുമല്ല, ഒരുപാട് മക്കള്. തറവാട് ഭാഗം വെച്ച് ഓരോരുത്തർ ഓരോ വഴിക്ക് പിരിഞ്ഞപ്പോ ആർക്കും അമ്മയെ വേണ്ടാതായി. ഒടുവിൽ എല്ലാരും കൂടി ചേർന്ന് ഒരു നല്ല തീരുമാനമെടുത്തു. അമ്മയെ വല്ല ശരണാലയത്തിലുമാക്കാമെന്ന്. അത് ഞാൻ അനുവദിച്ചില്ല. പണമില്ലെന്നേ ഉള്ളൂ. അമ്മയെ പട്ട് കിടത്താണ്ട് നോക്കാൻ എനിക്ക് കഴിയും. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് പോന്നു. അന്നു മുതൽ ഇന്ന് വരെ ഒരു വാക്ക് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്നു, എന്നെങ്കിലും അമ്മയുടെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കൊടുക്കാമെന്ന്. അതിന് നടക്കില്ലെന്ന് ഓർക്കുമ്പോ ശിവശങ്കരൻ
3: ആ പേരിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ ഒരു സംഗീതജ്ഞൻ ഇല്ല. വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നാവും.
1: അതല്ല സർ,
3: ഞങ്ങൾ അല്പം തിരക്കിലാണ്, ക്ഷമിക്കണം.
4: എന്നാ സർ പ്രോബ്ലം?
5: യാറോ ശിവശങ്കർ നേരത്തിലെന്ത് കഴുത്തെടുത്തിട്ടാണ്? നമ്മ വേലയെ പറഞ്ഞ

0: ചേച്ചി, കുഞ്ഞമ്മ വരില്ല അല്ലേ?
1: ഇല്ല മോനെ, ഇനി ഒരിക്കലും വരില്ല. ഈ മുത്തശ്ശി അത്രയ്ക്ക് ഭാവിയ.
0: അമ്മേ, കരയാണ്ടിരിക്കുക.

0: ശ്രവണ.
1: ഞാൻ അമ്മയും കുട്ടി അമ്പലത്തിലും തൊഴുതിട്ട് വരാം, നിങ്ങൾ നടന്നോളൂ.
0: ഒരു കുട്ടി പോട്ടെ, ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്നറിയില്ല. പേര് വയ്ക്കാൻ വിട്ടു.
2: സാരമില്ല, അതൊക്കെ ഞാൻ ഇന്നേ ഉപേക്ഷിച്ചു. ഇവിടെ ഈ സംഗീതത്തിന്റെ ലോകത്ത് ഞാൻ എല്ലാം മറക്കുന്നു. സമാധാനമായിട്ട് പോവുക.
0: ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും കാലം അമ്മയെ സമാധാനിപ്പിച്ചു. ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും?
1: അമ്മ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി പ്രസാദം വായിച്ചോണ്ടരാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കുടുംബസമേതം. സംവിധാനം ജയരാജ്. കഥ ഇലഞ്ഞിമുട്ടം രാജശേഖരൻ നായർ. തിരക്കഥ കലൂർ ഡെന്നിസ്. നിർമ്മാണം മുംതാസ് ബഷീർ. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മധു, മനോജ് കെ ജയൻ, മോനിഷ, കവിയൂർ പൊന്നമ്മ, നരേന്ദ്രപ്രസാദ്, ശ്രീവിദ്യ, ബാബു നമ്പൂതിരി, മണിയൻപിള്ള രാജു, സുകുമാരി, അടൂർ ഭവാനി, ടി പി മാധവൻ, വിനീത് കുമാർ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700+ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി A.P. അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000+ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് മുന്നേറിയ ഇന്ത്യ. മെഡൽ നേട്ടം 39. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരികക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: വികസിത ഭാരത് കാ ലക്ഷ്യ തയ കിയാ ഹൈ തോ ഇസ്കേ ലിയേ ആവശ്യക ഹൈ ദേശ് കാ യുവാ തന സേ സ്വസ്ഥ ഹോ മന സേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ സേ ഭർപൂർ ഹോ ഓർ ഡ്രഗ്സ് ജേസി ഘാതക് ആദത് സേ ഹമേശാ ഹമേശാ ദൂർ ഹീ രഹേ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
0: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000+ യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി V.D. സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 കാണാതായിട്ടുണ്ട്. 13 പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. 5,792 മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി A.P. അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ.
2: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. പാലാ ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
0: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യസയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കൊക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുവളി, കുറ്റിക്കാട്ടു തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
0: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. അർഹരായ 73024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10 ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5700 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000-ലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4-ാം സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ, മെഡൽ നേട്ടം 39. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 944 67 01 529.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണീദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റു പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പി ബി ജി സോൾജിത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധ സേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ വി കെ സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗലി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗലി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ ഇടവിട്ട മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10 ദിനമായ ഇന്നലെ ഇന്ത്യക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IIT സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500 പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാൻ ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യ മാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് ജോൺസൺ, ആലാപനം KJ യേശുദാസ്.

ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഗാനമാണെടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

ഇനി മൂലധനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല.

കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല.

കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചന നിർവഹിച്ച് ബാലചന്ദ്ര മേനോൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി ജയചന്ദ്രനും കെ എസ് ചിത്രയും.

ചിത്രം വർണ്ണപ്പകിട്ട്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും.

അടുത്ത ഗാനം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന നിർവഹിച്ചത് കൈതപ്രം. സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ബയോസ്കോപ്പിലിനി കൗരവർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്, ആലാപനം KJ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ നിന്ന്, ആലാപനം ഉണ്ണിമേനോനും കെ എസ് ചിത്രയും, രചന ബിച്ചു തിരുമല, സംഗീതം ബാലകൃഷ്ണൻ.

0: ദരുണസായി റേഡിയോ ടൈം ചെയർ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: കവിത പോലെ മനസ്സ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയിഷ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: അവളുടെ ഭർത്താവ് ഒരു വിടനാണ്. അയാളെ എത്ര കല്യാണം കഴിച്ചു എന്ന് അയാൾക്കാനും നിശ്ചയമില്ല. അയാളൊരു വലിയ മദ്യപാനിയാണ്, അയാൾക്ക് വലിയ കമ്പനിയുണ്ട്. ആയിഷ എത്രാമത്തെ ഭാര്യയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അയാൾക്ക് മറുപടി പറയാൻ പറ്റില്ല, തിരി ആലോചിക്കാൻ പറയാനൊക്കില്ല. മദ്യപിച്ച് ലെക്ക് കെട്ട പല വൃത്തികെട്ട സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി അർദ്ധരാത്രിക്കാണ് വീട്ടിൽ കയറി വരാറുള്ളൂ. 16 വയസ്സുള്ള ആയിഷയെ കണ്ടാൽ സുഹൃത്തുക്കളെ നിങ്ങൾ പറയും അവൾക്ക് 61 ചിരുവാനം വയസ്സുണ്ട്. അകാല വാർദ്ധക്യം അവളെ ആക്രമിച്ചിരിക്കുന്നു ഈ മനുഷ്യന് മൊത്തമുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ. 64 വയസ്സുകാരനായ ഭർത്താവ് അകലെ നിന്ന് വിളിക്കും, അർദ്ധരാത്രിക്ക് ഗേറ്റ് വന്ന് വിളിക്കും, ആയിഷ. അത് കേൾക്കുമ്പോ അവൾ അകത്ത് പിടച്ചിരിക്കുകയാണ്. വിളക്കുകൊളുത്തി വാതിൽ തുറന്നു, അയാൾ കയറി വന്നു. അയാൾ അവളുടെ മുഖം തൂച്ചു നോക്കി നിൽക്കുന്നു. ആയിഷ, നീ ആരെ കാത്തിരുന്നു? ഈ അർദ്ധരാത്രിക്ക് ആരെ കാത്തിരുന്ന് വിളക്കും വെച്ചു? നമ്മളെയോ കൊന്നളയും. അയാൾക്ക് സംശയം, ചെറുപ്പക്കാരിയായ ഭാര്യയുടെ പേരിൽ വൃദ്ധനായ ഭർത്താവിന് സംശയം. അടുത്തൊരു ദിവസം അയാൾ വന്ന് വിളിച്ചു, ആയിഷ ആയിഷ. അവൾ വിളക്ക് കൊളുത്തിയില്ല, വാതിൽ തുറന്നു. അയാൾ ടോർച്ച് അടിച്ചു, മുറിക്കുള്ളിലൊക്കെ ടോർച്ച് അടിച്ചു നോക്കുന്നു, സംശയം വെച്ച് ടോർച്ച് അടിച്ചു നോക്കുന്നു, മുറിക്കുള്ളിലും മുറ്റത്തും പുരിയടത്തിലും ഒക്കെ ടോർച്ച് അടിക്കുന്നു. ആയിഷ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഓടി ആരാണ് പറയണി? ഇവിടുന്ന് ഇറങ്ങി ഓടി ആരാണെന്ന് പറയാൻ ഓടിയോ ആര്?
3: അയാളവിടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു.
2: കെട്ടിയോളല്ല ഞാൻ നിന്നെ കെട്ടിയോളാം. അവൾ കാല് പിടിച്ചു കരഞ്ഞു, എന്നെ മഴി ചൊല്ലരുത്, എന്നെ മഴി ചൊല്ലരുത്, എനിക്ക് പറ്റാരുമില്ല, നിങ്ങളെല്ലാം പറ്റാരുമില്ല. ബാപ്പ ഇവിടെ വരാൻ സമ്മതിച്ചിട്ടുണ്ടോ? 4 കൊല്ലമായില്ലേ ബാപ്പയെ കണ്ടിട്ട്? ഞാൻ ചെന്ന് ബാപ്പയെ കാണാൻ നിങ്ങൾ എന്നെ വിട്ടിട്ടുണ്ടോ? എന്നെ മഴി ചൊല്ലരുത്. അവൾ കാല് പിടിച്ചു കരഞ്ഞു, അയാൾ കാല് മടക്കി ഒറ്റ അടി വെച്ചു. വീണ്ടും അവളെ കാല് കെട്ടിപ്പിടിച്ചു കരഞ്ഞു, എന്നെ മഴി ചൊല്ലരുത്. അയാൾ മടിയിൽ നിന്ന് ഒരു കത്തി വലിച്ചെടുത്തു, കടിച്ചു നിവർത്തി. നിന്നെ മഴി ചൊല്ലി ഞാൻ പെണ്ണേ. അവളിറങ്ങി ഓടി, അയാളെ കത്തി വലിച്ചൊരു ഏറ് വെച്ചു കൊടുത്തു. അത് ഭിത്തിയിലടിച്ചു വീണു. അതുകൊണ്ട് ആയിഷയുടെ കഥ തുടരുന്നു, ഇല്ലെങ്കിൽ അത് അവിടെ അവസാനിക്കുമായിരുന്നു. അടിയിൽ കനം തൂങ്ങും പയറും തങ്ങിക്കൊണ്ട് നടന്നു കയ്യും പാപമാമ പെൺകുട്ടി എന്നേക്കുമായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല.

0: കുട്ടി. അവൾ ആദ്യം പോയത് വീട്ടിലേക്കല്ല, ബാപ്പ ഇപ്പൊ വീട്ടിൽ കാണൂല, ഇറച്ചിക്കടയിലായിരിക്കും. അവൾ അങ്ങോട്ട് ചെന്നു, പക്ഷെ അവിടെ ആ കട കാണാനില്ല. കട നിന്നിടത്ത് വലിയ കെട്ടവും ചേർന്നിരിക്കുന്നു. എന്റെ ബാപ്പയുടെ കടയാരാ പൊളിച്ചു കളഞ്ഞേ? എന്റെ ബാപ്പയുടെ കടയാരാ പൊളിച്ചു കളഞ്ഞേ? ബാപ്പയുടെ കട പോടി. അത് നേരെ വീട്ടിലെ കോടി. ആ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോ കാണാവുന്നതാണ് വീട്. പക്ഷെ ചെന്നപ്പോ ആ വീടും അവിടെ കാണാനില്ല. വീട് നിന്നിടത്ത് വലിയ മേള ഉയർത്തിരിക്കുന്നു. അതിന്റെ ഗേറ്റിൽ ഒരുത്ത് നിൽക്കുന്നു, ഭയണത്തിൽ കടിപ്പിച്ച് നോക്കുമായിട്ട് ചെങ്കണ്ണുകാരൻ വെച്ചോ, ഒരു കൊമ്പമീശക്കാരൻ. ഞങ്ങളുടെ വീട് ആരാ പൊളിച്ചു കളഞ്ഞേ? എന്റെ ബാപ്പയുടെ വീട്. ബാപ്പ ഒരി ഭ്രാന്തി. തെരുവിലേക്ക് ഒരു ജീവിതം അറിയപ്പെട്ടിരിക്കുന്നു. വീടും കൂടുമില്ല, ബാപ്പയില്ല, കെട്ടിയവനില്ല. അവൾ ഗർഭിണിയാണ്, മൊഴിചൊല്ലപ്പെട്ടവളാണ്, യുവതിയാണ്, സുന്ദരിയാണ്. ഈ വിധത്തിലൊരു പെൺകുട്ടി തെരുവിലേക്ക് അറിയപ്പെട്ടാൽ അവൾക്ക് ആ തെരുവിൽ ലഭിക്കുന്ന സ്വീകരണം നമുക്കൊക്കെ ഊഹിക്കാവുന്ന സ്വീകരണമാണ്. ആ തെരുവിലൊക്കെ ചില പ്രമാണിമാരുണ്ട്. ചുളവും കുത്തി വരമീശയും അവര് ചിലരൊക്കെ അവളെ കണ്ടപ്പോൾ അവിടെ നേരെ നാണയത്തുട്ടുകൾ തെറിപ്പിക്കുന്നു. ചിലർക്കൊക്കെ തൊണ്ടയ്ക്ക് ഒരു അസുഖം, അതിന് അർത്ഥമുണ്ട്.
1: അതിനോണ്ട് അർത്ഥം
0: അവൾ ഓടി രക്ഷപ്പെടുന്നു. ചിലർക്ക് 10 രൂപ നോട്ടെടുത്ത് അവളെ നേരെ വീശി കാണിക്കുന്നു. ആപത്തിന്റെ തീനാളങ്ങൾ പിന്നാലെ അവൾ ഓടി മറയുന്നു. എങ്കിലും പരിചയമുള്ള മുഖം കാണുമ്പോൾ അവൾ തിരിഞ്ഞു നിൽക്കും. ബാപ്പയെ കണ്ടോ? അദ്രമാനെ നിങ്ങൾ അറിയില്ലേ?

ആ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എല്ലാരും കൈമലർത്തി കൊണ്ടുപോകുന്നു, എല്ലാവർക്കും ധൃതിയാണ്. ഒരു തള്ള തിരിഞ്ഞു ചോദിച്ചു, പെണ്ണേ നീ ഏതാ? നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ നീ ഏതാ പെണ്ണേ? ബാപ്പെ കണ്ടോ? അദ്രമാനെ നിങ്ങൾ കണ്ടോ? പെണ്ണേ നീ ഐഷയല്ലേ? അദ്രമാന്റെ മകൾ ഐഷയല്ലേ? നീ എവിടുന്ന് വരുന്നിപ്പോ? നീ ഒരു വലിയ പണക്കാരന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞല്ലേ? നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? എവിടെ നിന്നെ കെട്ടിയവൻ എവിടെ? അല്ല നീ ഗർഭിണിയാണല്ലോ പെണ്ണെ, നീ എവിടുന്ന് വരുന്നിപ്പോൾ? കെട്ടിയവൻ എന്നെ മൊഴിയല്ലിയോ? ആ കാലം നിന്നെ മൊഴിയല്ലിയോ? എന്റെ ബാപ്പ എവിടെ പറയൂ. പെണ്ണ് നീ ഒന്നും അറിഞ്ഞില്ലേ? നിന്നെ കെട്ടിയോടൊന്നും പറഞ്ഞില്ലേ? പെണ്ണെ നിന്നെ ബാപ്പായി അറിഞ്ഞു കച്ചവടത്തിൽ നിൽക്കുമ്പോഴേ ഒരുത്തരം അങ്ങോട്ട് ചെന്നു, ഒരു ഹിന്ദു ചെന്ന് നിന്റെ ബാപ്പയോട് ചോദിക്കുകയാണ്, അത്രമാനെ പന്നി ഇറച്ചി വിൽക്കാനുള്ളോടാ? പന്നി ഇറച്ചി വിടുവോ നിന്റെ ബാപ്പ? നിന്റെ ബാപ്പ ചാടി വീണു, അവര് തമ്മിൽ അടിച്ചു, നിന്റെ ബാപ്പ നിലത്ത് വീണു. അവിടുന്ന് പെട്ടഞ്ഞണീറ്റ് നിന്റെ ബാപ്പ കത്തിയാട്ട്, ആ വെട്ടുകത്തി കശാപ്പ് കത്തിയാണ് ചാടി വീണു. അത്രമാനെ നിന്ന ഹിന്ദുവിൻ മാറി കൊലക്കത്തി വായിച്ചു. കള്ള കാഫർ എന്നിട്ട് ഭദ്രമാൻ അരിശം തന്നില്ല. ആ ശവത്തിന്റെ ലേൽ ആഞ്ഞാഞ്ഞ് വെട്ടി. കള്ള കാഫർ പെണ്ണേ, നിന്റെ ബാപ്പയുടെ കൈ വിലക് വീണു. നിന്റെ ബാപ്പയെ കൊണ്ടുപോയി ജയിലിൽ കിടക്ക സെൻട്രൽ ജയിലിൽ. 12 കൊല്ലം കഴിഞ്ഞേ വരൂ. കരയാതെ മോളെ, ബാ നീ എന്റെ കൂടെ പോരെ, എന്റെ വീട്ടിൽ താമസിക്കാം. പ്രസവം കഴിഞ്ഞ് പോയാ മതി, എവിടെയും പിന്നെ പോയാ മതി. വരൂ, ഈ തെരുവിൽ തെണ്ടി നടക്കരുത്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന അറിഞ്ഞോ? വരൂ മോളെ, അവൾക്ക് ഒരാശ്വാസമായിട്ട് തോന്നി. പക്ഷേ അവൾ ചെന്ന് കയറിയ വീട് അവൾ വിചാരിക്കുന്ന പോലെ ഒരാശ്വാസ കേന്ദ്രമായിരുന്നില്ല. ആ തള്ളയുടെ പണിയിതാ, അവൾ തെരുവി തെണ്ടി നടക്കുന്ന ഇത്തരം നിരാലംബ ജീവികളെ കൊണ്ടുപോയി ആഹാരം കൊടുത്തു, കുളിപ്പിച്ച് നല്ല വസ്ത്രം കൊടുത്ത് അണിയിച്ചൊരുക്കി സന്ധ്യയാവുമ്പോ തെരുവിലേക്ക് പറഞ്ഞു വിടും. ഇത്തരം പല പെൺകുട്ടികളും ആ വീട്ടിലുണ്ടായിരുന്നു. അവര് മൊത്തം അവൾ തെരുവിലേക്ക് പോകേണ്ടി വന്നു. തെരുവിൽ ചെന്നപ്പോ അവൾക്കൊരു ജോലി കിട്ടി, അവൾ ഇഷ്ടപ്പെടാത്തൊരു ജോലി. തെരുവിൽ

കടക്കണ്ണയിൽ ജീവിതം വിൽക്കപ്പെടുന്നു. കൂട്ടുകാരികൾ, തെരുവിലെ വേശ്യകൾ അവിടെ അവളോട് പറയും, ഐഷാ നിങ്ങളടുത്ത് ആരും വരുന്നില്ല, ഇവിടെ പോയി പെറടി പെണ്ണെ പത്ത് കാശിന്റെ വക കിട്ടാൻ, പോയി പെറടി പെണ്ണെ പത്ത് കാശിന്റെ വക കിട്ടാൻ. കൂട്ടുകാരികളുടെ തമാശയാണ്. അവൾക്കിനി ആ ക്രൂര വിനോദം സഹിക്കാൻ മേല, അവൾക്ക് സഹിക്കാൻ വയ്യാത്ത പ്രാണവേദന. പ്രസവിക്കാൻ ഒരു മണിക്കൂർ മാത്രം ശേഷിക്കുന്ന വയറുമാട്ട് അവൾ ഇതാ ധർമാശുപത്രിയെ ലക്ഷ്യമാക്കി നടന്നു. ആശുപത്രിയിൽ എത്തും മുമ്പ് അങ്ങ് ദൂരെ നിന്നാ മഴ ആർത്തിരമ്പി പെയ്തു വരുന്നു. ഘോരമാരി ആർത്തിരമ്പി പെയ്യുന്നു, ഇടിയും മിന്നലും തകർക്കുന്നു. അവളെ കടത്തിണ്ണി വലിഞ്ഞു കയറി, കടത്തിണ്ണി കിടന്നവൾ ഞെളിവിരിക്കൊള്ളുന്നു. അവൾക്ക് ഉച്ചത്തിൽ അത്യുച്ചത്തിൽ പാവിട്ട് കരണം തോന്നുന്നു. അത്തക്ക് വേദന അവൾ സഹിക്കുന്നു. പ്രസവവേദന, പ്രാണവേദന.

വേദനമൂലം കഴിയും സഹിക്കുവാൻ മറ്റെന്തും പ്രസവത്തിൻ കടിയാതന പോലെ തീക്ഷണമായി മറ്റില്ലൊന്നും ഒടുവിൽ താനെ മിഴികുമ്പിപ്പോയി സ്വബോധത്തിൻ പിടിവിട്ടെങ്ങോ തെറിച്ചിരുളിൽ താണോ ചിത്തം സർവവും ശൂന്യം വെറും വിജനം തമോമയം ദുർവിധേ നിശിതമാം നിന്നിച്ചതടക്കട്ടെ. മഴയൊട്ട് ശമിച്ചു, രാക്കിളിമരപ്പൊത്തിൽ ചിലച്ചു, ഞെട്ടിപ്പിടഞ്ഞാത്ത സംഭ്രമം പണിപ്പെട്ടവൾ എഴുന്നേറ്റു. അവൾ വലിഞ്ഞെഴുന്നേറ്റിരിക്കുമ്പോൾ വന്ന ലയിക്കുന്നു കാതിൽ പിഞ്ചുരോധനമൊന്നിൽ കുഞ്ഞല അവൾക്കഥ കുളിർകോരുന്നു.

മോളും കുഞ്ഞിനെ വാരിക്കോരിയെടുത്ത് മാറി ചേർത്ത് നെഞ്ഞടിപ്പോടെ ചാരിയിരുന്നു. ഒരു പട്ടിയെ പോലെ കുനിഞ്ഞു ചെന്നവൾ ആ കുഞ്ഞിന്റെ പൊക്കിൾ കൊടി കടിച്ചു മുറിച്ചു. ഉണ്ട് വലിച്ചു കീറി അതിന്റെ അറ്റം കെട്ടി. അവളെ കുഞ്ഞിന് മുല കൊടുക്കുന്നു. കുട്ടി കരയാൻ അവളെ അനുവദിക്കുന്നില്ല. ആരും ഓടി വരുന്നല്ലോ. വന്നവൻ അവളെ പൊതിഞ്ഞു കഴിഞ്ഞു. ഐഷ എടി പെണ്ണേ, നീ ആശുപത്രി പോയില്ലയോ? ഞങ്ങൾ അവിടെ ചെന്നടി. ഐഷയുടെ കൂട്ടുകാരികൾ, ആ നീ പ്രസവിച്ചു ആൺകുട്ടി, ഇന്ന് തരൂ നല്ല കുഞ്ഞ് ഇന്ന് തരൂ. ഒരുത്തി ആ കുട്ടിയെ പിടിച്ചു മേടിച്ചു. ഈ തക്കത്തിന് മറ്റൊരുത്തി അവടെ കഴുത്തിൽ കുത്തി പിടിച്ചു റോഡിലേക്ക് ഒരു തള്ളു വെച്ചു. അവൾ ഓടയിൽ പോയി വീണു, തലയാട്ടിച്ചു വീണു, തല പൊട്ടി, ചോര ഒഴുകുന്നു. അവൾ ആദ്യം ഒന്ന് പിടഞ്ഞു, പിന്നെ അനക്കമില്ല. അവളെ തല പൊട്ടി ഒഴുകുന്ന രക്തം ഓടവെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞൊഴുകിപ്പോകുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീ തെരുവിലെ വേശ്യ ഒരു കുറ്റിക്കാട്ടിൽ ഒരു മരച്ചുവെട്ടിച്ചെന്ന് നിൽക്കുന്നു. ആ കുട്ടി അവൾ താഴെ വെച്ചു. ഭയം ചിതർന്ന കണ്ണുകളോടെ പരിസരങ്ങൾ വീക്ഷിച്ചു. അവൾ ആ കുഞ്ഞിന്റെ അടുത്തിരുന്നു. അവളെ വിറയ്ക്കുന്ന കൈകൾ ആ കൊച്ചു കുഞ്ഞിന്റെ പിഞ്ചു പിടലിക്കുന്നതിനെ അടുക്കുന്നു. ആ

ഞൊടി നേരത്തേക്കുള്ള വേദന മാത്രം തീർന്നു. പിടയിൽ ഇനി നീ നിന്റെ സർവാംഗം മരവിച്ചു. ആ സ്ത്രീയെ കുഞ്ഞിന് രണ്ടു കാലിലും ചേർത്ത് പിടിച്ച് തലകീഴാട്ടി ഉയർത്തിയെടുത്ത് അകലെ പൊന്തക്കാട്ടിൽ എറിഞ്ഞു. അത്യഗാധമായ ഒരു കുഴിയിലേക്ക് ആ ശോശനി ഉരുണ്ടുരുണ്ട് പോകുന്നു. അതിനേക്കാൾ വേഗത്തിൽ അവൾ അവിടുന്ന് ഓടി മറഞ്ഞു. ആ ശോശനിയും കാട്ടുപന്തിൽ എവിടെയോ മറഞ്ഞു. ഒരു തുള്ളിക്കണ്ണു.

0: അവനന്ത്യയാത്ര പറഞ്ഞതില്ല, അവനന്ത്യയാത്ര പറഞ്ഞതില്ല.
1: ആ ശവശരീരമാണ് ഞങ്ങൾ കോളേജ് കുമാരന്മാർ നാലുകൂടിയ ജംഗ്ഷനിൽ കണ്ടത്.
0: ആയിഷലൊക്കപ്പിലാണ് കരിം ആ ശവശരീരത്തെ തുടർന്നുള്ള അന്വേഷണം ചെയ്ത് കലാശിച്ചത്. അവൾ കുട്ടിയെ കൊന്നു എന്ന നിഗമനത്തിലാണ്. ആയിഷലൊക്കപ്പിലാണ് എന്റെ അനുജൻ പറഞ്ഞത് സത്യമാണ്. അവൾ ജയിലിൽ കിടക്കും. നാം കണ്ടു കുഞ്ഞിനെ കൊന്നത് ആരാണ്. അവൾ ജയിലിൽ കിടക്കുന്നു, കിടക്കാം. അവൾ ജയിലിൽ ചെന്നപ്പം ചെന്നപ്പോ മുതൽ ജയിലഴികൾക്ക് ഒരു സൂക്കേട്. അർദ്ധരാത്രി ആവുമ്പോ ജയിലഴികൾ അവിടെ നേരെ തുറന്നു ചെല്ലും. അവൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ബലിഷ്ട കരങ്ങളിൽ ആ ജയിലഴികൾ പിടിച്ചടയ്ക്കുന്നു. ബോട്ട്സിട്ട കാലടികൾ മണൽത്തരികൾ ചവിട്ടി അരച്ചുകൊണ്ട് അവളെ സമീപിക്കുന്നു. അവൾ ചെറുത്തു നിൽക്കുന്നു, അവൾ പ്രതിഷേധിക്കുന്നു, പക്ഷെ അവൾ അനുസരിച്ചു പോകുന്നു, അവൾ വഴങ്ങിപ്പോകുന്നു, അവൾ പരാജയപ്പെട്ടു പോയി. അവളെല്ലാം എല്ലാം എല്ലാം സഹിക്കുന്നു. പരീക്ഷീണയായി ആ സെല്ലിന്റെ കോണിൽ വീട് കിടക്കുന്ന അവൾ കണ്ടിട്ടുണ്ട്. പ്രഭാത നക്ഷത്രങ്ങൾ ഇതൊന്നും കാണുവാൻ കരുത്തില്ലാതെ മിന്നി മാഞ്ഞു പോകുന്നത് ആ ജയിലടികൾക്കിടയിലൂടെ ഐഷ കണ്ടിട്ടുണ്ട്. 8 മാസത്തെ ശിക്ഷ, 8 മാസത്തെ ജയിൽ ജീവിതം അതൊരു യാതനയായിരുന്നു. 8 മാസം തികഞ്ഞ ഒരു ദിവസം രാവിലെ ഒരു വാർഡർ ചെന്ന് ജയിലടി തുറന്നിട്ട് വിളിച്ചിരുന്നു. ഡി നായേ, ഇറങ്ങി പോടി, പോ, നിന്റെ ശിക്ഷ തീർന്നു. യമാന്റെ മുമ്പിൽ ചെന്നൊരു ഒരു ഒപ്പിട്ടിട്ട് ഇറങ്ങിപ്പോയിക്കോ. അവൾ തെരുവിൽ ഇറങ്ങി വരുമ്പോൾ അവളെ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നു. ഐഷ, എടീ പൊന്നു കൂട്ടുകാരി, നീ എപ്പോഴാണ് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഓ പാവം, എന്നാ ക്ഷീണിച്ചു പോയി, എന്താ കരയുന്നത്? അവന്മാര് നിന്നെ വല്ലതും ചെയ്തോ? എന്താടി കരയുന്നത്? വാ, നീ ഒരു ജോലിയും ചെയ്യണ്ട, ആ കടത്തന്നെ ഇരുന്നാ മതി, ഞങ്ങൾ നിനക്ക് ചോറ് തരാം. വാ, വിട് എന്റെ കയ്യിൽ നിന്ന് വിട്, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല.
1: എന്താണ് ഐഷ, ഞങ്ങള് നീന്തലാണ് ഞങ്ങളോട് കരയ്ക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണി?
0: ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല.
1: എന്താ,
0: നിങ്ങളെന്നെ സൂക്ഷിച്ചു നോക്ക്, എന്റെ പള്ളയ്ക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്ക് എന്താ എന്താ എന്ന്. ഐഷ ബ്ലൗസിന്റെ അടിവശം മെല്ലെ ഉയർത്തി കാട്ടിക്കൊടുത്തു. ആ സ്ത്രീകൾ അവിടെ പള്ളയ്ക്ക് നോക്കി വാവളിച്ചു നിന്നുപോയി. ഐഷ, ഇതെന്താടി ഇത്? ഇതെന്താ പെണ്ണേ? പോയി പറടി പെണ്ണേ, 10 കാശിന്റെ വക കിട്ടാൻ പോ പോ പോ. അവൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇനിയും പൊന്തക്കാട്ടിലെറിയാൻ ഒരു കൊച്ചുകനിയാ ജഠരത്തിൽ രൂപം കൊണ്ടിരുന്നത്രേ. വേലി തന്നെ വിളവ് തന്നെയായിരുന്നു. അവൾ ഗർഭിണിയായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ ഇനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾക്ക് ഇത് തരില്ല.
1: പിന്നെന്ത് ചെയ്യാൻ പോകുന്നു? തെണ്ടിയായിട്ട് വളർത്താൻ പോകുന്നു?
0: അല്ല, പിന്നെ കാണണം എനിക്കത് വളരുന്നത് നാളെ. എന്തിനാടി എന്നെ ഈ തെരുവിന്റെ മൂലയിൽ എറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞെന്ന് മാപ്പ് നൽകുകയില്ല, എൻ കുഞ്ഞെന്ന് മാപ്പ് നൽകുകയില്ല. 12-ാമത്തെ വയസ്സിൽ കെട്ടിച്ചയച്ചപ്പോ ഇവിടുത്തെ സദാചാരത്തിന്റെ താക്കോലുകാരാരെങ്കിലും പറഞ്ഞോ? അരുത് അരുത്, ഈ വൃദ്ധന്റെ കൂടെ അവളെ പറഞ്ഞു വിടരുത്. കല്യാണപ്രായം ആവാത്തെ പെണ്ണിനെ പറഞ്ഞു വിടരുത്. 16-ാമത്തെ വയസ്സിൽ അവൻ എന്നെ മൊഴിജില് വിട്ടപ്പോ ദൈവത്തിന്റെ താക്കോലുകാരെങ്കിലും പറഞ്ഞോ? അരുത്, അവളെ ഉപേക്ഷിക്കരുത്, മൊഴിചെല്ലരുത്. ആരും പറഞ്ഞില്ല. ഇപ്പോഴിതാ കടിച്ചൂറിയിട്ട് വലിച്ചെറിഞ്ഞ കരിമ്പിൻ ചണ്ടി കണക്ക് എന്നെ ജയിലിൽ നിന്ന് തെരുവിനെ കരഞ്ഞിരിക്കുന്നു. ആ പോലീസുകാരനെ പിരിച്ചുവിടാൻ ഒരു മന്ത്രിക്കെങ്കിലും ധൈര്യം തോന്നിയോ? ഇവനെ എല്ലാം നിരത്തി നിർത്തി കണക്ക് പറയുന്ന ഒരു ചുണക്കുട്ടനെ വളർത്തിയെടുക്കാൻ വേണ്ടി. ഞാൻ ഇനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ, എന്നെ ഈ തെരുവിന്റെ മൂലയിൽ അറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞു മാപ്പു നൽകുകയില്ല, മാപ്പു നൽകുകയില്ല.
1: ഐഷ ചെന്നിനുള്ളിൽ മറഞ്ഞു. കൂട്ടുകാരികൾ താടിക്ക് കയ്യും കൊടുത്ത് മുഖത്തോട് മുഖം നോക്കി നിന്നു.

0: വർഷം പിന്നെയും നാല് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്പോഴും ആ പട്ടണത്തിൽ തന്നെ. എന്റെ കലാശാല വിദ്യാഭ്യാസം പൂർത്തിയായില്ല. നാളെ പരീക്ഷയാണ്, അവസാനത്തെ പരീക്ഷ. ഞാൻ ധൃതി പിടിച്ച് വായിക്കുകയാണ്. ഒരു ദിവസം പുലർച്ചയ്ക്ക് ആ വലിയ പട്ടണത്തിലെ എന്റെ ചെറിയ മുറി നീ വായിക്കുകയാണ്. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം ഒരു വിട്ടി പറഞ്ഞ കഥയാണ്. ശബ്ദായമാനവും അന്തസ്സാര ശൂന്യവുമായ ഒരു വിട്ടി പറഞ്ഞ കഥയാണ് ജീവിതം. വിശ്വമഹാകവി വില്യം ഷേക്സ്പിയർ തന്റെ മാക്ബെത്ത് എന്ന നാടകത്തിൽ മാക്ബെത്ത് എന്ന നായകനെ കൊണ്ട് പറയുന്നു, ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു സമയം എന്തായി. നേരം വെളുത്തില്ല നേരം വെളുത്തില്ല കാത്തുണിൽ പൂശുക്കളതാരം കിടക്കിന്റെ മുക്കുറ്റി കത്തുവാൻ. അല്ല, എന്റെ ഗേറ്റിലൊരു ഒരു കരിനിഴൽ അതിങ്ങോട്ട് ഓടി വരുന്നു. എന്റെ ജാലകത്തിന് മുമ്പിൽ കരിനിഴൽ വന്നു നിന്നു. ആരാണത്? പെട്ടെന്ന് ആ രൂപം മുഖത്ത് കിടന്ന് മുണ്ടുമാറ്റി. അതാ ഒരു സ്ത്രീ, ഒരു യുവതി. അവൾ നിന്ന് കിതയ്ക്കുന്നു, അവിടെ കണ്ണുകൾ കത്തിജ്വലിക്കുന്ന പോലെ. നീ ആരാണ്? ആരാണ് നീ?
1: ചേട്ടാ, ചേട്ടാ.
0: ചേട്ടനോ? എനിക്ക് ഇതിന് മനസ്സിലായില്ല, ആരാണെന്ന് പറയൂ.
1: ചേട്ടാ, ഞാനാണ് ചേട്ടന്റെ പണ്ടത്തെ ഐഷ.
0: ഐഷ എവിടുന്ന് വരുന്നു?
1: ചേട്ടാ പേടിക്കരുതേ, ഞാനവനെ കൊന്നു. ചേട്ടാ എന്റെ കൈ നോക്ക്, എന്റെ കൈ നിറയാൻ ചോര.
0: പെട്ടെന്നൊരു പോലീസ് വാൻ ആ ഗേറ്റിൽ വന്നു നിന്നു. നാലഞ്ച് പോലീസുകാർ വന്ന അവളുടെ ശേളയ്ക്കും കുത്തി തിരിച്ചു കൊടുന്നു. ഞാൻ വലിച്ചടിച്ചോണ്ട് പോകുന്നു. അവളെ ആ പോലീസുകാർ അവളെ വണ്ടിക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൾ കൂടെ കയറി വണ്ടിയുടെ വാതിൽ അടഞ്ഞു. ഇടി വണ്ടി എരുമ്പിപ്പാഞ്ഞുകൊണ്ട് പോകുന്നു. ഞാൻ മാഗ്നത്ത് അടച്ചു. അടഞ്ഞ പുസ്തകത്തിലല്ല എന്റെ മനസ്സ്. ഐഷയുടെ നിലവിളി കേൾക്കാം. അവരവളെ മർദ്ദിക്കുന്നുണ്ടാവണം. ഞാൻ മുറ്റത്തെങ്ങൾ നടക്കുകയാണ്. ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. മഹാകവി പറഞ്ഞ എത്ര വാസ്തവം. എന്റെ ഗേറ്റിൽ കുറെ ആളുകൾ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു. തൊഴിലാളികൾ, തൊട്ടടുത്ത ഫാക്ടറി പോകുന്നവർ, അവർ സംസാരിക്കുന്നു. ഐഷയുടെ കഥ വിസ്തരിച്ചു പറയുന്നു. നാല്

ഞാൻ ഇനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ, കാണണം എനിക്കത് വളരുന്നത് നാളെ. ആ പ്രതിജ്ഞയോടുകൂടി ചെന്ന് അവൾ പ്രസവിച്ചത് മുനിസിപ്പൽ ആഫീസിന്റെ തിണ്ണയിൽ. നീരാവിയിൽ നിന്നെടുത്ത പോൽ പൊള്ളുമ ചോരക്കിടാവിനെ തോർത്തി തുളച്ചവൾ നഞ്ഞത്തടുക്കി നടന്നു തരൂരിന്റെ നഞ്ഞിൽ ചുവട്ടടി ഹോട്ടലിന്റെ പിൻഭാഗത്ത് നാറൻ നെച്ചിക്കുണ്ടിൽ ആട്ടി ഓടിച്ചാൽ ഓടിമാറിയും വീണ്ടും വന്നും ഇലകൾ വടിച്ചു നിൽക്കുന്ന കുറെ പൗരന്മാരുണ്ട് അവിടെ. കുഷ്ഠവും പീളക്കണ്ണും ഒരു തന്നെ കണ്ണ് പഴുത്തളിഞ്ഞിരിക്കുന്നു, ഒരു തന്നെ ദേഹമാസങ്ങളും പുഴുത്തളിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറെ പാവങ്ങൾ ആ തെണ്ടികൾ ഐഷയെ സൂക്ഷിച്ചു നോക്കി. എന്താ ചേച്ചി, എന്താ കരയുന്നത്, വിശപ്പുണ്ടോ, ഞങ്ങൾ ചോറ് കൊണ്ടുവരാം. കുപ്പയിൽ നിന്ന് പെറുക്കിയ ചോറൊരു കുമ്പിളിലാക്കിക്കൊണ്ട് കുപ്പയിൽ നിന്ന് പെറുക്കിയ ചോറൊരു കുമ്പിളിലാക്കിക്കൊണ്ട് ചേച്ചി അവളെ കുഞ്ഞിനെ തുണി പൊതിഞ്ഞെടുത്ത് ഒരു ഭാഗത്ത് വെച്ചു. ചോറ് വാരി കഴിച്ചോടുമ്പോ കുഞ്ഞ് കരഞ്ഞു. ഒരു ചെറുക്കൻ കുഷ്ഠം പിടിച്ച് വിരലില്ലാത്ത കൈയുമായിട്ട് ആ കുഞ്ഞിനെ എടുക്കാൻ ചെല്ലുന്നു. അരുത് അരുത്, കുഞ്ഞിനെ തൊടരുത്. ആദ്യമൊക്കെ അവൾ അങ്ങനെ തടഞ്ഞെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ തെണ്ടികളാണ് തന്റെ യഥാർത്ഥ ബന്ധുക്കളെന്ന് മനസ്സിലായ സമയത്ത് മിണ്ടയെ

ആ തെണ്ടികളും ഐഷയും കൂടി കുഞ്ഞിന് വളർത്തി. കുട്ടിക്ക് വയസ്സ് നാലായി. അവന്റെ പേര് കേൾക്കണ്ടേ? റഹീം. വെറും റഹീം. ഇൻഷലില്ല. ഇൻഷൽ അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെല്ലണം. അയാൾ അങ്ങനെ ട്രാൻസ്ഫർ ആയി പോയെങ്കിലോ? വെറും റഹീം, മിടുക്കനാണ്. അവൻ തെരുവിൽ തെണ്ടി നടക്കും. ആളെ കാണുമ്പോ, സാർ 5 പൈസ പോടാ. പക്ഷെ അവൻ പോവില്ല. 5 പൈസ നിങ്ങൾ പൈസ കൊടുക്കും. അവൻ പലഹാരം മേടിച്ച് ഉമ്മയ്ക്ക് കൊണ്ടുകൊടുക്കും. അവനും തിന്നും. കരയാതെ ഉമ്മ. അവൻ ഉമ്മയുടെ കവിളിന്ന് കണ്ണുന്ന തുടയ്ക്കും. ഉമ്മയ്ക്ക് റഹീമുണ്ട്. ഒരു ദിവസം അവൻ തെണ്ടി നടക്കുമ്പോ ഒരാൾ ചോദിച്ചു, നീ ഏതാടാ? 5-6 ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, നീ ഏതാ? ഞമ്മള് ആയിഷമ്മയുടെ പുന്നാരമോനാ. പെട്ടെന്ന് അയാള് അവനെ ചായക്കട പുറകെ കൊണ്ടിരുന്ന് പലഹാരം മേടിച്ച് പൊതിഞ്ഞു കെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, അവനത് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ആയിഷമ്മയുടെ പുന്നാരമോ എന്ന് പറഞ്ഞാൽ പലഹാരം മേടിച്ച് പൊതിഞ്ഞു കെട്ടി കൊടുക്കും. അന്ന് പോലും അവന്റെ പരിപാടി അതാണ്. ആളുകളെ കാണുമ്പോ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. പക്ഷെ എങ്ങനെ തെണ്ടി നടന്നാൽ ആയിഷ പ്രതിജ്ഞ എടുത്ത മാതിരി ഇവനെ വളർത്തിയെടുക്കാൻ കഴിയില്ല. ഇവനെ സ്കൂളിൽ അയക്കണം. അതിനുവേണ്ടി ആയിഷ പിന്നെയും പണ്ടത്തെ നശിച്ച ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. കരപറ്റി നിന്നു വീണ്ടും കുണുങ്ങി തൻകുളത്തിലേക്ക് അരയെന്ന പീഡ പോലെ നടന്നുപോയി. ഇപ്പോഴാ പട്ടണത്തിൽ അവളെ അറിയാത്തവരാരുമില്ല. ആയിഷ ഉമ്മയെ കേൾക്കാത്തവരില്ല, പോയി വിശേഷം അറിയും എല്ലാവരും. സ്വന്തമായുണ്ടവൾക്ക് ഇന്നൊരു കെട്ടിടം ചന്തത്തലത്തിനടുത്തോ മൂലയിൽ. അവൾ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ വീടെടുപ്പുകാര് ചെറുപ്പക്കാര് വട്ടം കൂടി ഇരുന്ന് അവളെ കുറിച്ച് പാടും. കരിമീൻ

0: മനസ്സന കൊല്ലണ ചിരിയാണ്, മനസ്സിനെ കുരുക്കണ മുടിയാണ്, തലമുടിയിലപ്പൂ എന്റെ കരളാണ്. ആയിഷ ഉമ്മയെ കേൾക്കാത്തവരില്ല, പോയി വിശേഷം അറിയൂ എല്ലാവരും. ആ നഗരത്തിലെ മാംസവികാരങ്ങൾ ആണവിടത്തെ കലാപരിപാടികൾ.
1: പക്ഷെ ഐസക്ക് മകനെ പേടിയാണ്, അതുകൊണ്ട് റഹീമിന് നേരത്തെ അത്താഴം കൊടുത്ത് തട്ടിയുറക്കി മുറിക്കുള്ളിൽ ഓമനക്കുട്ടനെ ചുംബിച്ചിറങ്ങും പുറത്തവൾ. അങ്ങനെ ഒരു ദിവസം തെരുവിലേക്ക് ഇറങ്ങാൻ ചെല്ലുമ്പോ ഇതാ ഗേറ്റ് കടന്നൊരു തടിമാടം കയറി വരുന്നു. മദ്യോദിതമാം ലഹരിയിൽ തങ്ങളിൽ മത്സരിക്കുന്ന ജരമ്പിൽ ഓരോന്നിനും ആടിക്കറങ്ങിക്കറങ്ങി ഇതാ ഒരു തടിമാടം കയറി വരുന്ന ഐഷയ്ക്ക് ആളിന് മനസ്സിലായില്ല. അവളകത്തെ കോടി ടോർച്ചെടുത്തോണ്ട് വന്നു, 5 ബാറ്ററിയുള്ള ടോർച്ച്. അത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, അത് അവളുടെ ഒരു ആയുധം കൂടിയാണ്. അവൾ അയാളുടെ മുഖത്ത് ടോർച്ച് കളിച്ചു. അല്ലാഹു അവളുടെ കൈ ആ ടോർച്ച് ലൈറ്റ് താഴെ വീണുപോയി. തന്നെ നിക്കാഹ് കഴിച്ചവൻ, വർഷങ്ങൾ ഒന്നിച്ച് മൊഴിചൊല്ലി വിട്ടവൻ, ഒന്നിച്ചു ജീവിച്ചു മൊഴിചൊല്ലി വിട്ടവൻ, പഴയ ഭർത്താവ്. പക്ഷെ അയാൾക്ക് അറിഞ്ഞുള്ള ഇത് ഐഷയാണെന്ന്. അയാൾ അടുത്ത കള്ളഷാപ്പിൽ ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. അവൾ കരയത് കേട്ടപ്പോ അയാൾ ടോർച്ച് എടുത്ത് അവിടെ മുഖത്ത് തെളിച്ചു. നീ എന്തിനാണ് ഈ കരയുന്നത്? നിന്നെ നമ്മൾ ഉദ്രവിക്കൊന്നുമില്ല. കരയാടി നിന്നെ എവിടെ വെച്ച കണ്ടിട്ടുണ്ട്? കള്ളി എവിടെ വെച്ച കണ്ടിട്ടുണ്ട്? പന്തളത്ത് വെച്ചാണോ വളരെ വെച്ചാ എവിടെ വെച്ച കണ്ടിട്ടുണ്ട്? കരയാടി അവന്റെ മങ്ങിയ ഓർമ്മയിൽ ഇതാ ഒരു രൂപം തെളിഞ്ഞു വരുന്നു. അവസാനവും വിളിച്ചു, ഐഷ അവനെ ടോർച്ചിലേറ്റ് ഉയർത്തി അവിടെ തലമണ്ട കാറ്റാച്ചാടി തലപൊട്ടി ചോര ഒഴുകുന്നു. അവൾ തലപൊട്ടിയെടുത്ത് പൊത്തിപ്പിടിച്ചു. കൈത്തണ്ടയുടെ രക്തമൊഴുകുന്നു. അവൾ അടുത്തിയെന്നു അവന്റെ ദേഹത്ത് പറ്റിച്ചേർന്നു നിന്നു. അവൻ ടോർച്ച് താഴെയിട്ട് അവളെ കെട്ടിപ്പുണർന്നു. സ്നേഹഭാവത്തിൽ അവൾ അടുത്ത് നിന്ന് മടിക്കുത്തി തിരികെ കഠാര വലിച്ചെടുത്ത് അവന്റെ വയറ്റത്ത് ചേർത്ത് വെച്ച് കത്തിയൊരെണ്ണം കയറ്റി. കരളിന്റെ കുത്തും ഇടയും പിളർന്നു പോകും. തുടർമാല പുറത്തിയാടിയവൻ നിലത്ത് വീണു. ജാഗ്രത, കൈകാലിട്ടടിക്കുന്നു, ഞെളിമിരിക്കൊള്ളുന്നു, ആക്ക് കടിച്ചു പൊറിച്ചുകൊണ്ട് തുറുകണ്ടോടെ. അവൾ കാത്തുന്നവൻ നെഞ്ചത്ത് വീണ്ടും ആഞ്ഞുകുത്തി. ചോര ചീറ്റി ചീറ്റി വരുന്നു. അവൾ വാരിയെടുത്തു മുടിയിലും മുഖത്തും മുണ്ടിലും ഒക്കെ തേച്ചു. കൈതറയെ ചോരയാട്ടവൾ ഓടി ഓടി ഓടി ഓടി. Life is a tale told by an idiot എന്ന ഭാഗം വായിച്ചുകൊണ്ട് തന്നെ എന്റെ മുമ്പ് പ്രത്യക്ഷപ്പെട്ടതും ഞാൻ അവനെ കൊന്നു ചേട്ടാ എന്ന് പറഞ്ഞതും പോലീസ് വന്നതും അവളെ കൊണ്ടുപോയതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. നേരം വെളുത്തില്ല കാത്തുനിൽ പൂശുക്കളാരം കിഴക്കിന്റെ ബുക്കുറ്റി കത്തുവാൻ കത്തി ബുക്കുറ്റി കരാളമന്റെ അധികം രക്തം തെളിച്ചു തൊടുക്കുന്നു തിങ്മുഖം. നേരം പുലർന്നു, റഹീം ഉണർന്നു. ഉമ്മ ഉമ്മ വിശക്കുന്നു. അവന് രാവിലെ വലിയ കത്തല്. അവൻ ഇറങ്ങി വന്നു. ആ വീട്ടിന്റെ മുറ്റത്തൊരു ശവം. ഒരുത്തൻ കുടൽമാല പുറത്തി ആടി നാക്ക് കടിച്ചു മറിച്ച് ദുർഗണ്ണോടെ കിടക്കുന്നു. അവൻ റോഡിലേക്ക് കിടന്നു ആടി ഓടുന്നു. തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ഓടുന്നു. ജീവനം കൊണ്ട് ഓടുന്നു. ഇന്ന് 5-6 ദിവസത്തേക്ക് അവന്റെ കവിളിന്ന് കണ്ണുനീർ തുടച്ച് തോർന്നിട്ടില്ല. കൂട്ടുകാരൻ വെരല്ലാത്ത കൈകൊണ്ട് കുത്തം പിടിച്ചു വെരല്ലാത്ത കൈകൊണ്ട് അവനെ കണ്ണുനീർ തുടയ്ക്കുന്നു. റഹീമെ കരയാടാ, നിന്റെ ഉമ്മ ജയിലിൽ കിടപ്പുണ്ടാ. അവിടെ ആദ്യത്തെ ഗട്ടിയവനാ, അവര് കുത്തിക്കൊന്നടാ. അവരിങ് വരുവടാ, വാ വരൂ. ഇനി നിങ്ങൾക്ക് റഹീമിനെ കാണണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡ് ചെല്ലുമ്പോ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോ ചുറ്റും കാണാം, അവനും കൂട്ടരും വരും. സാർ, ആയിഷ ഉമ്മാടെ പൊന്നുമാനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. അപ്പൊ കൂട്ടുകാർ പാടിക്കൊടുക്കും. ജയിലിൽ കിടക്കുന്ന ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ, ആയിഷ ഉമ്മാടെ പൊന്നുമോനാണ് ഞാൻ. ബസ് പോയി. അതിനൊരാളവിടെ ഇറങ്ങി. ഒരു വൃദ്ധൻ പടിയുമിടിച്ച് ചെല്ലുന്നു. പിള്ളേര് പേടിച്ചു പോയി. റഹീമ എടാ റഹീമെ പോരാ, ഭ്രാന്തൻ ഭ്രാന്തൻ മക്കളെ നില്ലേ, ഞമ്മള് ഭ്രാന്തനല്ല, അവിടെ നിക്ക്. നിങ്ങളിലാരാണ്? ആയിഷ ഉമ്മാടെ പൊന്നാരമോ. റഹീം മുമ്പോട്ട് ചെയ്യുന്നു. അത് ഞമ്മളാ, പൈസ ഞമ്മക്ക് കിട്ടണം. ആ വൃദ്ധൻ റഹീമിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് കെട്ടിപ്പൊടുന്നു. തെരുതെ ചുംബിക്കുന്നു, പൊട്ടിക്കരയുന്നു. അയ്യോ റഹീമിനെ പ്രാന്താ പഠിച്ചേ, പ്രാന്താ വിടറാ വിടറാ. ആ കുട്ടികളെ നമ്മുടെ വൃദ്ധനെ ആക്രമിക്കുന്നു. വെള്ളപാലം ആളുകൂടി, കാറും ബസ്സിൽ ലോറിയും സൈക്കിളും ഒക്കെ നിന്നു. റഹീമിനെ താഴെ നിർത്തിയിട്ട് ആ വൃദ്ധൻ ചോദിക്കുന്നു,
2: എന്താ എല്ലാരും എന്നെ തുറിച്ചു നോക്കുന്നേ? എന്തായാലും എല്ലാരും എന്നെ പകച്ചു നോക്കുന്ന ആർക്കും നമ്മളെ അറിയില്ലേ? നമ്മളാണ് നമ്മളാണ്
0: റഹീമിനെ
1: ഒക്കത്ത് വെച്ചുകൊണ്ട് ആ വൃദ്ധം തോന്നുന്നു. ഒക്കത്തിരുന്നുകൊണ്ട് റഹീം വിളിച്ചു പാടുന്നു,
0: അത്രമാൻ ചത്തില്ല പണ്ടത്തെ അത്രമാൻ, അത്രമാൻ ചത്തില്ല പണ്ടത്തെ അത്രമാൻ.
1: രണ്ട് കുട്ടികളെല്ലാം പാട്ട് പാടിക്കൊണ്ട് വൃദ്ധന്റെ പിന്നാലെ,
0: അത്രമാൻ ചത്തില്ല പണ്ടത്തെ അത്രമാൻ, അത്രമാൻ ചത്തില്ല പണ്ടത്തെ അത്രമാൻ.
1: കുറെ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ തെരുവിലുള്ള സകല തെണ്ടികളും റഹീമിന്റെ നേതൃത്വത്തിൽ പാട്ടുപാടിക്കൊണ്ട് തെരുവിലൂടെ നടക്കും. ആ തെരുവീതിക്ക് ഇക്കിളി പകരുന്ന ചുവടുവയ്പോടെ സാർത്ഥകമായ ഗാനങ്ങൾ പാടിക്കൊണ്ട് റഹീമും അത്രമാനും മുമ്പേ തെണ്ടിക്കുട്ടിക്ക് പിമ്പേ റഹീം പാടിക്കൊടുക്കും.
0: അമ്പിളി പെണ്ണിനെ മുത്തുവാൻ മാനത്ത് ചെമ്പൻ
1: നൂറ്റാണ്ട് കാലമായി ഞങ്ങളെ എല്ലാം കാൽച്ചുവട്ടിൽ അമർത്തി ജീവിതത്തിന്റെ സൗഭാഗ്യ മേഖലകളെല്ലാം സ്വന്തമാക്കി ഇരുളിന്റെ തലേക്കെട്ടും കെട്ടി ഇരുളിന്റെ ഭരണം നടത്തുന്ന, അല്ലയോ ഇരുളിന്റെ ഭരണാധികാരികളെ, നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ കൊമ്പൻ തലപ്പാവ് ഉണ്ടല്ലോ,
0: കൊമ്പൻ തലപ്പാവ് തട്ടിയേറി ചെമ്പൻ പുലരി കണ്ട
1: റഹീമേ അതില്ലേ, ഞമ്മളും പാടട്ടെ ഞമ്മളും പാടട്ടെ.
0: എന്നായി ദൈവൻ എന്ന് വെപ്പിച്ചവർ പൊന്നു റഹീമിനെ തണ്ടാനറിഞ്ഞവർ കൽപകാണില്ലവർക്ക് അവന്മാർക്ക് ഹൃദയമുണ്ടാവില്ല. ഉണ്ടായിരുന്ന അപ്പോഴേ തന്നെ വറുത്തു നിന്നേനാൻ, വറുത്തു നിന്നേനാൻ അമ്പിളി പെണ്ണിനെ മുത്തുവാൻ മാനത്ത് പൊൻപണം തൂവിയോരെ നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് തട്ടിയറിയുന്ന ചെമ്പൻ പുലരി കണ്ട, ചെമ്പൻ പുലരി കണ്ട, ചെമ്പൻ പുലരി കണ്ട.
1: ആ തെണ്ടിവർഗത്തിന്റെ ജാഥ വഴിത്തിരിവിലെത്തുമ്പോൾ, ആ തെണ്ടിവർഗത്തിന്റെ ഗാഥ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു നിൽക്കുമ്പോൾ, വയലാർ രാമവർമ്മയുടെ ആയിഷുമാട പുന്നാരമോന്റെ കഥ അവസാനിക്കുന്നു. ബഹുമാന്യ സഹദേവരെ, നിങ്ങൾക്ക് നന്ദി.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആയിഷ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥാപ്രസംഗം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളിലെ ഭക്ഷണശീലങ്ങൾ എങ്ങനെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. എന്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, അവനെപ്പോഴും മധുരം മാത്രമേ വേണ്ടൂ, പച്ചക്കറികൾ കണ്ടാൽ ഓടിപ്പോകും, ഇതൊക്കെ മിക്ക വീടുകളിലെയും സ്ഥിരം പരാതികളാണ്. കുട്ടികളിലെ ഭക്ഷണശീലം കേവലം വയറു നിറയ്ക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ, പ്രതിരോധശേഷിയെ, ബുദ്ധി വളർച്ചയെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ്. ഈ വെല്ലുവിളിയെ എങ്ങനെ രസകരമായി നേരിടാം? ഭക്ഷണത്തോട് മടുപ്പുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന ചില വിദ്യകൾ എന്തൊക്കെയാണ്? അമിതമായ മധുരത്തോടുള്ള ആസക്തി എങ്ങനെ നിയന്ത്രിക്കാം? ഇതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന കുട്ടിയെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് കൂടുതൽ മടുപ്പുണ്ടാക്കാനേ ഉപകരിക്കൂ. ഇവിടെയാണ് രക്ഷിതാക്കൾക്ക് ചില കളിപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക. ഭക്ഷണത്തെ രസകരമാക്കുക എന്നതാണ് അതിലേറ്റവും

0: അടുക്കളയിലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും കുട്ടികളെ അനുവദിക്കുക. അതായത് കുട്ടികളെ കിച്ചൺ ഹെൽപ്പർ ആക്കുക. അവർ സ്വന്തമായി ഉണ്ടാക്കാൻ സഹായിച്ച ഭക്ഷണം കഴിക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. മാർക്കറ്റ് സന്ദർശിക്കാൻ അവരെയും കൂട്ടുക. കുട്ടികളെ പച്ചക്കറി കടയിലോ മാർക്കറ്റിലോ കൂട്ടിക്കൊണ്ടുപോവുക. അവർക്കിഷ്ടപ്പെട്ട പച്ചക്കറികൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുക. ഈ ചുവന്ന തക്കാളി എന്തിനാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പോഷക മൂല്യങ്ങളെക്കുറിച്ച് ലളിതമായി സംസാരിക്കുക. 5 സെക്കൻഡ് റൂൾ പ്രയോഗിക്കുക എന്നൊരു കാര്യമുണ്ട്. ഇതൊരു രസകരമായ ഭാഗമാണ്. നമ്മൾ മുതിർന്നവർ തമാശയ്ക്ക് ഉപയോഗിക്കുന്ന ഈ വാക്ക് ഭക്ഷണത്തിൽ വാശി പിടിക്കുന്ന കുട്ടികളിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കൂ. ഇവിടെ ഈ റോളിനർത്ഥം പുതിയ ഭക്ഷണം പരിചയപ്പെടുത്തുന്നതിലെ ക്ഷമയാണ്. ഒരു കുട്ടിക്ക് ഒരു പുതിയ ഭക്ഷണം, ഉദാഹരണത്തിന് ബീട്രൂട്ട്, ആദ്യമായി നൽകിയാൽ അത് കഴിക്കാതെ മണക്കുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യാം. ഈ കുട്ടിക്ക് ഈ പുതിയ രുചിയോട് പൊരുത്തപ്പെടാൻ 5ഓ 10ഓ ചിലപ്പോൾ 15ഓ തവണ വരെ ആ ഭക്ഷണം കാണുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യേണ്ടി വരും. ആദ്യ ശ്രമത്തിൽ തന്നെ ഒരു കുട്ടി ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായി ഒഴിവാക്കാതെ കുറഞ്ഞ അളവിൽ പല ദിവസങ്ങളിലായി വ്യത്യസ്ത രൂപത്തിൽ നൽകാൻ ശ്രമിക്കുക. ഇതൊരു പുതിയ ഭക്ഷണമാണ്, നീ ഒന്ന് മണത്തു നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ഒരു കൊച്ചു കഷ്ണം വായിൽ വെച്ച് നോക്കൂ. വേണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അടുത്ത തവണ ശ്രമിക്കാം. ഇങ്ങനെ ക്ഷമയോടെയുള്ള സമീപനം ഭക്ഷണത്തോടുള്ള അവരുടെ പേടി കുറയ്ക്കും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മധുരത്തിനടിമകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മധുരം അവരുടെ ശ്രദ്ധയെയും ആരോഗ്യത്തെയും പല്ലിന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. പൂർണ്ണമായി നിഷേധിക്കരുത്, നിയന്ത്രിക്കുക എന്നതും ഒരു ടെക്നിക്കാണ്. മധുര പലഹാരങ്ങൾ വീട്ടിൽ നിന്ന് പൂർണ്ണമായി നിഷേധിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കും. ഒരവസരം കിട്ടിയാൽ അവർ കൂടുതൽ കഴിക്കാൻ സാധ്യതയുമുണ്ട്. മധുരം ഒരു സമ്മാനമാക്കുക. ദിവസേനയുള്ള ആഹാരത്തിന്റെ ഭാഗമാക്കാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആഘോഷവേളയിൽ മാത്രം നൽകുക. മധുരം കഴിക്കാൻ ഒരു സമയം നിശ്ചയിക്കുക. ഉദാഹരണത്തിന് ഡിന്നറിന് ശേഷം ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് ആകാം, എന്നാൽ രാവിലെയും ഉച്ചയ്ക്കും മധുരം പാടില്ലെന്ന് ഉറപ്പിച്ചു പറയുക. കൃത്രിമ മധുരങ്ങൾക്ക് പകരം സ്വാഭാവിക മധുരം പരിചയപ്പെടുത്തുക. ഉദാഹരണത്തിന് പഞ്ചസാരയില്ലാത്ത തൈര്, പഴങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ സ്മൂത്തികൾ, ഉണങ്ങിയ ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പുകൾ എന്നിവ നൽകുക. കുട്ടികൾ ചോക്ലേറ്റ് ചോദിക്കുമ്പോൾ അതിനു പകരം അവർക്കൊരു കപ്പ് പഴങ്ങൾ നൽകി അതിന്റെ പോഷക ഗുണങ്ങൾ പറഞ്ഞുകൊടുക്കുക. ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഏറ്റവും അധികം മധുരത്തോടുള്ള ആസക്തി വരുന്നത് പ്രധാന ഭക്ഷണങ്ങൾക്കിടയിലുള്ള സമയത്താണ്. ഈ സമയത്ത് നൽകുന്ന ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊന്നാണ് അലമാരയിൽ മാറ്റം വരുത്തുക എന്നത്. വീട്ടിലെ ലഘുഭക്ഷണങ്ങൾ വയ്ക്കുന്ന സ്ഥലത്ത് ആരോഗ്യകരമായവ മാത്രം വയ്ക്കുക. ഫ്രിഡ്ജിന്റെ മുൻപന്തിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയ പഴങ്ങളും സാലഡ് രൂപത്തിലുള്ള പച്ചക്കറികളും വയ്ക്കുക. അവർ സ്വയമായി പോയി എടുത്തു കഴിക്കാനുള്ള അവസരവും ഉണ്ടാക്കുക. മൈദ കൊണ്ടുള്ള ബിസ്ക്കറ്റുകൾക്ക് പകരം ഗോതമ്പ് കൊണ്ടോ ഓട്സ് കൊണ്ടോ ഉണ്ടാക്കിയ ലഘുഭക്ഷണങ്ങൾ നൽകുക. എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾക്ക് പകരം ബേക്ക് ചെയ്തതോ ആവിയിൽ വേവിച്ചതോ ആയ വിഭവങ്ങളും ശീലിപ്പിക്കാം. ലഘുഭക്ഷണത്തിൽ അല്പം പ്രോട്ടീൻ ചേർക്കുന്നത് വയറ് നിറഞ്ഞിരിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് കുറച്ച് അണ്ടിപ്പരിപ്പുകൾ, പയർവർഗ്ഗങ്ങൾ, വേവിച്ച മുട്ട, ഇവയെല്ലാം നല്ല ലഘുഭക്ഷണങ്ങളാണ്. ഓർക്കുക, കുട്ടികളിലെ ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉള്ള കാര്യമല്ല. അത് ക്ഷമയോടെയുള്ള, സ്ഥിരമായ, സ്നേഹത്തോടെയുള്ളൊരു പ്രക്രിയയാണ്. ഭക്ഷണത്തെ ഒരു പോരാട്ടമായി കാണാതെ കുടുംബം ഒരുമിച്ചിരിക്കുന്ന സന്തോഷകരമായൊരു അനുഭവമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ അത് കണ്ടു പഠിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. കുട്ടിയുടെ വാശിക്ക് വഴങ്ങാതെ എന്നാൽ അവരുടെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. അത്തരത്തിൽ ആരോഗ്യവും ആത്മവിശ്വാസവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.
1: രക്ഷിതാക്കളറിയാൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം മുഗൾ ഇ അസം എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീതം. രചന ജാവേദ് അക്തർ. ആലാപനം ജാവേദ് അലി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം കേദാർനാഥ്. സംഗീതം അമിത് ത്രിവേദി. രചന അമിതാഭ് ഭട്ടാചാര്യ. ആലാപനം അജിത് സിംഗ്, നികിത ഗാന്ധി.

മസക്കലിയിൽ ഇനി ബാഗ് മിൽഖാ ബാഗ് എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ എഹസാൻ ലോയുടെ സംഗീതം, രചന പ്രസൂൺ ജോഷി, ആലാപനം സിദ്ധാർത്ഥ് മഹാദേവൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
2: ചിത്രം ബാഡ്മാൻ. സംഗീതം അമിത് ത്രിവേദി. രചന കൗസ മുനീർ. ആലാപനം അർജിത് സിംഗ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം പ്രേം രതൻ ധനുപ്പായോ. സംഗീതം ഹിമേഷ് രശാമിയ. രചന ഇർഷാദ് കാമിൽ. ആലാപനം പലാഗ് മുചേൽ.

0: പുകാർ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീതം, രചന മജ്റൂ സുൽത്താൻപുരി, ആലാപനം ജാവേദ് അക്തർ, ശങ്കർ മഹാദേവൻ, കവിതാ കൃഷ്ണമൂർത്തി.
1: ബാത്മാനോ കഭി കിസി സേ ന പ്യാർ കർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് അനന്തപുരിയെ വെളിച്ചത്തിലേക്ക് നയിച്ച പവർ ഹൌസിനെ കുറിച്ച് കേൾക്കാം. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കിഴക്കേക്കോട്ടയിൽ നിന്ന് തമ്പാനൂരിലേക്ക് സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും സുപരിചിതമായ പേരാണ് പവർ ഹൌസ്. ഇന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രധാന ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ഈ പ്രദേശം തിരക്കേറിയ ഒരു നഗരവീഥിയുടെ ഭാഗം മാത്രമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഈ കെട്ടിടത്തിനും അതിനെ ചുറ്റിപ്പറ്റിയ പ്രദേശത്തിനും പിന്നിൽ കേരളത്തിന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൊന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അനന്തപുരിയുടെ ഇരുണ്ട രാത്രികളെ ആദ്യമായി വൈദ്യുതിയുടെ വെളിച്ചം കൊണ്ട് മാറ്റിമറിച്ച സ്ഥലമാണ് ഇന്നത്തെ ഈ പവർ ഹൌസ്. 2029 നൂറാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ ചരിത്ര സ്മാരകം ഒരു സർക്കാർ ഓഫീസിനേക്കാൾ എത്രയോ വലുതാണ്. കേരളത്തിന്റെ വൈദ്യുതീകരണ ചരിത്രം ആരംഭിച്ച ഇടങ്ങളിലൊന്നാണ് അത്. കേരളത്തിൽ വൈദ്യുതിയുടെ കഥ തുടങ്ങുന്നത് തിരുവനന്തപുരത്തല്ല. 1900 മൂന്നാറിലെ കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങളിൽ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ച ചെറിയ ജലവൈദ്യുത പദ്ധതിയിലൂടെയാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. എന്നാൽ അത് പൊതുജനങ്ങൾക്കുള്ള വൈദ്യുതി വിതരണമല്ലായിരുന്നു, സ്വകാര്യ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള സംവിധാനമായിരുന്നു. അതേസമയം തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇന്നും എണ്ണവിളക്കുകളുടെയും ഗ്യാസ് വിളക്കുകളുടെയും കാലഘട്ടത്തിലായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകത്തിന്റെ അവസാനത്തോടെ ലോകം വൈദ്യുതിയുടെ യുഗത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വ്യവസായവൽക്കരണത്തിനും നഗരവികസനത്തിനും വൈദ്യുതി അനിവാര്യമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിരുന്നു. മഹാറാണി സീതലക്ഷ്മിഭായിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ സർക്കാർ തലസ്ഥാന നഗരിയെ എത്രയും വേഗം വൈദ്യുതീകരിക്കണമെന്ന തീരുമാനം കൈക്കൊണ്ടു. അതോടൊപ്പം തന്നെ പള്ളിവാസലിൽ വലിയ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. എന്നാൽ മലനിരകളിൽ നിർമ്മിക്കേണ്ട പദ്ധതി പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് വ്യക്തമായി. അതിനാൽ അതുവരെ കാത്തിരിക്കാതെ താൽക്കാലികമായെങ്കിലും നഗരത്തിന് വൈദ്യുതി ലഭ്യമാക്കാൻ ഒരു ഓയിൽ എഞ്ചിൻ പവർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. 1927 ഈ നിർണായക തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. തമ്പാനൂരിനും കിഴക്കേക്കോട്ടയ്ക്കുമിടയിലുള്ള മേലെ പഴവങ്ങാടി പ്രദേശം പവർ സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ആ പ്രദേശം തന്നെ പവർ ഹൌസ് റോഡ് എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. 1928 മാർച്ച് 17 നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയായി കണക്കാക്കപ്പെട്ട 3 ഓയിൽ എഞ്ചിൻ ജനറേറ്ററുകൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തു. തൂത്തുക്കുടി തുറമുഖത്തിറക്കിയ ഈ ഭീമൻ യന്ത്രങ്ങൾ കരമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചത് അക്കാലത്തെ ഒരു വലിയ എഞ്ചിനീയറിംഗ് നേട്ടമായിരുന്നു. 1929 പവർ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമായി. 3 ഓയിൽ എഞ്ചിൻ ജനറേറ്ററുകൾ ചേർന്നായിരുന്നു ആദ്യഘട്ട വൈദ്യുതി ഉൽപാദനം. അന്നത്തെ നിലവാരത്തിൽ ഇത് അത്യാധുനിക സംവിധാനമായിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചതോടെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറി തുടങ്ങി. അതുവരെ സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ടിൽ മുങ്ങിയിരുന്ന നഗരവീഥികൾ ആദ്യമായി വൈദ്യുതിയുടെ വെളിച്ചത്തിൽ തെളിഞ്ഞു. സർക്കാർ ഓഫീസുകൾ, ജനറൽ ആശുപത്രി, രാജകൊട്ടാര സമുച്ചയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറമെ 100 തെരുവ് വിളക്കുകൾക്കും ഈ പവർ ഹൌസ് ജീവൻ നൽകി. രാത്രിയിൽ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത് വെറും വെളിച്ചമല്ലായിരുന്നു, ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭരണനിർവഹണം, വ്യാപാരം, സാമൂഹിക ജീവിതം എല്ലാ മേഖലകളെയും ഈ മാറ്റം പതിയെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇതൊരു വൈദ്യുതി നിലയം മാത്രമായിരുന്നില്ല, ആധുനിക തിരുവനന്തപുരത്തിന്റെ ജന്മസ്ഥലങ്ങളിലൊന്നായിരുന്നു അത്. നഗരവികസനമെന്ന ആശയം തന്നെ പുതിയ രൂപം കൈക്കൊണ്ടത് ഈ കാലഘട്ടത്തിലാണ്. വൈദ്യുതി ലഭ്യമായതോടെ ആശുപത്രികളിലെ ചികിത്സ കൂടുതൽ കാര്യക്ഷമമായി. സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തന സമയം വർദ്ധിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ രാത്രിയിലും പ്രവർത്തിക്കാൻ തുടങ്ങി. പൊതുസ്ഥലങ്ങളിലെ വെളിച്ചം നഗരത്തിന്റെ സുരക്ഷയും സാമൂഹിക ജീവിതവും മെച്ചപ്പെടുത്തി. ഇതിനിടെ മലനിരകളിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരുന്നു. മഹാറാണി സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ് കണ്ണൻദേവൻ കമ്പനിയുമായുണ്ടായിരുന്ന ദീർഘകാല ജല അവകാശ തർക്കം പരിഹരിച്ചത്. അതാണ് പിന്നീട് പള്ളിവാസൽ പദ്ധതി യാഥാർത്ഥ്യമാകാനുള്ള വഴി തുറന്നതും. 1940 പള്ളിവാസൽ ജലവൈദ്യുത നിലയം പ്രവർത്തനമാരംഭിച്ചതോടെ തിരുവിതാംകൂറിന്റെ വൈദ്യുതി ചരിത്രത്തിൽ പുതിയ അധ്യായം ആരംഭിച്ചു. പിന്നീട് ശങ്കുളം, പന്നിയാർ, ഇടുക്കി തുടങ്ങിയ വലിയ ജലവൈദ്യുത പദ്ധതികൾ വന്നതോടെ സംസ്ഥാനത്തിന്റെ ഊർജ്ജോൽപാദനം അതിവേഗം വളർന്നു. പള്ളിവാസലും പിന്നീട് ദേശീയ വൈദ്യുതി ഗ്രിഡും നിലവിൽ വന്നതോടെ തിരുവനന്തപുരത്തെ ഈ ആദ്യകാല ഡീസൽ പവർ സ്റ്റേഷന്റെ പ്രാധാന്യം വൈദ്യുതി ഉൽപാദനത്തിൽ കുറഞ്ഞെങ്കിലും അതിന്റെ ചരിത്രമൂല്യം വർദ്ധിച്ചുകൊണ്ടായിരുന്നു. കേരളത്തിന്റെ വൈദ്യുതീകരണ യാത്രയിലെ ആദ്യകാല ധീരപരീക്ഷണങ്ങളുടെ സാക്ഷിയായി ആ കെട്ടിടം ഇന്നും നിലകൊള്ളുന്നു. കാലം മാറി, ജനറേറ്ററുകളുടെ ഇരമ്പൽ നിലച്ചു, സാങ്കേതികവിദ്യ അതിവേഗം വളർന്നു. എന്നാൽ ഒരിക്കൽ അനന്തപുരിയുടെ രാത്രികളെ ആദ്യമായി പ്രകാശിപ്പിച്ച ആ സ്ഥലത്തിന്റെ ചരിത്രം ഇന്നും ഓരോ ഇഷ്ടികയിലും രേഖപ്പെട്ടു കിടക്കുന്നു. ഇന്ന് പവർ ഹൌസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് KSEB ഓഫീസുകളാണ്. എന്നാൽ അതിനുമപ്പുറം അത് കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിലെ ഒരു ജീവിക്കുന്ന മ്യൂസിയമാണ്. വൈദ്യുതി ഒരു സൗകര്യമല്ല, സാമൂഹിക പുരോഗതിയുടെ അടിത്തറയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകം കൂടിയാണത്. 2029 ഈ പവർ ഹൌസ് അതിന്റെ ശതാബ്ദിയിലേക്ക് കടക്കുമ്പോൾ 100 വർഷം മുൻപ് കുറച്ച് ജനറേറ്ററുകളുടെ മുഴക്കത്തിൽ ആരംഭിച്ച ഒരു സ്വപ്നം ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന മഹത്തായ വൈദ്യുതി ശൃംഖലയായി വളർന്നിരിക്കുന്നു. ആ ചരിത്രം ഓർക്കുമ്പോൾ പവർ ഹൌസ് എന്നത് ഒരു പഴയ കെട്ടിടത്തിന്റെ പേരല്ല, അനന്തപുരി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കെടുത്ത ആദ്യ നിർണായക ചുവടുവയ്പിന്റെ പേരാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരി, പ്രത്യേകിച്ച് മദ്യം, നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കുറെയൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ മദ്യപാനം മൂലമുണ്ടാകുന്ന ഏറ്റവും അപൂർവവും എന്നാൽ ഒപ്പം വിനാശകരവുമായൊരു രോഗാവസ്ഥയായ മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ വിരളമാണ്. തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങൾക്കിടയിലുള്ള ആശയവിനിമയ ബന്ധം, അതായത് മസ്തിഷ്കത്തിലെ പാലം എന്ന് പറയാവുന്ന കോർപ്പസ് കലോസം തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇത്. ഇത് രോഗിയെ കോമയിലേക്കോ കടുത്ത മറവി രോഗത്തിലേക്കോ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ചലനങ്ങളിലേക്കോ നയിച്ചേക്കാം. ഈ രോഗത്തിന് ഈ പേര് വന്നത് 20th century തുടക്കത്തിൽ ഇറ്റലിയിലാണ്. ചുവന്ന വീഞ്ഞ് അമിതമായി ഉപയോഗിച്ചിരുന്ന ചില ആളുകളിൽ ഈ രോഗം ആദ്യമായി കണ്ടെത്തി. ലോകത്ത് വളരെ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ കടുത്ത മദ്യപാനത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രത്യാഘാതമാണ്. എന്താണ് ഈ കോർപ്പസ് കലോസം? എന്തുകൊണ്ടാണ് മദ്യം ഈ പാലത്തെ മാത്രം ലക്ഷ്യമിടുന്നത്? ഈ രോഗം ബാധിച്ച ഒരാളുടെ ജീവിതം എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം പ്രധാനമായും ബാധിക്കുന്നത് കോർപ്പസ് കലോസം എന്ന മസ്തിഷ്ക ഭാഗത്തെയാണ്. നമ്മുടെ തലച്ചോറിന് രണ്ട് അർദ്ധഗോളങ്ങളുണ്ട്, റൈറ്റ് ഫെമിസ്ഫിയറും ലെഫ്റ്റ് ഫെമിസ്ഫിയറും. ഈ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് നാഡി തന്തുക്കൾ ചേർന്ന ഒരു വലിയ ആശയവിനിമയ പാലമാണ് കോർപ്പസ് കലോസം. ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നത് ഈ പാലമാണ്. ഉദാഹരണത്തിന്, വലതു കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗമാണ്. ഈ വിവരങ്ങൾ ശരീരത്തെ മൊത്തത്തിൽ ഏകോപിപ്പിക്കാനായി മറ്റു ഭാഗങ്ങളിലേക്ക് കൈമാറുന്നത് കോർപ്പസ് കലോസം വഴിയാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തിൽ ഈ കോർപ്പസ് കലോസം എന്ന പാലത്തിലെ നാഡീകോശങ്ങൾക്ക് നാശം സംഭവിക്കുകയോ, അതായത് ഡീജനറേഷൻ സംഭവിക്കുകയോ, അല്ലെങ്കിൽ കോശങ്ങൾ മരിച്ചു പോവുകയോ, അതായത് നെക്രോസിസ് സംഭവിക്കുകയോ ചെയ്യുന്നു. ലഹരി മൂലമുള്ള പോഷകക്കുറവ് ഈ ഭാഗത്ത് രക്തയോട്ടം കുറയ്ക്കുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും. ഒരു സുപ്രധാന ആശയവിനിമയ കേബിൾ മുറിഞ്ഞു പോകുന്നത് പോലെയാണ് ഇത്. മസ്തിഷ്കത്തിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാതാകുമ്പോൾ തലച്ചോറ് ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്നു. കോർപ്പസ് കലോസം നശിക്കുമ്പോൾ രോഗിയിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ വളരെ ഭീകരവും വിചിത്രവുമാണ്. ഇത് പ്രധാനമായും ഡിസ്കണക്ഷൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നു. അന്യകൈ സിൻഡ്രോം അഥവാ ഏലിയൻ ഹാൻഡ് സിൻഡ്രോമാണ് ഏറ്റവും വിചിത്രമായ ലക്ഷണം. രോഗിയുടെ ഒരു കൈ സ്വയം നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, രോഗി ഒരു കൈകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കൈ അത് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയോ രോഗി അറിയാതെ സ്വന്തം മുഖത്ത് അടിക്കുകയോ ചെയ്യും. രണ്ട് മസ്തിഷ്ക ഭാഗങ്ങൾ പരസ്പരം സഹകരിക്കാതെ തനിയെ പ്രവർത്തിക്കുന്നത് കാരണമാണ് ഇത്. കടുത്ത ചിന്താശേഷി നഷ്ടപ്പെടൽ അഥവാ സിവിയർ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആണ് അടുത്തത്. കടുത്ത മറവി, സംസാരശേഷി നഷ്ടപ്പെടുക, അതായത് ദശാസ്ത്രീയ, യുക്തിബോധം നഷ്ടമാവുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതിരിക്കുക എന്നിവ സംഭവിക്കും. ഇതൊരു തരം ഡിമൻഷ്യയ്ക്ക് തുല്യമാണ്. മറ്റൊരു ലക്ഷണം ശാരീരിക തളർച്ചയും കോമയുമാണ്. രോഗത്തിന്റെ തീവ്രത കൂടുമ്പോൾ ശരീരത്തിന് ഒരു വശത്ത് തളർച്ച സംഭവിക്കാം, അതായത് ഹെമി പാരസിസ്. പലപ്പോഴും രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും രോഗി കോമയിലേക്ക് വഴുതി വീഴുകയും ചെയ്യാം. രോഗം രണ്ട് രൂപത്തിലുണ്ട്, അക്യൂട്ട് അതായത് പെട്ടെന്നുണ്ടാകുന്നത്, ക്രോണിക് അതായത് സാവധാനം വികസിച്ചു വരുന്നത്. ഏത് രൂപമായാലും ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ശാശ്വതമായി തകർക്കുന്നു. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു മദ്യപാനിക്ക് സാധാരണയായി സംഭവിക്കുന്ന ആശയക്കുഴപ്പമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ഇത് മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു ഗുരുതരമായ ന്യൂറോളജിക്കൽ എമർജൻസിയാണ്. മാർക്കിയ ഫാവ ബിഗ്നാമി രോഗത്തിന്റെ പ്രധാന കാരണം വൈറ്റമിൻ കുറവും കടുത്ത മദ്യപാനവുമാണ്. മറ്റു പല മസ്തിഷ്ക രോഗങ്ങളെയും പോലെ ഇവിടെയും വില്ലൻ പോഷകാഹാരക്കുറവും അതിലുണ്ടാകുന്ന തയാമിൻ അഥവാ വൈറ്റമിൻ B1 കുറവുമാണ്. വിട്ടുമാറാത്ത മദ്യപാനം മൂലം ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കാതിരിക്കുക മാത്രമല്ല, കിട്ടുന്നവ ആഗിരണം ചെയ്യാനുള്ള ശേഷിയും നഷ്ടപ്പെടുന്നു.
ഈ പോഷകക്കുറവ് മസ്തിഷ്കത്തിലെ വെള്ളക്കോശങ്ങൾക്ക്, അതായത് വൈറ്റ് മാറ്ററിന് നാശമുണ്ടാക്കുന്നു. അതിലൂടെ കോർപ്പസ് കലോസം നശിക്കുന്നു. രോഗിയുടെ മദ്യപാന ചരിത്രവും മുൻപ് പറഞ്ഞ വിചിത്രമായ ലക്ഷണങ്ങളും ശ്രദ്ധിക്കുകയും MRI സ്കാൻ എടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് രോഗം തിരിച്ചറിയുന്നത്. MRI സ്കാനിൽ കോർപ്പസ് കലോസത്തിൽ സംഭവിച്ച നാശം വ്യക്തമായി കാണാൻ സാധിക്കും. രോഗം കൂടുതൽ വഷളാകുന്നത് തടയാനും അതിജീവന സാധ്യത വർദ്ധിപ്പിക്കാനും മദ്യപാനം ഉടൻ നിർത്തുക എന്നതാണ് പ്രധാനം. കടുത്ത അളവിൽ വൈറ്റമിൻ B1 അഥവാ തയാമിൻ ഇൻട്രാവീനസ് ആയി ഉടൻ നൽകുക. വെർണിക്കീസ് എൻസെഫലോപ്പതിയുടെ ചികിത്സ പോലെ പോഷകങ്ങളുടെ അളവ് പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കും. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ നൽകി ശേഷിക്കുന്ന ശേഷികൾ വീണ്ടെടുക്കാൻ ശ്രമിക്കാം. ദുഃഖകരമെന്ന് പറയട്ടെ, മാർക്കിയ ഫാവ ബിഗ്നാമി രോഗം ബാധിച്ചവരിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. കൃത്യമായി പറഞ്ഞാൽ 20% മുതൽ 50% വരെ. അതിജീവിച്ചാൽ പോലും പലപ്പോഴും കടുത്ത ന്യൂറോളജിക്കൽ വൈകല്യങ്ങളോടെ, അതായത് വിട്ടുമാറാത്ത ഡിമെൻഷ്യ, സംസാരക്കുറവ് എന്നിവയോടെ ജീവിക്കേണ്ടി വരും. ഇതൊരു അപൂർവ രോഗമാണെങ്കിലും കടുത്ത ലഹരി ഉപയോഗിക്കുന്ന ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാധ്യത ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മറന്നു പോകരുത്. നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും സ്വയത്തെയും നിയന്ത്രിക്കുന്ന കോർപ്പസ് കലോസം എന്ന പാലം തകരുമ്പോൾ ജീവിതം തന്നെ ഒരു പരാജയപ്പെട്ട ആശയവിനിമയമായി മാറുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മദ്യപാനമുള്ള ഒരാളിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പമോ വിചിത്രമായ ചലനങ്ങളോ നിസ്സാരമായി

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: தமிழகம் கேட்காம் தமிழ் கானங்கள்.
1: തമിഴകത്തിൽ ഇന്നാദ്യം ഐ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി കർക്കി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ഹരിചരൺ, ശ്രേയാ ഘോഷാൽ.

ചിത്രം ശിവാജി ദ ബോസ്. സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ. രചന വൈരമുത്തു. ആലപിച്ചിരിക്കുന്നത് ചിന്മയി ഉദിത് നാരായൺ.

എതിർനീച്ചൽ എന്ന ചിത്രത്തിനുവേണ്ടി അനിരുദ്ധ് രവിചന്ദർ സംഗീതം നിർവഹിച്ച ഗാനം. രചന വാലി. ആലാപനം മോഹിത് ചൗഹാൻ, ശ്രേയ ഘോഷാൽ.

0: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
1: റോജ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നിർവഹിച്ച് വൈരമുത്തു രചിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ഉണ്ണിമേനോൻ സുജാത.

സഗ എന്ന ചിത്രത്തിനു വേണ്ടി ഷാബിർ സുൽത്താൻ സംഗീതം നൽകി രചന നിർവഹിച്ച ഗാനം. ആലാപനം നരേഷ് അയ്യർ, റീത്ത ത്യാഗരാജൻ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം എന്നെ നോക്കി പായുന്തോട്ട. സംഗീതം ദാർപുക ശിവ. രചന നിർവഹിച്ചിരിക്കുന്നത് താമരെ. ആലാപനം സിദ് ശ്രീറാം, സാഷ തിരുപ്പതി.

തമിഴകത്തിൽ ഇനി ഏഴാം അറിവ് എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നിർവഹിച്ചിരിക്കുന്ന ഗാനം. രചന എൻ എ മുത്തുകുമാർ. ആലപിച്ചിരിക്കുന്നത് കാർത്തിക്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഒരിടത്ത് ഒരു ഗൃഹസ്ഥനുണ്ടെന്ന് കരുതുക. വലിയ ധനികനാണ്, നല്ല സുരക്ഷാ സംവിധാനങ്ങൾ. ഏതോ ഒരാൾക്ക് അയാളോട് ഗാഢമായ വിദ്വേഷമുണ്ടാകുന്നു എന്ന് കരുതുക. ധനികനെ കൊല്ലണമെന്ന് അയാളുടെ ഉള്ളിൽ വിചാരമുളവാകുന്നു. ഇങ്ങനെ ആലോചിക്കുന്നു. അയാളെ നേരിട്ട് ആക്രമിച്ചു കൊല്ലാൻ എളുപ്പമല്ല. അയാളുടെ സേവയ്ക്ക് നിന്നും വിശ്വാസം നേടി സൂത്രത്തിൽ വധിച്ചാലോ? അയാൾ ധനികന്റെ അടുത്ത് ചെന്നു എന്ന് കരുതുക. ചെന്നിട്ട് പറഞ്ഞു, പ്രഭോ, ഞാൻ അങ്ങയുടെ സേവകനാകാൻ ആഗ്രഹിക്കുന്നു. ഗൃഹസ്ഥൻ വന്നവനെ തന്റെ സേവകനായി നിയമിക്കുന്നു എന്ന് കരുതു. ഭൃത്യനായി ചേർന്ന ആൾ സ്വാമിക്ക് മുമ്പേ എഴുന്നേൽക്കും. സ്വാമി ഉറങ്ങിയതിനു ശേഷമേ ഉറങ്ങാൻ കിടക്കൂ. എന്ത് സേവനത്തിനും ഉത്സാഹത്തോടെ തയ്യാർ. മധുകിനിയും മൊഴി. ക്രമേണ ഗൃഹസ്ഥൻ ആ ഭൃത്യനെ സുഹൃത്തായും തുണക്കാരനായും കണക്കാക്കാൻ തുടങ്ങുന്നു എന്ന് കരുതുക. അയാൾ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. തന്നിൽ നല്ലപോലെ വിശ്വാസം വന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട അയാൾ സ്വാമിയെ ഒരു വിജന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നു എന്ന് കരുതുക. പ്രഭോ, സേവകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയാൾ ഒരു കൊലയാളിയായിരുന്നില്ലേ? ആരും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും സേവകനായി ചേർന്ന് അഭിനന്ദാർഹമാം വിധം ജോലി ചെയ്ത് സ്വാമിയുടെ വിശ്വാസം നേടിയെടുക്കുമ്പോഴും കൊലയാളി തന്നെ ആയിരുന്നില്ലേ? വിജന സ്ഥലത്തേക്ക് കൊണ്ടുപോയി മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊലപ്പെടുത്തിയപ്പോഴും അയാൾ അതേ കൊലയാളി തന്നെയായിരുന്നില്ലേ? അതാരും അറിഞ്ഞില്ലെങ്കിലും അതേപോലെ അജ്ഞാനിയും മാർഗം കൂടാത്തവനും ആര്യസത്യങ്ങൾ അറിയാത്തവനുമായ ഒരാൾ നാമം, രൂപം, വേദം തുടങ്ങിയവയിൽ വിശ്വാസമർപ്പിക്കുന്നതും അവയോട് മമത പുലർത്തുന്നതും തന്റെ നാശത്തിലാണ് എന്നറിയുന്നില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തരഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ 2 ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് SPC പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ എത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. V.മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ശാസ്ത്ര കൗതുകം. ബഹിരാകാശത്ത് കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന അതിവിശാലമായ പൊടിപടലങ്ങളുടെയും വാതകങ്ങളുടെയും മഹാസാമ്രാജ്യമായ നെബുലകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ വിസ്മയങ്ങളിലൊന്നാണ്. പ്രധാനമായും ഹൈഡ്രജൻ ഹീലിയം വാതകങ്ങളും പ്രപഞ്ചധൂളികളും അടങ്ങിയ ഈ മേഖലകൾ പ്രപഞ്ചത്തിന്റെ ജനനത്തിന്റെയും മരണത്തിന്റെയും നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിസ്മയ കാഴ്ചകളാണ്. പ്രപഞ്ചത്തിൽ പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് ഈ നെബുലകൾക്കുള്ളിൽ വച്ചാണ്. അതുകൊണ്ടുതന്നെ ഇവയെ നക്ഷത്രങ്ങളുടെ നഴ്സറി എന്ന് വിളിക്കാറുണ്ട്. നെബുലകളിലെ വാതകങ്ങളും പൊടിയും ഗുരുത്വാകർഷണം മൂലം പരസ്പരം ശക്തമായി ആകർഷിക്കപ്പെടുകയും അവ ഒന്നിച്ചു ചേർന്ന് സാന്ദ്രതയേറി വലിയ ചൂടുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത്. ചില നെബുലകൾ നക്ഷത്രങ്ങളുടെ ജനനത്തിന് കാരണമാകുമ്പോൾ മറ്റു ചില നെബുലകൾ നക്ഷത്രങ്ങളുടെ മരണത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇത് മറ്റൊരു പ്രപഞ്ച സത്യമാണ്. സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ അവയുടെ ആയുസിന്റെ അവസാനഘട്ടങ്ങളിൽ പുറന്തള്ളുന്ന വാതകങ്ങൾ വഴിയും വലിയ നക്ഷത്രങ്ങൾ സൂപ്പർനോവ എന്ന വൻ സ്ഫോടനത്തിലൂടെ തകരുമ്പോഴും അതിമനോഹരമായ നെബുലകൾ ഉണ്ടാകാറുണ്ട്. ഹബിൾ, ജെയിംസ് വെബ് തുടങ്ങിയ അത്യാധുനിക ബഹിരാകാശ ദൂരദർശിനികൾ പകർത്തിയ ചിത്രങ്ങളിലൂടെയാണ് അതിശയിപ്പിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള നെബുലകളെ നാം ഇന്ന് കാണുന്നത്. രാത്രി ആകാശത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒറിയോൺ നെബുല, പ്രശസ്തമായ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ ഉൾക്കൊള്ളുന്ന ഈഗിൾ നെബുല എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ, കോസ്മിക് വംശാവലിയുടെയും പ്രപഞ്ചപരിണാമത്തിന്റെയും നിത്യഹരിത പ്രകൃതി ദൃശ്യങ്ങളാണ് ഓരോ നെബുലകളും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാവുന്നത് വലിയൊരു ആവേശമാണ്. എന്നാൽ പലപ്പോഴും ഈ ആവേശം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കെട്ടുപോകാറുണ്ട്. ഇതിനു കാരണം ആവേശം അഥവാ മോട്ടിവേഷൻ എന്നത് തലച്ചോറിലെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. വികാരങ്ങൾ കടലിലെ തിരമാലകൾ പോലെയാണ്, അവ എപ്പോഴും ഉയരുകയും താഴുകയും ചെയ്യും. എന്നാൽ അച്ചടക്കം എന്നത് തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആവേശം നിങ്ങളെ ഒരു യാത്ര തുടങ്ങാൻ സഹായിക്കുമെങ്കിൽ അച്ചടക്കമാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. തലച്ചോറിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് കാണാം. നാം ഒരു കാര്യം ആദ്യമായി ചെയ്യുമ്പോൾ തലച്ചോറിന് വലിയ തോതിൽ ഊർജം ചിലവാക്കേണ്ടി വരും. എന്നാൽ അതേ കാര്യം തന്നെ ദിവസവും ഒരേ സമയത്ത് ആവർത്തിക്കുമ്പോൾ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ആ പ്രവൃത്തിയെ ഒരു ശീലമായി ഏറ്റെടുക്കും. ആ പ്രവർത്തനം ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ ഇച്ഛാശക്തിയോ ആവേശമോ ഒന്നും ആവശ്യമില്ല. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ നമുക്ക് ആരും മോട്ടിവേഷൻ നൽകാറില്ല. കാരണം അത് നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞൊരു ശീലമാണ്. അച്ചടക്കത്തിലൂടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ സ്വാഭാവികമായ ശീലങ്ങളായി മാറും. ഇത് തലച്ചോറിന്റെ ജോലി ഭാരം കുറയ്ക്കുകയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോറ് എപ്പോഴും ഊർജം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഓരോ തവണയും ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് തലച്ചോറിന് വലിയ ഭാരമാണ്. അച്ചടക്കമുള്ള ഒരു ദിനചര്യ ഉള്ളപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന് വിശ്രമം നൽകുകയും സങ്കീർണമായ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ഊർജം ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആവേശം എന്നത് ഒരു സ്പാർക്ക് പോലെയാണ്, അത് പെട്ടെന്ന് കത്തുകയും അണയുകയും ചെയ്യും. എന്നാൽ സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി എന്നത് കനൽ പോലെയാണ്, അത് ദീർഘനേരം ചൂട് നിലനിർത്തും. ചെറിയ പരിശ്രമങ്ങൾ ദിവസവും ആവർത്തിക്കുമ്പോൾ അത് തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. മോട്ടിവേഷൻ ലഭിക്കാൻ നാം പലപ്പോഴും പുറത്തുള്ള ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അച്ചടക്കം എന്നത് ആന്തരികമായൊരു കരുത്താണ്. ഈ കരുത്ത് വർദ്ധിപ്പിക്കാൻ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിനെ നമുക്ക് ഉപയോഗിക്കാം. ഒരു വലിയ ലക്ഷ്യത്തിന് പകരം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തലച്ചോറിൽ ചെറിയ അളവിൽ ഡോപമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും. ഈ ചെറിയ വിജയങ്ങൾ ആവർത്തിക്കുമ്പോൾ തലച്ചോർ ആ സംതൃപ്തി വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുകയും നമ്മെ ആ പ്രവൃത്തി തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സ്ഥിരതയുടെ രസതന്ത്രം. വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഓരോ ദിവസവും 1% വീതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് തലച്ചോറിന് കൂടുതൽ ഇഷ്ടം. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെല്ലാം തന്നെ തങ്ങളുടെ കഴിവുകളെക്കാൾ ഉപരിയായി തങ്ങളുടെ ദിനചര്യകളെയാണ് വിശ്വസിച്ചിരുന്നത്. തളർച്ചയോ മടിയോ തോന്നുമ്പോഴും താൻ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് യഥാർത്ഥ അച്ചടക്കം. ഇത് തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളെ കൂടുതൽ വഴക്കമുള്ളതാക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുകയും ചെയ്യും. അച്ചടക്കമില്ലാത്ത ആവേശം പലപ്പോഴും നിരാശയിലേക്കാണ് നയിക്കുക. എന്നാൽ ആവേശമില്ലാത്ത സമയത്തും അച്ചടക്കം നിങ്ങളെ മുന്നോട്ട് നയിക്കും. നമ്മുടെ തലച്ചോറിനെ ഒരു മണ്ണുപാത പോലെ സങ്കല്പിക്കുക. അതിലൂടെ നിരന്തരം വണ്ടികൾ ഓടുമ്പോൾ അവിടെ ഉറപ്പുള്ള ഒരു റോഡ് രൂപപ്പെടും. അതുപോലെയാണ് നമ്മുടെ ശീലങ്ങളും. അച്ചടക്ക ശീലമാക്കുന്നത് വഴി നമ്മുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. കൃത്യമായ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാൻ സഹായിക്കും. കാരണം എപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് തലച്ചോറിന് വ്യക്തമായ ധാരണയുണ്ടാവും. ഇത് ഉത്കണ്ഠ കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഓരോ പ്രവൃത്തിയും വരും തലമുറകൾക്ക് കൂടി മാതൃകയാക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കാം. അറിവ് നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് പ്രാവർത്തികമാക്കാനുള്ള അച്ചടക്കം. ശാസ്ത്രീയമായ ഈ ബോധ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരട്ടെ. അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് സമാധാനം നിറഞ്ഞൊരു ജീവിതം എന്നത് നാം ബോധപൂർവം നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് എന്നതാണ്. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ വിജയത്തിനായി പുനർനിർമ്മിക്കുകയാണ്. ആവേശം നിങ്ങളെ നടത്തം തുടങ്ങാൻ പ്രേരിപ്പിക്കും. എന്നാൽ ലക്ഷ്യത്തിലെത്താൻ അച്ചടക്കത്തോടെയുള്ള ചുവടുകൾ തന്നെ വേണം. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സഹായിക്കട്ടെ. സമാധാനവും സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ഒരു നാളെ നമുക്കൊന്നിച്ച് പടുത്തുയർത്താം. നമ്മുടെ ഓരോ ചുവടും ഉറച്ചതും ലക്ഷ്യബോധവുമുള്ളതായി മാറട്ടെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: ഘർ കാ കോയി ബച്ച അഗർ നശേ കാ ശികാർ ബൻ ഗയാ ഹൈ തോ ഇസേ സാമാജിക പ്രതിഷ്ഠ കി ആഡ് മേ ഛിപായേ നഹി ജിസ്കി ജറൂറത് ഹോ ഉസ്കാ സഹയോഗ് മാംഗേ മൻ ഖോൽ കർകേ ഉസ്സേ ബാത് കരേ ജോ എക്സ്പർട്ട് ഹൈ ഉൻകാ സഹയോഗ് ലേ മെഡിക്കൽ ഹെൽപ് സേ അപ്നേ ബച്ചേ കോ നശേ സേ മുക്ത കരാനേ കാ പ്രയാസ് കരേ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സമയം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയംഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു.
0: കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ പതാകയുടെ ശില്പിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. ഉത്തമ ഗാന്ധിയനായ പിംഗളി വെങ്കയ്യ ത്രിവർണ പതാകയിലൂടെ ഓരോ ഭാരതീയനിലും അഭിമാനം ഉണർത്തുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസേവനത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ പിംഗളി വെങ്കയ്യയുടെ പരിശ്രമങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. രണ്ട് ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്.
4: പാര പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായ് ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷാർമിള ധങ്കർ പാരാ അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജുഡോയിൽ അസ്മിത ഡേ, ഹർഷ സിംഗ്, പാരാ ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുൺധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് 2-ാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ 3-ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15-ാണ് ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. SC.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17-ന് സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൌമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപ്പാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം നിർവഹിച്ചത് ജോൺസൺ, ആലാപനം KJ യേശുദാസ്.

ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാലപിച്ച ഗാനമാണെടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

ഇനി മൂലധനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല.

കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല.

കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചന നിർവഹിച്ച് ബാലചന്ദ്ര മേനോൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി ജയചന്ദ്രനും കെ എസ് ചിത്രയും.

ചിത്രം വർണ്ണപ്പകിട്ട്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും.

അടുത്ത ഗാനം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന നിർവഹിച്ചത് കൈതപ്രം. സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ബയോസ്കോപ്പിലിനി കൗരവർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്, ആലാപനം KJ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ നിന്ന്, ആലാപനം ഉണ്ണിമേനോനും കെ എസ് ചിത്രയും, രചന ബിച്ചു തിരുമല, സംഗീതം ബാലകൃഷ്ണൻ.

ചെപ്പുകിലിക്കണ ചങ്ങാതി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചന നിർവഹിച്ച് ജോൺസൺ ഈണമിട്ട ഗാനമാണ് അടുത്തത്. ബാലഗോപാലൻ തമ്പിയും രാധിക തിലകും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല. എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ. കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് മോനിഷയെക്കുറിച്ച് കേൾക്കാം. മഞ്ഞു പെയ്തു നിൽക്കുന്ന പ്രഭാതത്തിൽ അരിച്ചിറങ്ങുന്ന നേർത്ത പ്രകാശത്തിലൂടെ ചാരുതയാർന്ന് കാണാവുന്ന ഒരു പനീർപൂവിനെയാണ് മോനിഷ ഓർമ്മിപ്പിക്കുന്നത്. ഒതുക്കുകലുകൾ ചവിട്ടിക്കടന്ന് ഓരം ചേർന്നു വരുന്ന ഒരു കാമുകി പെണ്ണിനെയും അവൾ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ ദൂരെ പാടവരമ്പുകളിലൂടെ പുസ്തകം മാറോട് ചേർത്ത് നടന്നുവന്ന് കണ്ടിട്ടും കാണാത്ത മട്ടിൽ അകന്നു പോകുന്ന ഒരു കൂട്ടുകാരി. ചിലപ്പോൾ അവൾക്ക് നിലാവിന്റെ നിറം, മറ്റു ചിലപ്പോൾ പ്രകൃതിയാകെ ചേർന്നൊട്ടി നിൽക്കുന്ന പച്ച നിറം, ചിലപ്പോൾ ഒരു ചന്ദനപ്പൊട്ടിന്റെ ലാവണ്യം, അല്ലാത്തപ്പോൾ ഒരു സിന്ദൂരരേഖ. അങ്ങനെ കാവ്യാത്മകമായും കാൽപ്പനികമായും കുറിക്കാൻ ഏറെ വിശേഷണങ്ങൾ. മോനിഷ, ഒരുപിടി ചിത്രങ്ങൾ, ഇഷ്ടത്തിന്റെ ഇളം വെയിൽ ഹൃദയങ്ങളിലാകെ നേർത്തുവിരിച്ചിട്ട് രാത്രിയുടെ ഇരുൾക്കാട്ടിലേക്ക് ഒലിച്ചുപോയവൾ മോനിഷ.

വന്നു, കണ്ടു, കീഴടക്കി. പിന്നെ ഒരു നക്ഷത്രപ്പൊട്ടായി എങ്ങോ മാഞ്ഞുപോയി. അങ്ങനെയായിരുന്നു മലയാളി മനസ്സിനും മലയാള ചലച്ചിത്രത്തിനും മോനിഷ. കണ്ണടച്ച് മോനിഷയുടെ ഭാവതലങ്ങൾ ഓർക്കുമ്പോഴെല്ലാം നിറഞ്ഞു കാണാവുന്നത് കയ്യിൽ ഒരു രജതകമലവുമായി കാണാമറയത്ത് മേഘങ്ങൾക്കിടയിൽ വെളുത്ത കുതിരപ്പുറത്തേറി ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം, രജതകമലം നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഭിനേത്രിയായിരുന്നു മോനിഷ. ഹരിഹരന്റെ സംവിധാനം, എം ടിയുടെ രചന, നഖക്ഷതങ്ങൾ എന്ന ചിത്രം, വിനീതിനോടൊപ്പം നായികാ കഥാപാത്രം, മലയാളിയുടെ മനസ്സിൽ മാഞ്ഞുപോകാനാവാത്ത വിധം ആസ്വാദനത്തിന്റെ നഖക്ഷതങ്ങൾ ഉണ്ടാക്കിയ കൗമാരക്കാരി. വിസ്മയം പോലെ വന്ന് വിസ്മയമായി അവൾ പോയി.

തുലാഭാരത്തിലെയും സ്വയംവരത്തിലെയും മികച്ച അഭിനയത്തിന് ദേശീയ പുരസ്കാരം നേടിയ ശാരദയെ തുടർന്ന് മലയാള സിനിമയിലെ മെച്ചപ്പെട്ട അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ രണ്ടാമത്തെ നടി മോനിഷ. വളരെയേറെ തിളക്കമാർന്ന ഒരു നേട്ടവും അനുഭവവും കൂടിയായിരുന്നു ആ പുരസ്കാരം. ചലച്ചിത്രവും അതെ, മലയാളിയുടെ ആസ്വാദന ഭൂമികയിൽ മഞ്ഞുകണങ്ങൾ പോലെ പൊഴിഞ്ഞ അനുഭവമായിരുന്നു നക്ഷതങ്ങൾ ഉണ്ടാക്കിയത്. എല്ലാ അർത്ഥത്തിലും അതൊരു കാവ്യ അനുഭവമായിരുന്നു. അങ്ങനെയൊരു കാവ്യത്തിനകത്തെ മറ്റൊരു കാവ്യ ബിന്ദുവായിരുന്നു മോനിഷയുടെ കഥാപാത്രം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഒറ്റക്കമ്പിനാദം.
1: നഖക്ഷതങ്ങളെ തുടർന്ന് മോനിഷ അഭിനയിച്ച ചലച്ചിത്രം ഋതുഭേദങ്ങളായിരുന്നു. പ്രതാപ് പോത്തനായിരുന്നു ചലച്ചിത്രം സംവിധാനം ചെയ്തത്. ഋതുഭേദത്തിലെ തങ്കമിണിയെ മോനിഷ അനശ്വരമാക്കി. അതേ തുടർന്ന് ജോഷി സംവിധാനം ചെയ്ത സായം സന്ധ്യയിൽ മോനിഷ വേഷമിട്ടു. ഓമനത്വമുള്ള മുഖവും നിഷ്കളങ്കതയോടെയുള്ള ചിരിയും കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ കുഞ്ഞു പെങ്ങളും മകളായും എല്ലാം മാറാൻ മോനിഷയ്ക്ക് കഴിഞ്ഞു.

ആര്യൻ എന്ന ചിത്രത്തിൽ ബാലൻ കെ നായർ വേഷമിട്ട കുഞ്ഞാലി എന്ന കഥാപാത്രത്തിന്റെ മകൾ സൈനബിയായി എത്തിയത് മോനിഷയായിരുന്നു. മികച്ച നടന്മാരുടെ അഭിനയ മികവിനൊപ്പം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞ കഥാപാത്രമായിരുന്നു സൈനബ. അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത വിധം സ്വാഭാവികമായ രീതിയിൽ കഥാപാത്രങ്ങൾ മോനിഷയിൽ ഭദ്രമായിരുന്നു. അതിനനുസരിച്ച ഒരു പ്രകൃതം മോനിഷയുടെ മുഖത്തിനുണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്തെ മുഴുവൻ നിഷ്കളങ്കതയും ആ മുഖത്ത് പ്രകാശമാനമായിരുന്നു. ആരെയും ഭാവഗായകനാക്കുന്ന ആത്മസൗന്ദര്യം തന്നെയായിരുന്നു മോനിഷ.

കനകാംബരങ്ങൾ എന്ന ചിത്രം ശ്രീദേവി എന്ന കഥാപാത്രത്തെയായിരുന്നു ആ ചിത്രത്തിൽ മോനിഷ അവതരിപ്പിച്ചത്. എസ് ശങ്കരൻ നായരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. തിലകനും മുരളിയും ബാബു നമ്പൂതിരിയും ബാലൻ കെ നായരും വേഷമിട്ട ചിത്രത്തിൽ കഥാപാത്ര സൗഭാഗം അതിന്റെ കരുത്താർന്ന മിഴിവോടെ തിരശീലയിൽ പകർത്താൻ മോനിഷയ്ക്ക് കഴിഞ്ഞു. അനന്തൻ ബാലുശ്ശേരി എന്ന മുരളിയുടെ കഥാപാത്രത്തെ ഓർക്കുന്നത് പോലെ പ്രേക്ഷകൻ മറവിയിലേക്ക് മാറ്റിവെക്കാത്ത കഥാപാത്രമായിരുന്നു മോനിഷയുടെ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം.
2: കെ മധു സംവിധാനം ചെയ്ത അധിപനിൽ ഗീത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോനിഷയായിരുന്നു. കഥാപാത്രത്തോട് എപ്രകാരം നീതി പുലർത്തണമെന്ന് മോനിഷയ്ക്കറിയാമായിരുന്നു. അത്രമേൽ സ്വാഭാവിക നടിയായിരുന്നു മോനിഷ. വീണുമീട്ടിയ വിലങ്ങുകൾ, കാഴ്ചയ്ക്കപ്പുറം തുടങ്ങിയ ചിത്രങ്ങളിലും മോനിഷയുടെ കഥാപാത്രങ്ങൾ മിഴിവുറ്റുനിന്നു. താൻ അഭിനയിക്കുകയാണെന്ന വിചാരത്തോടെയല്ല മോനിഷ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടുള്ളത്. ഇത് ഈ കഥാപാത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതേയുള്ളൂ. അനിയത്തിയായും കാമുകിയായും സുഹൃത്തായും ഭാവം പകർച്ച നൽകാൻ മോനിഷയ്ക്ക് കഴിയുമായിരുന്നു. മോനിഷ ഒരു അഭിനേത്രിയായിരുന്നു. കൃത്രിമത്വം ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഒരു അഭിനേത്രി.

അജയൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പെരുന്തച്ചൻ. പെരുന്തച്ചനിൽ കുഞ്ഞിക്കാവ് തമ്പുരാട്ടിയെ അവതരിപ്പിച്ചത് മോനിഷയായിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ ലഭ്യമായ പെരുന്തച്ചൻ, മലയാളത്തിന്റെ അഭിമാനമായിരുന്നു ആ ചിത്രം. അതിൽ കരുത്തുറ്റ കഥാപാത്രമായിരുന്നു കുഞ്ഞിക്കാവ് തമ്പുരാട്ടി. സങ്കീർണമായ കഥാപാത്രമായിരുന്നു കുഞ്ഞിക്കാവ്. മാനസികമായ ഒട്ടേറെ വ്യഥകളും കാൽപ്പനികതയും പ്രണയവും ഭയവും എല്ലാം ഒത്തുചേർന്ന ഒരു മാനസിക ഭാവത്തിന്റെ സമന്വയമായിരുന്നു ആ കഥാപാത്രത്തിന് ആവശ്യമായിരുന്നത്. നിഷ്കളങ്കയായ ഒരു പെൺകിടാവിന്റെ നിശബ്ദമായ പ്രണയത്തിൽ ചാലിച്ചു ചേർത്ത ഭയവും വ്യഥകളും അഭ്രവാളികളിൽ അതിന്റെ എല്ലാ സ്വാഭാവികതകളോടെയും പ്രതിഫലിപ്പിക്കാൻ മോനി

സിബിമലയിൽ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് കമലദളം. അരങ്ങേറ്റം മുടങ്ങുന്ന ഒരു പെൺകുട്ടി തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന അരങ്ങേറ്റം മുടക്കുന്ന ഗുരുനാഥന്റെ മുന്നിൽ തെറ്റുകൾ മനസ്സിലാക്കി തൊഴുകയുമായി നിൽക്കുന്ന രംഗം വൈകാരികമാണ്. ആ പെൺകുട്ടി മോനിഷയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. മോഹിനിയാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാമെന്ന് നിഷേധാത്മകമായി നന്ദഗോപനോട് ചോദിക്കുന്ന പെൺകുട്ടി ഒടുവിൽ കൂപ്പുകൈയുമായി നിൽക്കുന്നതുവരെയുള്ള ഭാവമാറ്റങ്ങൾ അതിഗംഭീരമായി തന്നെ മോനിഷ മാളവിക എന്ന കഥാപാത്രത്തിന് പകർന്നു നൽകി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ഒറ്റക്കമ്പിനാദം.
1: തലസ്ഥാനം എന്ന ചലച്ചിത്രത്തിലും മോനിഷയുടെ വേഷം ശ്രദ്ധേയമായിരുന്നു. രാധ എന്ന കഥാപാത്രം, അതുപോലെ കുടുംബസമേതം എന്ന ചിത്രം, ശ്രീവിദ്യയുടെ മകൾ തുളസി എന്ന കഥാപാത്രത്തെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധേയമാക്കാൻ മോനിഷയ്ക്ക് കഴിഞ്ഞു. അനുഗ്രഹീത കലാകാരി എന്ന നിലയിൽ മോനിഷ മലയാള ചലച്ചിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം. ഭരതനാട്യത്തിലൂടെ പരിചയിച്ചെടുത്ത ഭാവാവിഷ്കാരം, 21 വയസ്സിനുള്ളിൽ 18 മലയാള ചലച്ചിത്രങ്ങൾ, തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിൽ 4 ചിത്രങ്ങൾ, 15 വയസ്സിൽ ദേശീയ പുരസ്കാരം. നഖക്ഷതങ്ങൾ എന്ന ചിത്രം തമിഴ് തിരശീലയിലേക്ക് പകർന്ന് പൂക്കൾ വിടർന്നത് എന്ന പേരിൽ, അതിലും മോനിഷ തന്നെയായിരുന്നു ആവേശം ചെയ്തത്. 1992 December 5 ചേർത്തലയ്ക്കടുത്തു വെച്ചുണ്ടായ റോഡ് അപകടത്തിൽ ആ പനീർ പൂവ് മിഴിയടച്ചു. ചലച്ചിത്ര ലോകമാകെ കണ്ണീർ മഴ പെയ്തു നനഞ്ഞു. ദുരന്ത ദുഃഖത്തിന്റെ കണ്ണീർ മഴ. മോനിഷയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ശമനമില്ലാത്ത താളത്തിൽ ഇപ്പോഴും ആ മഴ മലയാളത്തിന്റെ ആസ്വാദക ഭൂമികയിൽ പെയ്തുകൊണ്ടേയിരിക്കും.

0: ഒറ്റക്കമ്പി നാദം, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എല്ലാർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സുസ്വാഗതം. ഇരുളും വെളിച്ചവും തിരതീച്ചതുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായെന്നും അഗ്നിഹോത്രിക്കുന്നു ഗാർഹപത്യത്തിനു സപ്തമുഖ ജഠരാഗ്നിയത്രേ എന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ വിശദീകരണം വേണ്ടിവരും. പക്ഷെ അങ്ങനെ വിശദീകരണമൊന്നും കൂടാതെയാണ് നാറാണത്തുഭ്രാന്തൻ എന്ന കവിത ആളുകൾ സ്വീകരിച്ചത്. അതാണ് കവിതയുടെ മാസ്മരികത. വ്യാഖ്യാനങ്ങൾക്കുമപ്പുറം അതിന് മനസ്സിനെ ഗ്രഹിക്കാനുള്ള കാന്തികത്വമുണ്ട്. ഞാനൊരു ബൊഹീമിയൻ കവിത പറയാൻ പോവുകയാണ്. നീന്തിയവരോ മുങ്ങിമരിച്ചു, മുങ്ങിയവരോ സമുദ്രത്തെ മുറിച്ച് കടന്നു. ഒന്ന്, രണ്ട്, മൂന്ന് എന്നെണ്ണിക്കഴിയുമ്പോഴേക്കും അർത്ഥം പിടികിട്ടിയിരിക്കണം. കിട്ടിയാൽ സമുദ്രത്തെ മുറിച്ച് കടക്കും, അല്ലാത്ത പക്ഷം മുങ്ങിത്താഴുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ സിനിമയിൽ ചോദിക്കുന്നതുപോലെ ചോദിക്കട്ടെ, കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂ. അതിൻ്റെ അർത്ഥം പറയാം. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

അഞ്ചമ്പുകൾ പോരാതെ വന്നപ്പോൾ പ്രണയശരമായി കാമദേവൻ നിന്റെ മിഴികളെ സായകമാക്കി. പര്യായങ്ങൾക്കൊരുത്ത് പാട്ടാക്കുന്ന രാസവിദ്യ. ശരം എന്നത് അമ്പിൻ്റെ പര്യായം. മന്മഥൻ കാമദേവന്, മിഴി കണ്ണിന്, സായകം വീണ്ടും അമ്പിന്. കവി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയാണ് ആദിമധ്യാന്തം കവിത. ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് വരി ക്യാച്ചിങ് ആയിരിക്കും, പിന്നെയൊക്കെ ചരിത്ര പഠനങ്ങൾ പോലെ വിശദീകരണങ്ങൾ. അങ്ങനെ എഴുതുന്നവർ ഞാൻ മാത്രമല്ല, വേറെയുമുണ്ട്. ആദ്യത്തെ രണ്ട് വരി കവികൾ, ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ കവിതയുടെ കന്മദമുള്ള കാവ്യോപഹാരങ്ങൾ കൊണ്ട് കമനീയമാണ് നമ്മുടെ ഭാഷ. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് തുടങ്ങുന്ന കാവ്യനാടകത്തിന് തിരശ്ശീല വീഴും വരെ കാവ്യനർത്തകിയുടെ ചിലങ്ക മുഴങ്ങുന്ന കാവ്യ സമ്മോഹനതകൾ, ഇങ്ങനെ കവിതയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കാനാവുക എന്നത് തന്നെ എന്തൊരു സുഖമുള്ള കാര്യമാണ് അല്ലേ? ഒരു പാട്ട് കേട്ട് തിരികെ എത്താം.

എന്തുകൊണ്ടാണെന്നറിയില്ല, വെറുതെ മനസ്സിൽ ഈശ്വരവാര്യർ കടന്നു വരുന്നു. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ പ്രൊഫസർ, അച്ഛൻ അത്യന്തം ധാർമ്മികനായ ഈശ്വരവാര്യർ മാഷ്, മകൻ

മറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അവരെന്തിനവനെ കൊന്നു? കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല. എന്തിനാണ് രാജനെ അവർ കൊന്നത്? ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാൾ ഭീകരമായിരുന്ന കക്കയം ക്യാമ്പ്. അന്ന് പോലീസിന് പേര് പിശാചുക്കളെന്നായിരുന്നു. അവരാരും മനുഷ്യരായിരുന്നില്ല, മനുഷ്യമുഖമുള്ള പിശാചുക്കൾ. മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ മിസയുടെ ബലത്തിലായിരുന്നു ഈ പൈശാചികത മുഴുവൻ. എന്ത് ആക്ടിൻ്റെ പേരിലായാലും ഇങ്ങനെ നരബലി കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ചിന്ത? എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? അങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും പറയുന്നത്, ഓ അങ്ങനെയൊന്നും പറയരുത്, അവരൊക്കെ സ്കോട്ട്ലൻഡിലൊക്കെ പോയി പഠിച്ച ആളാണ്, അവിടെ പഠിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? വളരെ സൊഫിസ്റ്റിക്കേറ്റഡായ കാര്യങ്ങൾ സ്കോട്ട്ലൻഡിൽ നിന്ന് പഠിച്ചു വന്നിട്ട് കാടത്തം കാട്ടിക്കൂട്ടിയിട്ട് എന്ത് കാര്യം? ആ പൈശാചികതയുടെ കറ 100 ദശകങ്ങൾ കഴിഞ്ഞാലും കഴുകിക്കളയാനാവുമെന്ന് തോന്നുന്നില്ല. സ്നേഹത്തിൻ്റെ 100 പൂർണ്ണചന്ദ്രന്മാർ ആ അഴികൾക്ക് മുകളിൽ ഉദിച്ചാലും നീതിക്കിരന്ന് നടന്ന പിതാവിൻ്റെ ഗദ്ഗതങ്ങൾ മാഞ്ഞുപോവില്ല. ചെവിയോർത്താൽ അതിപ്പോഴും അധികാരത്തിൻ്റെ ഇടനാഴികളിലും പല സ്റ്റേഷൻ്റെ വരാന്തകളിലും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. മകനെയോർത്തുറക്കം നഷ്ടപ്പെട്ട ഒരച്ഛനെ അറിയാതെ ഓർത്തുപോയതാണ്. ഓർമ്മകൾക്ക് അങ്ങനെ നിയന്ത്രണമൊന്നുമില്ലല്ലോ. ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

ഗൾഫിൽ നിന്ന് ഹേമചന്ദ്രൻ വിളിച്ചിട്ട് അവനു വേണ്ടി ഒരു പാട്ട് വെക്കണമെന്നാവശ്യപ്പെട്ടു. സദ്ദാം ഹുസൈൻ്റെ ആരാധകനാണ്. അതെന്ത് എന്ന് ചോദിച്ചാൽ അവനതിൽ നിലപാടുകളൊന്നുമില്ല. പുള്ളിക്കാരനോട് എന്തോ എനിക്കൊരു ആരാധന എന്ന് പറയും. സദ്ദാമിൻ്റെ കേരളത്തിലെ ഒരേ ഒരു ആരാധകനാണ് ഹേമചന്ദ്രൻ. അവൻ പറയുന്നത് EMS സദ്ദാമിൻ്റെ ആരാധകനായിരുന്നു എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച സദ്ദാമിനെയാണ് EMS ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനോട് തർക്കിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ കാര്യകാരണ സഹിത സംഭവം പറഞ്ഞു. 1991 കേരളത്തിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഓർമ്മയുണ്ടോ? അപ്പോൾ ഗൾഫ് യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് EMS പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവൻ ചോദിക്കുന്നു. ഞങ്ങൾ സദ്ദാമിൻ്റെ കൂടെയാണ്, നിങ്ങൾ ആർക്കൊപ്പമാണെന്നാണ് EMS ചോദിച്ചത്. അങ്ങനെയെങ്കിൽ അവൻ പറയുന്നു, നിങ്ങൾ പറയും. സദ്ദാമിൻ്റെ ആരാധകനായിരുന്നില്ല EMS. വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടാണ് EMS അങ്ങനെ പറഞ്ഞതെന്ന് കൂട്ടത്തിൽ ബുദ്ധിജീവിയായ ഹരികൃഷ്ണൻ പറഞ്ഞുവെങ്കിലും ഹേമചന്ദ്രൻ്റെ മുന്നിൽ അത് വിലപ്പോയില്ല. ഹരികൃഷ്ണൻ പറഞ്ഞത് തന്നെയായിരുന്നു വാസ്തവം. ആ തെരഞ്ഞെടുപ്പിൽ 14-ൽ 13 CPM കിട്ടി. ഹേമചന്ദ്രൻ പറഞ്ഞതും ശരി തന്നെയായിരുന്നു. സദ്ദാം ഹുസൈൻ 2006 വധിക്കപ്പെടുമ്പോൾ ഹർത്താൽ നടത്തിയ ഏക പ്രദേശം കേരളമായിരുന്നു. സദ്ദാമിൻ്റെ ആരാധകനും എൻ്റെ കൂട്ടുകാരനുമായ ഹേമചന്ദ്രനു വേണ്ടി അവൻ ആവശ്യപ്പെട്ട പാട്ട് തന്നെ കേൾപ്പിക്കുന്നു. കേട്ടിട്ട് തിരിച്ചെത്താം.

മഴക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിച്ചെടുത്തുന്ന അത് തുടങ്ങും. വൃശ്ചികത്തിലും ചിലപ്പോൾ മഴ പെയ്യും. പെയ്യുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ മഴ മാറി നിൽക്കുന്നു. ഇടയ്ക്ക് വീണ്ടും കബളിപ്പിച്ചുകൊണ്ട് മഴ വന്നെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തു. എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ, മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഓർമ്മയുണ്ടോ ഈ വാക്കുകൾ? ഒരാത്മകഥയിലെ വാക്കുകളാണ്. ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് ആത്മകഥയുടെ പേര്. കണ്ണു നനയാതെ ഒരാൾക്കും ആ വാക്കുകളെ മറികടന്നു പോകാനാവില്ല. കണ്ണു നനയാതിരിക്കണമെങ്കിൽ അന്നത്തെ പോലീസുകാരുടെ മരവിച്ച മനസ്സുണ്ടാവണം. കാരണം അവർ മനുഷ്യരായിരുന്നില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോൾ ദുഃഖവും ദേഷ്യവും ഇടകലരും. ഈച്ചരവാരി എന്ന പിതാവിൻ്റെ ആത്മകഥയാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ അച്ഛൻ ഈ രാത്രിയിലും പകലിലും മഴയായി പെയ്യുന്നു. ഞാനും അതിൽ നനഞ്ഞു പോകുന്നു. ഒരു പാട്ട് കേട്ട് തിരികെ എത്താം.

ദുഃഖിക്കാനും കരയാനും മാത്രമേ ചിലപ്പോഴൊക്കെ കഴിയൂ. നിസ്സഹായരാണ് നമ്മൾ. പക്ഷെ പണ്ടുള്ളവർ പറയും, അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന്. കായണ്ണ പോലീസ് ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ എന്നൊരാളുണ്ടായിരുന്നു. 1976 March 8 അതിക്രൂരവും നിന്ദ്യവുമായി ബാലകൃഷ്ണൻ പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിച്ച് ഈഞ്ച പരുവമാക്കി. അതിനുശേഷം ബാലകൃഷ്ണനെ കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ജീപ്പിലിരുന്ന് ബാലകൃഷ്ണൻ ബീഡി വലിക്കാൻ തീപ്പെട്ടി ആവശ്യപ്പെട്ടു. തീപ്പെട്ടി കിട്ടി ഉരച്ചു കത്തിച്ചതും ജീപ്പിലുണ്ടായിരുന്ന പെട്രോൾ ക്യാൻ തട്ടിമറിച്ചിട്ട് അത് കത്തിച്ചു. തന്നെ മർദ്ദിച്ച DYSP ബാലസുബ്രഹ്മണ്യനെ ചാടാൻ അനുവദിക്കാതെ പിറകിൽ നിന്ന് കഴുത്തിന് ചുറ്റിപ്പിടിച്ചു. ബാലകൃഷ്ണനും ബാലസുബ്രഹ്മണ്യനും കത്തിമരിച്ചു. ഒരന്വേഷണത്തിൻ്റെ കഥ എന്ന പേരിൽ K. വേണു എഴുതിയ ഓർമ്മക്കുറിപ്പിൽ അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ എന്തോ ഒരു അഭിമാനം, എന്തോ ഒരു വികാരം, എന്തോ പല പഴയ കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നു. വായിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാം. ചിരിക്കാം, കരയാം, ചിന്തിക്കാം. ചിലതൊക്കെ ഓർത്ത് അഭിമാനം കൊള്ളാം, ചിലതൊക്കെ ഓർത്ത് നാണം കെടുകയും ചെയ്യേണ്ടി വരും. അതൊക്കെയാണല്ലോ ജീവിതം. ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചെത്താം.

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമായിരിക്കുന്നു, ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഓരോന്നോർത്ത് അങ്ങനെ അങ്ങനെ അങ്ങ് ഉറങ്ങണം. പാട്ട് കേട്ട് ഉറങ്ങിയവരുണ്ടാവും, ക്ഷീണിച്ചുറങ്ങിയവരുണ്ടാവും. സുഖതമായി നിഷ്കളങ്കമായി ഉറങ്ങുക, കുഞ്ഞുങ്ങളെപ്പോലെ ഉറങ്ങാനാവുക, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഉറങ്ങാനായാൽ ഉന്മേഷത്തോടെ ഉണരാൻ കഴിയും. സുഖമായി ഉറങ്ങും, ഉന്മേഷത്തോടെ ഉണരൂ. ശുഭരാത്രി നേരുന്നു, സുഖസുഷുപ്തി നേരുന്നു. സ്വന്തം മധുജൻ.